0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോയുടെ പടിവാതിൽക്കൽ നമ്മൾ ഇതാ നിൽക്കുന്നു, വാതിലുകൾ തുറക്കുന്നു. ഗ്രീൻ ഫാം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദ ഫസ്റ്റ് ഷോ, വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം പാസ്ത റേഞ്ച്. ലിവ് നാച്ചുറലി എന്നുള്ള പുതിയൊരു പാസ്ത പ്രോഡക്റ്റ് റേഞ്ചുമായിട്ടാണ് ഗ്രീൻ ഫാം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വിത്ത് 100% വെയ്റ്റ്. നമ്മൾ സാധാരണ വിചാരിക്കും ഹെവി ആയിട്ടുള്ള ഒരുപാട് കാപ്സ് നിറഞ്ഞ ഭക്ഷണം നമുക്ക് രാത്രിയിലോ പകലിലോ കുട്ടികൾക്കോ കൊടുക്കുന്നത് എങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നതിന് ഒരു പരിഹാരവുമായിട്ട് ദ ക്വിക്ക് ആൻഡ് ഈസി വേ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഷടപടേന്ന് ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ പോകാൻ പാക്ക് ചെയ്യുന്ന അമ്മമാരുടെ തിക്കിലും തിരക്കിലും, ഇനി നിങ്ങളുടെ കിച്ചണിൽ ഗ്രീൻ ഫാം പാസ്ത റേഞ്ച് ഉണ്ടോ? അല്ലെങ്കിൽ വാങ്ങാം. എവ്രിവെയർ ഇറ്റ് ഇസ് അവൈലബിൾ. ഓൾ മേജർ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇഫ് നോട്ട് വിസിറ്റ് ഗ്രീൻ ഫാം UAE.com. എല്ലാ കാര്യങ്ങളും ഓ ഇന്ന് വേണ്ട, നാളെ ആക്കാം. നാളെ നാളെ നീള നീളെ കേട്ടിട്ടില്ലേ, ഗണപതി കല്യാണം പോലെയെന്ന് നാളെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറയുന്നവർ, അതെ ഞാനും സംടൈംസ് ഇത് സംസാരിച്ചേക്കാം, ഓ ഇന്ന് വേണ്ട നാളെ ആവട്ടെ എന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ഫോർ ടുമോറോ എന്ന് പറയുന്നത് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ചിലരെ, ചില ഇഷ്ടപ്പെട്ട ആളുകളെ, മറന്നുപോയ ആളുകളെ ഒന്ന് ഫോൺ ചെയ്താലോ? ആ നാളെ ആവട്ടെ എന്ന് പറയണ്ട, ഇപ്പൊ തന്നെ ഫോൺ എടുത്തോ. ഒരു ചെറിയ മിച്ച് ഹായ്ഡ, ഹൗ ആർ യു, എവിടെയാ നീ, ഇപ്പോ കാണാനേ ഇല്ലല്ലോ, ഇപ്പൊ നിന്റെ കോലം എങ്ങനെയാണ്, ഒരു ഫോട്ടോ അയക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു വോയിസ് മെസ്സേജ് കൊടുത്തൂടെ? അത് ഇന്ന് തന്നെ ആക്കിക്കോ, നാളെ ആക്കണ്ട. കാരണം ചിലരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പേരൻസ് ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അന്ന് വെറുതെ എന്തിനാ പേരൻസിനോട് തമ്മിൽ തർക്കിക്കുക, ആർഗ്യുമെന്റ്സ്. ഇപ്പൊ നിന്നിട്ട് ഇരുന്ന് ആലോചിക്കുക, റിപ്പൻറ്റ് ചെയ്യും, ശേ അന്ന് വേണ്ടായിരുന്നു, വെറുതെ വഴക്കൂടുണ്ടായിരുന്നു എന്ന് ഇപ്പം ആലോചിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്കറിയാം. ഞാനും ചിലപ്പോൾ ആലോചിക്കും, എന്തിനാ അന്ന് അങ്ങനെ പെരുമാറിയത്. അന്നത്തെ ആ ഒരു ഏജിൽ നമ്മളുടെ കൺട്രോളിലല്ല നമ്മളുടെ സ്വഭാവം, അത് നമ്മളുടെ റിമോട്ട് കൺട്രോൾ, വി വെ മിസ്സിങ് ഇറ്റ് സംവെയർ. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചതും അങ്ങനെ പെരുമാറിയതും. ബട്ട് ആർ പേരൻസ് അവരെപ്പോഴും അത് ക്ഷമിക്കും, അവർക്ക് എപ്പോഴും മനസ്സിലാവുകയും ചെയ്യും, അവരതിനു വേണ്ടി കാത്തിരിക്കും. നിങ്ങളുടെ ഒരു ഫോൺ കോളിനായി, നിങ്ങളുടെ ഒരു വോയിസ് മെസ്സേജിനായി, ഒരു വാട്സപ്പ് ടിങ് കേൾക്കുമ്പോൾ അത് നിങ്ങളാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കുന്ന പേരൻസ് ഇപ്പോഴും നാട്ടിലുണ്ട്. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, ചില ആഗ്രഹങ്ങൾക്ക് നാളെ എന്നൊരു ദിവസമില്ല. ഇറ്റ്സ് ടുഡേ, പ്രസന്റ് മൊമെന്റ് ലിവിംഗ്, അതാണ് വേണ്ടത്. ഹിയർ വി സ്റ്റാർട്ട് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഒരു ചെറിയ കവിത ഓർമ്മ വന്നു. കുഞ്ചൻ നമ്പ്യാരാണോ കുഞ്ഞുണ്ണി മാഷാണോ എന്നൊരു ഡൗട്ട് ഇപ്പോഴും എനിക്കുണ്ട്. ഒരു പക്ഷേ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എന്നാലും കൂടുതലും കുഞ്ചൻ നമ്പ്യാരാവാനൊരു ചാൻസ്. അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവള ഇട്ട് നടക്കാൻ മോഹം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പഴയ ഒരു കവിതയാ, പണ്ടത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അരിമണി ഒന്ന് കുറിക്കാനില്ല, പക്ഷേ തരിവള ഇട്ട് നടക്കാൻ മോഹം. അതായത് എന്താണ്, വെരി സിമ്പിൾ. അതായത് വീട്ടില് കഞ്ഞി വെക്കാൻ അരിയില്ല, പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ, ഓ വളയിട്ട് കിലുക്കി അങ്ങ് ഞെളിഞ്ഞു നടക്കുക എന്ന് പറയുമല്ലോ. അതായത് നമ്മുടെ ദാരിദ്ര്യം ഒരു സൈഡിൽ കിടക്കുകയാണെങ്കിലും ആ ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചെറിയ കവിത. അതുകൊണ്ട് ഒരു പരിഹാസം ഉള്ളത് കൊണ്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി കുഞ്ചൻ നമ്പ്യാർ കവിത അല്ലെ. കുഞ്ഞുണ്ണി മാഷ് കുറച്ചുകൂടെ ജീവിത സ്പർശിയായ, ആരെയും വേദനിപ്പിക്കാത്തത്, ഹാസ്യാത്മകമായിട്ട് എഴുതുന്ന ആളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളിലെല്ലാം ഒരു പരിഹാസം കൂടുതൽ ഉള്ള ഒരു ഡയറക്റ്റ് ഹിറ്റിംഗ് ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷേ അരിമണിയിട്ട് അല്ല, അങ്ങനെയല്ല, അരിമണി ഒന്ന് കുറിക്കാനില്ല, തരിവളയിട്ട് നടക്കാൻ. രണ്ട് ഈ പ്രാസം വരുന്നത് കൊണ്ട് ക്ലാഷ് ആവുന്നുണ്ട്. എനിവേ, ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോ ഓഫിന്റെ ഇടയിലും ചില കാര്യങ്ങൾ നാം ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴും അതെ, നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും സിനിമ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീൻ വരുമ്പം കരയാറുണ്ടോ? കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം നിറയാറുണ്ടോ? ഈ ഒരു ഇടയ്ക്ക് വന്ന സിനിമയിൽ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല, അത് ചിരിയൊക്കെ വന്നിട്ടുണ്ട്. കരയുന്ന സീൻ കാണുമ്പോൾ പോലും ചിരി വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ചില വൈറൽ വീഡിയോസ് കണ്ടതിൽ, വാഴ മൂവിയിലെ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു പാട്ടിന് എന്തോ ഒരു പ്രത്യേക ഒരു ശോകമൂകാത്മകത ഉള്ളത് കൊണ്ട് ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്ന വീഡിയോ അമ്മമാർ ഷെയർ ചെയ്തിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വാഴ മൂവിയിലെ ഒരു സോങ് ആണ്. പക്ഷേ എന്റെ നല്ല ഓർമ്മയിൽ ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിൽ, ഒരു വർഷം മുമ്പ് വരെയുള്ള സിനിമകളിൽ, മോഹൻലാലിന്റെ തുടരും മൂവി കണ്ടപ്പോ, തുടരും, ശോഭന ആൻഡ് മോഹൻലാൽ ആ കോമ്പിനേഷനിൽ വന്ന, ആഫ്റ്റർ ലോങ് ടൈം ആ കോമ്പിനേഷനിൽ വന്ന ആ മൂവിയിൽ മോഹൻലാൽ കരയുന്ന ഒരു സീൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് താൻ ഓടിച്ചിരുന്ന വണ്ടിയിൽ, അതിന്റെ വണ്ടിയുടെ ബാക്കിലുള്ള ആ ഒരു ഡെഡ് ബോഡി സ്വന്തം മകന്റേതാണെന്ന് തിരിച്ചറിയുന്ന മൊമെന്റ്, അദ്ദേഹം ആരോടും പറയാൻ പറ്റാതെ നേരെ ബാത്റൂമിലേക്ക് കയറിയിട്ട് ബാത്റൂം അടച്ചിട്ട് ഷവർ തുറന്നിട്ടിട്ട് ഷവറിന്റെ അടിയിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു സീൻ, അത് കാണുമ്പോൾ ഉണ്ടല്ലോ, ആക്ച്വലി ഐ കുഡിൻ സ്റ്റോപ്പ് മൈ ടീയേഴ്സ്. നമ്മൾ അറിയാതെ കണ്ണിൽ നിന്ന് പെയ്തിറങ്ങും. ഞാൻ ചുറ്റും നോക്കുമ്പോഴേക്കും പലരും കരയുന്നത് കാണാമായിരുന്നു, ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് കണ്ണൊപ്പുന്നത് കാണും. കാരണം അത്ര അധികം ആ ഒരു സീൻ അദ്ദേഹം ഇമോഷണലി നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചടക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് തുടരും മൂവിയിലെ മോഹൻലാലിന്റെ ആ ബാത്റൂമിൽ മഴ നനഞ്ഞുകൊണ്ട് ഷവർ നനഞ്ഞുകൊണ്ട് കരയുന്നൊരു സീൻ, ആ വാവിട്ട്, അതായത് പറയാൻ പറ്റാത്ത ആ ഒരു ഇമോഷണൽ സീൻ, അത് എന്നെ കരയിപ്പിച്ചു എന്നുള്ളത് ഈ ഒരു അടുത്ത കാലത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു മൂവി, ഒരു സീനായിട്ട് എനിക്ക്

0: പോയ സങ്കടം വന്നുപോയൊരു സീനായിരുന്നു അത്. മറ്റൊരാളുടെ സങ്കടം കേട്ടാൽ നമ്മുടെ വിശപ്പ് പോവും, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ പണം കിട്ടിയാൽ ഓ ഒരുപാട് പേരെ എനിക്ക് സഹായിക്കാം എന്ന് പറയുന്നവരില്ലേ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ആരെന്ത് സഹായം ചോദിച്ചാലും സ്വന്തം കയ്യിൽ ഇല്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചെങ്കിൽ ആ നീ ഇത് വെച്ചോ, ഈ 100 വെച്ചോ, നീ പോയി ഫുഡ് കഴിച്ചോ എന്ന് പറയാൻ ഒരു കൈ സഹായം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ ഒരു മനസ്സ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു ആളാണ് നിങ്ങളെങ്കിൽ, ഒരു സിനിമ കണ്ടാൽ, ഒരു കരയുന്ന സീൻ കണ്ടാൽ, ഒരു ശോകമായുള്ള ഗാനം കേട്ടാൽ ഇപ്പോഴും കണ്ണു നിറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അത് ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മനസ്സ് വളരെ വളരെ ലോലമാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ വിച്ച് കനോട്ട് ബി നറേറ്റഡ്.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You are listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇന്ന് വരെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു പെർഫെക്റ്റ് പാർട്ണർഷിപ്പ് ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ കോംപ്രമൈസസ്, ഇതെല്ലാം ചേരുന്ന ഒരു റിലേഷൻ മാത്രമാണ് ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഡെഫിനിഷൻ എടുത്ത് തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ, നമ്മുടെ മുമ്പിൽ ഒരുപാടധികം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരോടും ചോദിച്ചിട്ടുണ്ട് എന്താണ് രഹസ്യം ഇത്രയും നാളത്തെ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതാണ്, അതായത് പലപ്പോഴും ഓക്കെ എന്നുള്ള വാക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. അതിനെ പിടിച്ച് ആർഗ്യുമെന്റിലേക്ക് പോകുമ്പോഴാണ് അതിങ്ങനെ വഴക്ക് നീണ്ടു നീണ്ടു പോകുന്നത്. അപ്പൊ ഓക്കെ എന്നുള്ള വാക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട് നമ്മളുടെ ദാമ്പത്യത്തിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അതായത് നമ്മൾ പറയും സാധാരണ നിങ്ങൾക്കൊരു രാജ്ഞി ആവണമെങ്കിൽ, നിങ്ങളൊരു ക്വീനായിട്ട് ജീവിക്കണമെങ്കിൽ, ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ലൈക്ക് എ കിങ്. നിങ്ങളുടെ ഭർത്താവിനെ രാജാവായിട്ട് വാഴിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും രാജ്ഞിയാവും. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ അടിമയായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊരു അടിമയുടെ ഭാര്യയായി മാറും. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഈസി അല്ലേ? നമ്മൾ എങ്ങനെ നമ്മുടെ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യുന്നോ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മളൊരു കിങ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ യു വിൽ ബി ദ ക്വീൻ. നിങ്ങളൊരു അടിമയാണെങ്കിൽ, സ്ലേവ് ആണെങ്കിൽ, നിങ്ങൾ അടിമയുടെ ഭാര്യയായിട്ട് മാറും. അപ്പോൾ ദാറ്റ് ഡിസിഷൻ ഈസ് ഓൾ അപ്പോൺ യു. ഭർത്താവ് പിശുക്കനാണ്, അതായത് പൈസയ്ക്ക് എല്ലാം കൺഫ്യൂസ് എന്ന് പറയില്ല, നമ്മൾ ശമ്പളം കിട്ടും അത് പറ്റില്ല, ഇത് പറ്റില്ല, അത് എക്സ്ട്രാ ആണ്, അത് എക്സ്ട്രാ വേക്കൻസി ആണ്, ആ സിനിമയ്ക്ക് പോകാൻ പറ്റില്ല, ഷോപ്പിംഗ് പറ്റില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവുള്ള വീട്ടിൽ ഭാര്യ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഒരു ദരിദ്രയെ പോലെ ജീവിച്ചിരിക്കും. എന്നാൽ ദ റിവേഴ്സ് മോഡ്, അതായത് ശമ്പളം കിട്ടുന്ന ആ ദിവസം മുതൽ ഭാര്യ അത് കൺട്രോൾ ചെയ്യും, അല്ല ഇത് നമുക്ക് ഗ്രോസറി, ഇത് നമുക്ക് ലോൺ അടയ്ക്കാൻ, ഇത് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ദിസ് ഇസ് ഫോർ സ്മോൾ എന്റർടൈൻമെന്റ്, ദിസ് ഇസ് ഫോർ എ റെസ്റ്റോറൻറ്റ് ബിൽ, ആൻഡ് ദിസ് ഇസ് ഫോർ ആർ ലക്ഷറി. എന്താണ് ലക്ഷറി? ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക. അങ്ങനെ ഭാര്യ ഡിസിഷൻ എടുക്കുന്ന ഒരു ലൈഫ്, ഒരു ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവിടെ എപ്പോഴും സന്തോഷമുണ്ടാകും. ആൻഡ് that person, that husband will be a rich man eventually. ആ ഒരു ചേഞ്ച് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൗ അബൌട്ട് യു? നിങ്ങൾ എന്ത് തോന്നുന്നു? അതായത് ഭർത്താവ് പിശുക്കനാണെങ്കിൽ ഭാര്യ ദരിദ്രയെ പോലെ വാഴുമെന്നും, ഭാര്യ പിശുക്കിയാണ് ജീവിക്കുന്നതെങ്കിലും അവിടെ ആ വീട്ടിലെ ഭർത്താവ് ധനികനായി മാറുമെന്നുമുള്ളത് സത്യമാണോ അല്ലയോ? കാരണം ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത, അതിൽ ഭാര്യയുടെ പങ്ക് 101% ഇറ്റ്സ് റിട്ടേൺ. Let's think about that today. With that note, it's me Jaya signing off from today's Wake Up Call with Jaya, brought to you by Green Farm Food Products.
2: Wake Up Call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വെള്ളയിൽ നീലവരകളിൽ ഇനി മെസ്സിയില്ല. കളനിറഞ്ഞ ഇതിഹാസത്തിന്റെ മടക്കം. സൗദിയിൽ ഹൂതി ആക്രമണം, യമനിൽ വിമാനത്താവളം ആക്രമിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി. ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായ വിടവാങ്ങൽ മത്സരത്തിലും മാന്ത്രിക ചുവടുകൾക്കൊപ്പം ഗോളും ഗോൾ അസിസ്റ്റുമായി ലിയോണൽ മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന വിജയിച്ചു. സൗദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപാണ് ആക്രമണം ഉണ്ടായത്. ഡൽഹിയിൽ നടത്തിയ വൻ പ്രതിഷേധത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ് വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്ക് എത്തിച്ചു. ജന്തർമന്ദർ മാർച്ചിനുള്ള അനുമതി തേടി അതിന്റെ CJP നേതൃത്വം ഇന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കമ്മീഷനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാണാനായി മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാം എന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിലും പ്രതിഷേധം ശക്തമാക്കും. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനം. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് സണ്ണി ജോസഫ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്നാണ് KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത്. ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് നടപടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, ഇന്ത്യ ജയിക്കും, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല, രാജ്യത്തിനു വേണ്ടി പോരാട്ടം കോൺഗ്രസ് നയിക്കുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് എന്നീ 3 ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന ജിംബാബ്വെക്കെതിരായ പരമ്പരയിലായിരിക്കും സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുക. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളുമാണ് ഇന്ത്യ കളിക്കുക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലും 2020 ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ മുൻപന്തിയിലാണ് ഈ ഇടംകയ്യൻ ബാറ്റർ. 8 മണിക്ക്

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Station Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%. ഇപ്പോൾ എബി കോഷി അറിയിച്ചിരിക്കുന്ന ഒരു മെസ്സേജ്, ഹെവി ഫോഗ് ഉണ്ട് ഫ്രം റാസൽ ഖൈമ ടിൽ ഷാർജ എമിറേറ്റ്സ് റോഡിൽ 611 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് സേഫ്ലി.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻഡ് ട്യൂൺസിലേക്ക്, വാർത്തകളുടെ ലോകം, പ്രസ് ക്ലബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ മാസം 7 ആയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ബുധനാഴ്ചയിലാണ്. പല ഭാഗത്തും നമ്മുടെ യുവയിൽ ഫോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗുഡ് മോർണിംഗ് മെസ്സേജുകളും വരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. അക്ഷയ് ഓൺ ദ വേ ആണ് കേട്ടോ. ഫോഗിൽ അക്ഷയും പെട്ടിട്ടുണ്ട്, എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അക്ഷയ് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതുവരെ വാർത്തകളുടെ ലോകത്ത് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. മിനി പത്മ. അപ്പോൾ വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ, സൈഡിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം. അത്രത്തോളം മഞ്ഞ്, അങ്ങനെ ഒരു മൂടൽ മഞ്ഞുള്ള കാഴ്ചയുടെ ദൂരപരിധി വളരെയധികം കുറഞ്ഞിരിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും എന്ന വാർത്തകളാണ് വരുന്നത്. ഇന്നത്തെ ദിവസം സന്തോഷത്തിൽ തുടങ്ങണോ സങ്കടത്തിൽ തുടങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കലർന്ന ഒരു ദിവസമാണ്. നായികയും നായകനും വിരമിച്ച വാർത്തകളാണ് നമുക്ക് പറയാനുള്ളത്. അവസാന മത്സരത്തിലും നമ്മുടെ മെസ്സിയുടെ മാജിക് കണ്ടിരിക്കുന്നു നമ്മൾ. പുലർച്ചെ എത്ര പേരാണ് ഈ മത്സരം കണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആനന്ദിപ്പിച്ച് മടങ്ങുകയാണ് ഇതിഹാസം. 3 മണിക്ക് നമ്മുടെ സമയം 3 മണിക്കായിരുന്നു കളി. കളി കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിക്കോട്ടെ. സന്തോഷ് പച്ചാട്ട് രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കടുത്ത അർജന്റീനൻ ആരാധകനാണ്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബ്യൂണസ് അയേഴ്സിലെ എസ്റ്റാഡിയോ മോണ്യുമെന്റൽ സ്റ്റേഡിയത്തിൽ ഒടുക്കം ആ ഫൈനൽ വിസിൽ മുഴങ്ങി. 90 മിനിറ്റല്ല, ഒരു യുഗം അവസാനിച്ചുവെന്ന ഓർമ്മപ്പെടുത്തൽ. മെസ്സി വികാര നിർഭരനായി. മെസ്സി മാത്രമാണോ കളി കണ്ട? അദ്ദേഹം ഇനി ആ നീലയും വെള്ളയും കുപ്പായത്തിൽ ഇല്ല എന്നറിയുന്ന നമുക്ക് എത്ര സങ്കടമുണ്ട്. നീലയും വെള്ളയും നിറത്തിലുള്ള ആ കുപ്പായത്തിൽ ഇനിയില്ലെന്ന യാഥാർത്ഥ്യത്തിൽ ആ 10-ാം നമ്പറുകാരൻ ഇടറി. ആരാധകരുടെ കണ്ണ് നിറഞ്ഞു. അവസാന മത്സരത്തിലും ആനന്ദിപ്പിച്ച് മനസ്സ് നിറച്ചാണ് മെസ്സിയുടെ മടക്കം. ഒരു ഗോളും അസിസ്റ്റും കളം നിറഞ്ഞു കളിച്ച ഇതിഹാസത്തിന്റെ മടക്കം. അർജന്റീനയ്ക്കായി ഇനി മെസ്സി ബൂട്ടണിയില്ല എന്ന യാഥാർത്ഥ്യം എത്രത്തോളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നറിയില്ല. വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു ബ്യൂണസ് അയേഴ്സിൽ. മത്സരത്തിനായിട്ട് അർജന്റീനയുടെ ടീം സ്റ്റേഡിയത്തിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. റോഡിനിരുവശത്തും ആരാധകരിങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. മെസ്സിയുടെ ജേഴ്സിയും ധരിച്ച് ഒട്ടേറെ പേർ ആർപ്പ് വിളിക്കുന്ന ഒരു രംഗം. കൊടിതോരണങ്ങൾ കൊണ്ട് വഴിയോരങ്ങൾ നിറഞ്ഞ് 10-ാം നമ്പറുകാരൻ അവരുടെ നായകനെ കാണാൻ ജനക്കൂട്ടം ഇരച്ചെത്തുന്ന ഒരു കാഴ്ച. ആരാധകരുടെ സ്നേഹ ആദരങ്ങൾക്ക് മുന്നിൽ മെസ്സിയുടെ കണ്ണ് വളനേരം അത് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് മെസ്സി വികാര നിർഭരനായി തടിച്ചുകൂടിയവർക്ക് നേരെ കൈവീശിക്കൊണ്ട് മെസ്സി നീങ്ങുന്ന കാഴ്ചകളൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്ന് പുലർച്ചെയൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ മത്സരത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ ലാസ്റ്റ് ഡാൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ദേശീയക്കുപ്പായത്തിലെ ആ കളി കാണാൻ. ഫുട്ബോൾ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നു. മത്സരത്തിന് മുന്നോടിയായി വാമപ്പിനിറങ്ങിയപ്പോഴും ആരാധകരുടെ നിലയ്ക്കാത്ത ആർപ്പ് വിളി. അർജന്റീനയ്ക്കായിട്ടുള്ള അവസാനത്തെ വാമപ്പ്, ഓരോ ടച്ചും ഓരോ നീക്കങ്ങളും ഇമച്ചിമ്മാതെ കണ്ടു നിന്നു. കാരണം ഇത് അവസാനത്തേതാണ്. മത്സരം നിശ്ചയിച്ചതിലും ഒരുപാട് വൈകി. വാമപ്പിന് ശേഷം അർജന്റീനൻ ടീം മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സിയും സംഘവും മൈതാനത്ത് മെസ്സിയുടെ വലിയ ഷേർട്ട് പ്രദർശിപ്പിക്കപ്പെട്ടു. ജേഴ്സി ദേശീയ ഗാനം ആലപിക്കുമ്പോഴും മെസ്സി കരഞ്ഞു. മെസ്സി മാത്രമല്ല, പരിശീലകൻ സ്കലോണി അദ്ദേഹത്തിനെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ സങ്കടം വരുന്നത്. ബാനറുകളും പ്ലക്കാർഡുമായിട്ട് ഗ്യാലറി നിറഞ്ഞ കാഴ്ച. ഇന്ന് സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കൂ, മെസ്സി ഇല്ലാതെ ഒരാളുടെയും ഫീഡ് കടന്നു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീനയെ ജയിപ്പിച്ചുകൊണ്ടാണ് നായകന്റെ പടിയിറക്കം. നീലയും വെള്ളയും ചാലിച്ച കുപ്പായത്തിൽ മെസ്സി പന്ത് തട്ടിത്തുടങ്ങി. മത്സരം ആരംഭിച്ച് 7-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് മെസ്സിയുടെ ഷോട്ട് ബെനിൻ ഗോളി തട്ടിയകറ്റി. 10-ാം മിനിറ്റിൽ മത്സരം കുറച്ച് സമയം നിർത്തിവെച്ച്. നമുക്കറിയാം ആദരം 10-ാം നമ്പർ ജേഴ്സിയോടുള്ള ആ ആദരമായിരുന്നു. സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കയ്യടി, ബെനിൻ താരങ്ങൾക്ക് ഹസ്തദാനം, ആരാധകരെ അഭിവാദ്യം. മികച്ച മുന്നേറ്റങ്ങളുമായി അർജന്റീന കളം നിറയുന്നത് കണ്ടു. അതിനിടെ ബെൻ്റെ മികച്ച കൗണ്ടർ അറ്റാക്കിനൊടുക്കം ആ ഷോട്ട് പുറത്തുപോയി. 20-ാം മിനിറ്റിൽ മെസ്സിക്ക് മികച്ചൊരു അവസരം കിട്ടി, പക്ഷേ ഷോട്ട് പുറത്തേക്ക് പോയി. 26-ാം മിനിറ്റിൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ബെനിൻ കോളി തട്ടിയകറ്റി. 33-ാം മിനിറ്റിലും മെസ്സിക്ക് അവസരം മുതലാക്കാനായില്ല. മത്സരത്തിൻ്റെ ആദ്യ പകുതി അങ്ങനെ ഗോൾ രഹിതമായിട്ട് അവസാനിക്കുകയാണ്. 2-ാം പകുതിയിൽ ഗോൾ ലക്ഷ്യമിട്ടാണ് അർജന്റീന കളത്തിലിറങ്ങിയത്. തുടക്കത്തിൽ തന്നെ ലീഡെടുത്തു. അവസാന മത്സരത്തിൽ രാജ്യത്തിനായി അസിസ്റ്റോടെ മെസ്സി നിറഞ്ഞു നിന്നു. മെസ്സി എടുത്ത കോർണറിൽ ഉഗ്രൻ ഷോട്ടിലൂടെ ഒട്ടാമിന്ത്യയാണ് വലകുലിക്കിയത്. സ്റ്റേഡിയം ഇരമ്പി ആർത്തു. പിന്നാലെ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളി സേവ് ചെയ്തു. മിനിറ്റുകൾക്കിപ്പുറം അർജന്റീനയുടെ 2-ാം ഗോളെത്തി. വലതുവിങ്കിൽ നിന്ന് മെസ്സിയുടെ പാസ് സ്വീകരിച്ച് നിക്കോബാസ് ഇടംകാലൻ ഷോട്ടിലൂടെ ലക്ഷ്യം കണ്ടു. അടുത്ത ഒരുപക്ഷെ മെസ്സിയുടെ പിൻഗാമി എന്ന് അറിയപ്പെടുന്നതാണ് നിക്കോബാസ്. ഒടുക്കം 71-ാം മിനിറ്റിൽ ആരാധകർ കാത്തുനിന്ന ആ നിമിഷമെത്തി അർജന്റീനിയൻ താരത്തെ ബോക്സിൽ വീഴ്ത്തിയതിന് റഫറിയുടെ കൈ. പെനാൽറ്റി സ്പോട്ടിലേക്ക് പോകുന്നു. എല്ലാ കണ്ണുകളും ഒരേയൊരു മെസ്സിയിലേക്ക്. ഒരു നിമിഷം ഭൂതകാലം മിന്നിമറിഞ്ഞിട്ടുണ്ടാകും. റഫറിയുടെ വിസിൽ മുഴങ്ങിയതോടെ മെസ്സി കിക്കെടുത്തു. വെടിച്ചിലുപോലുള്ളൊരു ഷോട്ടായിരുന്നു അത്. തടയാൻ ബെനിൻ്റെ ഗോളിക്ക് സാധിച്ചില്ല. അർജന്റീനയ്ക്ക് 3 ഗോൾ ലീഡ്. പിന്നീട് മെസ്സി മിന്നും പ്രകടനം പുറത്തെടുത്ത്. ഗോൾ മാത്രം വന്നില്ലെങ്കിലും ഇതിഹാസം അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരാധകരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അങ്ങനെ മെസ്സി മടങ്ങുകയാണ്. വാർത്തകളുടെ ലോകത്തിൽ നിന്ന് അധിക സമയം മെസ്സിക്ക് വേണ്ടി എടുത്തു. ഇനി മെസ്സിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദേശീയ ടീമിൽ പറയാൻ നമുക്ക് അവസരമില്ലല്ലോ. അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ സമയമെടുത്തത് കേട്ടോ. മറ്റു വാർത്തകളിലേക്ക് കൂടി പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ രാജ്യ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഡൽഹിയെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയൊരു പ്രതിഷേധ മാർച്ച് കണ്ടു. രാത്രിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പ്രിയങ്കാ ഗാന്ധി അറസ്റ്റിലാകുന്നു. ബാരിക്കേഡുകൾക്ക് മുകളിൽ മൂവർണ്ണക്കൊടിയുമായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം വലിയ പ്രതീക്ഷ ഇന്ത്യക്ക് നൽകുന്നു എന്ന രീതിയിലാണ് സഖ്യവും ഇന്ത്യയിലെ മാധ്യമങ്ങളുമൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനുള്ള ഒരു സാധ്യത അവർ തേടുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തതിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും ഇന്ത്യ സഖ്യ നേതാക്കൾക്കെതിരും 200-ലധികം MPമാരെ പോലീസ് നടപടി ഉണ്ടായതിലുമൊക്കെ പ്രതിഷേധിച്ച് കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പ്രതിഷേധം നടക്കുന്നു. ജന്തർമന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അവരുടേതായിട്ടുള്ള രീതിയിലും സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമര കലുഷിതമായിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന്. എന്നാൽ പ്രവാസികൾക്കൊരു ആശ്വാസം, എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ അതിവേഗ സംവിധാനം, ആധാർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ത്യൻ എംബസികളുമായി വേഗത്തിൽ ബന്ധപ്പെടാനുള്ള സംവിധാനം സാധാരണക്കാർക്കായി ഒരുക്കാൻ പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ യോഗത്തിൽ സമിതി യോഗത്തിൽ തീരുമാനം എടുത്തു. അതായത് പ്രവാസികളെ അവധിക്കായിട്ട് നാട്ടിലെത്തുന്ന ചെറിയ ഇടവേളയിൽ ആധാർ കാർഡ്, തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചറിൽ കാർഡ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കളക്ടർ MS മാധവിക്കുട്ടി നിയമസഭാ സമിതിയെ അറിയിച്ചിരിക്കുന്നത്. പ്രവാസി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയിക്കാം. പെൻഷൻ ലഭിക്കുന്നതിലെ കാലതാമസം, ക്ഷേമനിധി അംഗത്വത്തിനുള്ള അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാത്തത് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ ഈ യോഗത്തിൽ ഉന്നയിച്ചു. നോർക്ക സാന്ത്വനം പദ്ധതി വഴി നിലവിൽ നൽകി വരുന്ന 50,000 രൂപയുടെ ചികിത്സാ സഹായം വർദ്ധിപ്പിക്കണമെന്നും ചികിത്സാ സഹായവും മരണാനന്തര സഹായധനവും സമയബന്ധിതമായി അനുവദിക്കണമെന്നും പ്രവാസി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു നല്ലൊരു വാർത്ത എപ്പോഴും രാവിലെ പറയണമെന്ന് വിചാരിക്കും. ചായ കുടിച്ച് ബാഗ് എടുക്കാൻ മറന്ന ആരും അങ്ങനെ മറക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ മറന്നിട്ടും 70,000 രൂപയുടെ പെൻഷൻ തുക ദമ്പതിമാർ തിരികെ നൽകി. ടീ സ്റ്റാൾ ഉടമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്ത് നിന്ന് കാക്കനാട് നിന്നാണ് ഒരു നല്ല വാർത്ത. ചായ കുടിച്ചു, ബില്ലും കൊടുത്തു, പക്ഷെ കയ്യിലുണ്ടായിരുന്ന 70,000 രൂപയുടെ കവർ എടുക്കാൻ മറന്നു. പെൻഷൻ പണം മറന്നുവെച്ച മനോവേദനയോടെ തിരിച്ചെത്തിയ ദമ്പതിമാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പണം നൽകി തിരികെ നൽകിയിട്ട് ടീ സ്റ്റാൾ ഉടമ TM നാസർ. ഇന്നലെ ആയിരുന്നു കേട്ടോ ഈ സംഭവം. കളക്ട്രേറ്റിലെത്തി അവർ ട്രഷറിയിൽ നിന്ന് പെൻഷൻ വാങ്ങിയ വെണ്ണല സ്വദേശികളാണ്. ചായ കുടിച്ചതിൻ്റെ പൈസയും കൊടുത്തിട്ട് 70,000 രൂപ അവരുടെ പണം അവിടെ മേശപ്പുറത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കടയിലെ ജീവനക്കാരി MJ ലിജി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പണമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ കട ഉടമയായിട്ടുള്ള നാസറിനെ അത് ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആരെങ്കിലും വരുമെന്ന് കാത്തു നിൽക്കുന്നു. തീർച്ചയായിട്ടും ആ സമയമാകുമ്പോഴത്തേക്ക് ആളുകളെത്തുന്നു, കൊടുക്കുന്നു. നല്ല നല്ല വാർത്തകൾ ഒരുപാട് ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ എന്തൊരു സങ്കടം ഉണ്ടാവും. 70,000 രൂപ പാവപ്പെട്ടവരുണ്ട്, പെൻഷനായിട്ടുള്ള മനുഷ്യന്മാരുടെ അവസാനത്തെ ഒരു ആശ്രയമായിരിക്കും അവർക്ക് ജീവിക്കാനുള്ളത്. അത് പോയി കഴിഞ്ഞാൽ സങ്കടമായിരിക്കും. എന്തായാലും നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത പണം തിരികെ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും നല്ലത്. സുഗതൻ കൗൺസിലിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണസമിതിക്ക് ആശ്വാസം എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. സത്യപ്രതിജ്ഞയും കൗൺസിലെ ഹാജരും മുതൽ വ്യാജ ഒപ്പ് വിവാദം വരെ ആളിക്കെത്തിയപ്പോൾ പ്രതിരോധത്തിലായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്ക് ആശ്വാസമായി കൗൺസിലർ സുഗതന്റെ മോചനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന ഏക കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്ക് കേവല ഭൂരിപക്ഷം പോലും തുലാസിലായ അവസ്ഥയിൽ നിന്നുള്ള മോചനമായിട്ട് ഈ ഹൈക്കോടതി വിധി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് വാർത്തകളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്കിലേക്ക് പോകാം. ബോർഡ് കോർപ്പറേഷൻ പദവികൾ ലീഗ് പട്ടിക ഉടൻ 20 അധ്യക്ഷ സ്ഥാനങ്ങളിൽ ധാരണ. മലപ്പുറത്ത് നിന്ന് വൻനിര എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്ക് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കുള്ള മുസ്ലിം ലീഗിൻ്റെ നോമിനികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാം. ലീഗിന് 20 അധ്യക്ഷ പദവി നൽകാനാണ് UDFൽ പ്രാഥമിക ധാരണയായിരിക്കുന്നത്. ലീഗുമായുള്ള ചർച്ചകളും ബോർഡ് കോർപ്പറേഷൻ വിഭജനവും നേരത്തെ തന്നെ ധാരണയായിരുന്നു. 20-ൽ കൂടുതൽ അധ്യക്ഷ സ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു ക്യാബിനറ്റ് പദവിയും MK മുനീറിനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചതോടെ ക്യാബിനറ്റ് പദവി ഇതിനകം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ന് എവിടെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒന്ന്, ലിയോണൽ മെസ്സി വിരമിച്ച വാർത്തയെ മറ്റൊന്ന് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധവുമാണ്. ഗ്യാനേഷ് കുമാറും ബി ഡി സതീശനും നടപ്പാക്കുന്നത് RSS അജണ്ടയല്ലേ? വെലീസിന് എന്തുമാകാമെന്ന വിമർശനം ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്രത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ദൌത്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്. RSSന്റെയും BJPയുടെയും ദൌത്യം നിർവഹിക്കാനുള്ള കസേരയിൽ ഇരിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, വലിയൊരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. കണ്ടു നിന്നതാണെന്ന് പോലീസുകാരൻ പറയുന്നു. ചീട്ടുകളി കേസിൽ പോലീസുകാരൻ ഒഴിവാക്കി ബാക്കി 5 പേരെ അറസ്റ്റ് ചെയ്ത ഒരു വിവാദവും ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ്, കോഴിക്കോട് നിന്ന്. കുറ്റ്യാടിക്കടുത്ത് വേളംപള്ളിയത്തുള്ള വീട്ടിൽ നിന്ന് പോലീസുകാരനടക്കമുള്ള 6 ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. എന്നാൽ പോലീസുകാരനെ ഒഴിവാക്കി ബാക്കി 5 പേരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദമായി. ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഈ സംഭവം നടന്നത്. ഇതിൽ ഒരാൾ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു. താൻ ചീട്ടുകളി കണ്ടു നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും തന്നെ ഒഴിവാക്കണമെന്ന് പോലീസുകാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം പോലീസുകാരനെ ഒഴിവാക്കിയത് അറസ്റ്റിലായവരുടെ അമർഷം കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നിച്ച് കളിക്കാൻ നിന്നിട്ട് നോക്കി നിന്നാലാണെങ്കിൽ പോലും അതൊരു പോലീസുകാരനല്ലേ അല്ലേ? അദ്ദേഹം അത് തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടത് തന്നെയാണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വാർത്തകളിൽ ഒരുപാട് പറയാനുണ്ട്, മെസ്സിയുടെ വിരമിക്കലിനെ കുറിച്ച്, അതുപോലെ ഹർമൻ പ്രീത് കൗർ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വനിതാ ക്രിക്കറ്റ് താരം, നമ്മുടെ ക്യാപ്റ്റൻ. സ്റ്റേ ട്യൂൺഡ്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: 1982 മുതൽ UAE-യിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 WhatsApp to 050-388-5370.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. രാവിലെ നല്ല ഫോഗിൽപ്പെട്ട് റോഡിലെ ട്രാഫിക്കിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരു ബിഗ് ഗുഡ് മോർണിംഗ് വഞ്ചി, കാരണം ഞാൻ അങ്ങനെ ഒരു പെട്ടിട്ടാണ് വരുന്നത്. ഒരുപാട് ആക്സിഡൻസ് ആണ് മിനിപ്പത്മ രാവിലെ റോഡുകളിൽ. ഈ വിസിബിലിറ്റി കുറവ് കാരണം ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാല് വണ്ടി ഒരുമിച്ച് പടപടപടേന്ന് ഇടി നേരിട്ട് കണ്ടിട്ടാണ് വരുന്നത്. ചെറുതായിട്ടുള്ള മുട്ടലേ ഉള്ളൂ, പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അത് കാരണം ബാക്കിയുള്ള എല്ലാ വണ്ടികളും സ്കൂൾ ബസ് വരെ എനിക്ക് തോന്നുന്നു ഭയങ്കര ലേറ്റ് ആയിട്ടാണ്.
3: എനിക്കൊന്നും ഇന്ന് ക്ലാസ്സൊന്നും സ്കൂളൊന്നും തുടങ്ങാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഒന്ന് സ്കൂൾ ബസ് തന്നെ പോകുന്നത് ഒരു ലിമിറ്റഡ് സ്പീഡിലാണ്, പിന്നെ ഫോഗും കൂടിയാകുമ്പോൾ തന്നെ സ്പീഡ് കുറഞ്ഞു, ആക്സിഡന്റും കൂടിയാകുമ്പോൾ അതിലും വൈകി. അപ്പോൾ ഇതിന് വൈകിയാലും സാരമില്ല, വളരെ ശ്രദ്ധിച്ചിട്ട്. എനിക്കൊന്നൊരു 8:30 വരേക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയും മൂടിയും ഭംഗിയുണ്ട്. എന്തായാലും സേഫായിട്ട് ഡ്രൈവ് ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്, ആവർത്തിച്ച് പറയാനുള്ളത് അത് തന്നെയാണ്. നിറയെ വാർത്തകളായിരുന്നു കേട്ടോ, പക്ഷേ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലിയോണൽ മെസ്സി വിരമിച്ച വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായത്. എല്ലാ പത്രങ്ങളും അതീവ പ്രാധാന്യത്തോടെ കൊടുത്തത്. അതേ പ്രാധാന്യത്തോടെ നമ്മൾ വായിക്കേണ്ട മറ്റൊരു വാർത്ത, ഇന്ത്യയുടെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞ് ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന നമ്മുടെ ഇന്ത്യയുടെ പുതിയ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുണ്ട്. എന്റെ എല്ലാം ഈ ടീമിന് നൽകി, ഇനി ഒന്നും നൽകാനില്ല, വിരമിക്കേണ്ട സമയമായെന്നാണ് ഹർമൻപ്രീത് കൗർ പറഞ്ഞത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ നേട്ടങ്ങളുടെ കൊടുമുടി കയറ്റിയ നായിക കുപ്പായത്തിൽ നിന്ന് പടിയിറക്കം പ്രഖ്യാപിച്ച ഹർമൻപ്രീത് കൗർ ലോകകപ്പ് കിരീടം, 2 ഏഷ്യൻ ഗെയിംസ് സ്വർണം ഉൾപ്പെടെ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ട് 10 ശേഷമാണ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാനുള്ള തീരുമാനം. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ ചേർന്ന BCCI അവലോകന യോഗത്തിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനിച്ചത്. അപ്പോൾ BCCI ചോദിച്ചു, പിന്നെ ഏതെങ്കിലും ഒരു ഫോമാറ്റിലെങ്കിലും ഏകദിനത്തിലെങ്കിലും ക്യാപ്റ്റനായിട്ട് തുടർന്നുകൂടെ എന്ന്. അപ്പോൾ ഒരു നല്ലൊരു തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു ഇത് ടീമിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു ഫോമാറ്റിൻ്റെ മാത്രം വേണ്ട, മൂന്ന് ഫോമാറ്റിലും ഒരാൾ തന്നെ ക്യാപ്റ്റനായിട്ട് വരട്ടെ എന്ന ഒരു നല്ല തീരുമാനം എടുത്തിട്ട്. സാധാരണ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിവാക്കാനാണ് പ്രശ്നം വരാറുള്ളത്, ഇവിടെ ഏതെങ്കിലും ഒന്നിൽ തുടരൂ എന്ന് പറഞ്ഞപ്പോൾ അതല്ല, ഒരു പുതിയ ആൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്മൃതി മന്ദാന, നമുക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ സ്മൃതി മന്ദാന നായികയായിട്ട് വരികയാണ്. അപ്പൊ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഒരു നല്ല യുഗം വരാൻ വേണ്ടിയിട്ട് പോവുക.
2: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ തിരുവോണ ബോംബറിന്റെ ഭാഗ്യശാലിക്ക് പണം കൈപ്പറ്റി.
3: അത് ശരി,
2: ആളുടെ ആഗ്രഹം അജ്ഞാതനായിട്ട് തന്നെ തുടരാനാണ്.
3: കാണാത്തവര് അങ്ങനെ പലരും പരിശോധിക്കും. ഈ കഴിഞ്ഞ ദിവസം പിന്നെ അർജന്റീനയുടെ മത്സരം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ അത്രയും പാടുപെട്ടിട്ട് ആ മത്സരം കാണാൻ വേണ്ടി പോയി. ഒരുപാട് ലക്ഷങ്ങൾ ചിലവാകും, അറിയാലോ നമുക്ക്.
2: അതെ,
3: വ്ലോഗർ അതില്. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചിട്ട് കാണാത്തവര് അങ്ങനെ പലരും പരിശോധിക്കും. ഈ കഴിഞ്ഞ ദിവസം പിന്നെ അർജന്റീനയുടെ മത്സരം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ അത്രയും പാടുപെട്ടിട്ട് ആ മത്സരം കാണാൻ വേണ്ടി പോയി. ഒരുപാട് ലക്ഷങ്ങൾ ചിലവാകും, അറിയാലോ.

0: ഒക്കെ കൊടുത്തത് മുഴുവനും സോഷ്യൽ മീഡിയയിൽ വിളമ്പണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴോ പാഷന്റെ പുറത്ത് പോകുമ്പോഴോ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴോ ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇതറിയുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കാണരുത്. ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുത്തു വിടുകയോ ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തു വിടുകയോ
1: അങ്ങനെയൊക്കെ
0: ചെയ്യുന്നുണ്ടാകാം. ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ട് നമ്മളെല്ലാം വിളമ്പി എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. നമ്മൾ നമ്മുടെ പാഷന്റെ പുറകെ, നമ്മുടെ സ്നേഹത്തിന്റെ പുറകെ, സ്വപ്നങ്ങൾക്ക് പുറകെ പോവുക. അപ്പൊ പൈസ ചെലവാകും. മെസ്സിയുടെ അവസാന മത്സരം കാണണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ച പോയിരിക്കും. അദ്ദേഹത്തിന് അതിന്റെ സാമ്പത്തികം ഉണ്ടായത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കും. ഇപ്പൊ വ്ലോഗ് ചെയ്തിട്ടാണെങ്കിൽ അതൊരു പ്രൊഫഷണല്ലേ, അതിലൂടെ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അതിനെ കൈയടിക്കുക.
1: ഇന്നും ചിലർ പറയുന്നത് ക്യാമറയും തൂക്കി പിടിച്ച് ഇറങ്ങാൻ, അതൊരു പ്രൊഫഷനായി
0: മനസ്സിലാക്കാൻ
1: ഈ രാജ്യത്ത് അതൊരു ഗവൺമെന്റ് നിയമമാക്കി മാറ്റി. അത് അത് വേറൊരു ലെവലിലാണ് ഇപ്പൊ പോകുന്നത്. അത് വെറുതെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ വെറുതെ എന്തിനാ കുറ്റം പറയുന്നത്?
0: ശരിക്കും നിങ്ങൾ എത്ര പേർക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പൊ പിന്നെ അത് ചെയ്യുന്നവരെ അങ്ങനെ പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കളിക്കളത്തിലെ നിറയെ വാർത്ത വന്നപ്പോ അറേബ്യൻ ഗൾഫ് കപ്പ് ഉണ്ടായിരുന്നില്ലേ, അതിന് ഫൈനലിൽ കീഴടങ്ങി യു എ. സൗദിക്കാണ് ആ ഒരു കിരീടം ലഭിച്ചത്. സൗദിയുടെ ജയം എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ്. അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിൽ യു എ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കി സൗദിക്ക് കിരീടം. ആദ്യ പകുതിയിൽ ഹമാം അൽ ഹയ്യും ഫിറാസ് അബ്ജറിനുമാണ് ഗോളുകൾ. പിന്നെ ഗൾഫ് കപ്പിൽ മുത്തമിടാനുള്ള യു എ സ്വപ്നങ്ങൾ തകർത്ത് വല കുലുക്കിയത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യു എ ഫൈനലിൽ കീഴടക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യക്കാണ് ഈ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഗൾഫ് കപ്പ് ലഭിച്ചിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ മറ്റൊരു വാർത്ത, ഹോട്ടലിലെ മുട്ടകടിക്ക് 30,000 നഷ്ടപരിഹാരം എന്നുള്ളതാണ്.
0: മുട്ടകടിക്ക്
1: മുട്ടയല്ലേ, മുട്ടയാണ് മുട്ടയടിക്കാണ് കേട്ടോ. ശരി, ഞാനാലോചി കാസർഗോഡ് സ്വദേശിക്കാണ് ഇത് പറ്റിയത്, അത് തിരുവനന്തപുരത്ത് എത്തിയിട്ടെ.
0: രാവിലെ മിക്കവാറും ഫോഗിന് വാഹനം വിളിപ്പിക്കാത്തവർ നമ്മൾ ഈ തമാശ കേട്ടിട്ട് മിക്കവാറും അടിക്കാനുള്ള സാധ്യത വളരെ ശ്രദ്ധിച്ചിട്ട് ഈ രാവിലത്തെ സെഗ്മെന്റിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ചില തമാശകൾ കേൾക്കാം. ആ അർത്ഥത്തിൽ എടുക്കാൻ
1: ശരിക്കും അല്ല,
0: മാത്രമല്ല മുട്ടയും മുട്ടയും
1: വിളയാട്ടോ. കുടുംബത്തെ മൊത്തം ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി കാസർഗോഡ് സ്വദേശിയായ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് അവരെത്തിയതാണ്. അവിടെ തുടർന്നാണ് ഇവർ പിന്നെ കംപ്ലൈന്റ് പോയി, അങ്ങനെ ചികിത്സാ ചെലവും എല്ലാം കൂടെ കിട്ടി 30,000 രൂപ ഇവർക്ക്.
0: അല്ല അക്ഷയ്, ഇത് നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോ ചിരിച്ചെങ്കിലും ഈ മുട്ടകടി ഈ വിഷയം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല കേട്ടോ. ഇത് നമ്മളെ എവിടെയും കടിച്ച ഇത് പെറ്റുപെരുകി നമുക്ക്. എനിക്ക് പറഞ്ഞു ഇവിടെ യുവയിലും പലപ്പോഴും ഈ ബെഡ് സ്പേസിലൊക്കെ നിൽക്കുന്ന മനുഷ്യർ പറയാറുണ്ട്, നമ്മളത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത തന്നെ കെടുത്തിയിട്ട് നമ്മുടെ മുഴുവൻ സാധനങ്ങളെ അരിച്ച് മുഴുവൻ ഇല്ലാണ്ടാക്കുന്നു. ഞാൻ പറയുന്നുണ്ട് മുട്ടയല്ല മൂട്ട അരിക്കില്ലേ. പിന്നെ എനിക്ക് സംശയം, ഇനി മുട്ടക്കടി ഇപ്പൊ നമ്മള് പലഹാരത്തിന്റെ പേര് പറയില്ലേ. ഞാൻ പെട്ടെന്ന് അത് വിചാരിച്ചു, ഇനി കാരണം ഹോട്ടലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ വാർത്ത വരുന്നത്. അപ്പൊ ഇനി അവിടെ എന്തെങ്കിലും വല്ല ഭക്ഷണം കൊടുത്തേലും പ്രശ്നമായോന്ന് എന്തായാലും എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു.
1: നമ്മുടെ ഈ ഫോഗിന്റെ ഇടയിൽ നമുക്ക് ചിരിക്കാൻ
0: രാവിലെ കഴിഞ്ഞ ദിവസം ആരും മെസ്സേജ് അയച്ചത് ഇതിലൂടെ, അക്ഷയ് കുറച്ചിതായപ്പോ എന്നോട് ചോദിച്ചു ആ ചിരി കേൾക്കാനില്ലല്ലോ ഇന്ന് കേട്ടല്ലോ സമാധാനം. അക്ഷയുടെ മാത്രമല്ല, അക്ഷയ് എന്നെ കൂടി നിങ്ങളെ കൂടി ഒക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ അരുണേട്ടാ.
1: നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്ക് ക്രമക്കേട്, 3 ജില്ലകളിൽ ഈ റെയ്ഡ് എന്ന് പറയുന്ന മറ്റൊരു വാർത്ത ഇവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ.
0: ഏറ്റവും വലിയ വാർത്തയാണ്
1: തീർച്ചയായിട്ടും. ഇത് അതിനകത്ത് എംപ്ലോയീസ് തന്നെ ആയിരിക്കും ഇതിനകത്ത് ക്രമക്കേടിന് വരാൻ സാധ്യത.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് തന്നെയാണ്.
1: ഒരുപാട് പേരുടെ ലോൺ എടുക്കാനും പ്രത്യേകിച്ച് കാർഷിക ലോണുകൾ തുടങ്ങിയിട്ടുള്ള ഈ പട്ടണത്തിൽ താമസിക്കാത്തവർക്കൊക്കെ തന്നെ ഒരു ആശ്രയമാണ് ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. എന്തായാലും ഇ ഡി റെയ്ഡിനെ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്.
0: നമ്മുടെ നാട്ടിലെ മറ്റൊരു വാർത്ത, റാഗിങ്ങിന് മാർഗനിർദ്ദേശങ്ങളായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വാഹനം കാത്തിരിക്കുന്ന സ്ഥലവും സ്വകാര്യ ഹോസ്റ്റലും പരിധിക്കകത്ത് എന്നാണ് പറയുന്നത്. അതായത് റാഗിംഗ് നിരോധനത്തിന് മുന്നോടിയായി കരട് ബില്ലിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പുതിയ റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്താണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. അപ്പോൾ പ്രധാന നിർദ്ദേശങ്ങൾ, ഡിജിറ്റൽ ഇടങ്ങളിലടക്കം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് പ്രവൃത്തിയെയും റാഗിംഗ് ആയിട്ട് കണക്കാക്കും. റാഗിംഗ് തെളിഞ്ഞാൽ ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷയ്ക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും 3 വർഷത്തേക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ പ്രവേശനം നിഷേധിക്കുകയും ചെയ്യും. ഇനി റാഗിംഗ് നടന്നു എന്ന് പ്രഥമ ദൃഷ്ടി ബോധ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം പോലീസിന് പരാതി കൈമാറും. പരാതി മറച്ചു വെച്ചതിൽ സ്ഥാപന മേധാവിക്കെതിരെയും റാഗിങ്ങിനെതിരായ നടപടിയിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. പിന്നെ ദുബായിൽ നിന്ന് വരുന്നൊരു വാർത്ത, ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ സോഡിയം, പഞ്ചസാര, കൊഴുപ്പ് എന്നിവയുടെ അളവിന് പുതിയ പരിധി. പരിധി വിടരുത്, ആരോഗ്യം പ്രധാനം. ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി, ലംഘിച്ചാൽ 5 ലക്ഷം ദിർഹം വരെ പിഴ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഷെയ്ഖ് ഹംദാൻ അക്കാര്യം.

0: വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദുബായിക്കും യൂറോപ്പിനും ഇടയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന വാർത്ത നമ്മുടെ എയർ അറേബ്യ റാസൽഖൈമയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ ഈ ശൈത്യകാലം വരുന്നതോടുകൂടിയിട്ട് കൂടുതൽ സർവീസുകൾ വരുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ.
1: നമ്മുടെ ഈ അരവണയില് നമുക്ക് ഇക്കുറി ഏലക്ക ചേർക്കില്ല എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടമൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നമായതാണല്ലോ, കീടനാശിനിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. എനിക്ക് സുപ്രീം കോടതി വരെ
0: അല്ലെ, ഞാൻ ആലോചിക്കാറുണ്ട് ഈ അരവണയ്ക്കകത്ത് അതിന്റെ ആ ഒരു സ്വാഭാവിക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ അരി അതിൽ നല്ലോണം കുറുക്കി ശർക്കര ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ആ ഒരു കട്ടിപ്പാകത്തിൽ അത് കഴിക്കുന്നതാണ്. ഈ ഏലക്ക പൊതുവെ ചായയിലിട്ട് കഴിഞ്ഞാലും ചിലർക്കൊന്നും ഇഷ്ടമാവില്ല, അതിന്റെ തനത് രുചി നഷ്ടമാകുന്നു എന്ന് പറയാറുണ്ട്. ഏലക്ക ഇടാണ്ട് വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, പായസത്തിലിടും, വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഇടും. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങളിൽ ഏലക്ക ഇട്ടിട്ട് തനത് രുചി പിന്നെ കളയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഏലക്ക ഇഷ്ടമില്ലാത്ത എന്റെ ഒരു അഭിപ്രായം. എനിക്ക് ഏലക്ക എന്താണെന്നറിയില്ല, ആരെങ്കിലും ഈ ചായക്കകത്ത് പൊടിച്ച് ചെറുതായിട്ടിടാ പോലും ഞാൻ കുടിക്കും. ആരും
1: തന്നാലും ഒരു വിഭാഗം ആളുകളുണ്ട്, എന്റെ അമ്മാച്ചനൊക്കെ ഇഷ്ടമല്ല
0: ചായക്കൊരു രുചിയുണ്ട്. ചായയിൽ യഥാർത്ഥത്തിൽ പഞ്ചസാര പോലും ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ആ പാലും പിന്നെ ചായപ്പൊടി മാത്രം കലർത്തിയിട്ട് അത് കുടിക്കുന്നതാണ് യഥാർത്ഥ ചായ. പിന്നെ യഥാർത്ഥ ചായ എന്ന് പറയുന്നത് പാലൊഴിച്ച ചായയല്ല, കട്ടൻ ചായയാണ്. സുലൈമാനിയാണ് ചായയായിട്ട് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ചായനെ അതിന്റെ ഏറ്റവും നല്ല ഭംഗിയിൽ സ്വാദോടെ കൂടി കുടിക്കണമെങ്കിൽ നിങ്ങൾ കട്ടൻ ചായ കുടിക്കൂ, അത് വല്ലാത്തൊരു മുഹബത്താണെന്നാണ് പറയുന്നത്.
1: നമുക്ക് 2021-22 അന്ന് ഈ ഏലക്കായ്ക്കകത്ത് നമുക്ക് കീടനാശിനി ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം 600,000 ചില്ലുവാനും അരവണകളാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചത്. ഒന്ന് ആലോചിക്കുക, അപ്പൊ അത്രയും ഏതാ ഒരു എനിക്കൊന്ന് പ്രതിസന്ധി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തവണ ഇങ്ങനൊരു സംവിധാനം വന്നിരിക്കുന്നത് ഏലക്കയില്ല എന്നുള്ള ഒരു വാർത്ത.
0: നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ ഏലക്കായുടെ തോട്ടമുണ്ട്, ഏലത്തോട്ടങ്ങളുണ്ട് കേട്ടോ, ബിസിനസ്. അപ്പൊ നമ്മൾ കാണാറുണ്ട് അവർ ഈ പറഞ്ഞ പോലെ ഈ കീടനാശിനികൾ അടിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും എടാ ഇതൊക്കെയല്ലേ നിങ്ങൾ കയറ്റിയായിരുന്നു, പക്ഷെ ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് പിന്നെ കാപ്പിയായാലും തേയില ആയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രം ചെയ്യുന്നതിന് ഇങ്ങനത്തെ കാര്യമായിട്ട് വേറെ കുറച്ചുകൂടെ ഓർഗാനിക് രീതിയിൽ കീടനാശിനികളൊന്നും അടിക്കാതെ എന്നാൽ ജൈവികമായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന്. അപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്നവരുടെ ഹെൽത്ത് പ്രശ്നമല്ല.
1: നമ്മുടെ അവിടെയൊക്കെ നമുക്ക് മുണ്ടക്കയത്തുനിന്ന് മേളിലോട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക പല സൈസ് ഏലക്ക കിട്ടും. അത് നമ്മൾ ഇവിടെ കാണുന്നത് നോർമലി വരുന്ന ഒരു സൈസ് ആയിരിക്കും, പക്ഷെ ജംബോ വലുതുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും ഇവിടെ കിട്ടുന്ന പച്ചയാണ്, അത് നല്ല പോലെ അത് എന്താ പറയുന്നത് ഏലക്കകള് അതിന് നല്ല വിലയുമാണ്. ഒരുപാട് ടൈപ്പ് ഏലക്കകളുണ്ട്,
0: അത് കാണാൻ തന്നെ ഒരു എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാം, കാപ്പിക്കുരുവിന്റെ നിൽക്കുന്ന ആ ഒരു ദൃശ്യയിൽ കാപ്പിപ്പൂ പൂത്താലുള്ള വെള്ള പൂക്കളും അത് പിന്നെ വന്നിട്ട് അതിന്റെ നിറം മാറിയിട്ട് ഒരു ബ്രൗണിഷിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നിറയെ ഇങ്ങനെ കൊല കൊല മുന്തിരി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതൊന്ന് സമാനമായിട്ടാണ് ഏലക്കായ, മുകളിലല്ലല്ലോ അല്ലെ, താഴെ ഭാഗത്ത് ഇങ്ങനെ കൊലച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിനങ്ങനെ കീടനാശിനി ചേർക്കുന്നതുകൊണ്ട് ശബരിമലയിൽ ആ വിഷയം വന്നിട്ടുണ്ട് വീണ്ടും അല്ലെ, അതാണ് വാർത്ത. ഷെയ്ഖ് റാഷിദിനെ സ്മരിച്ച് UAE ദീർഘദർശിയായ നേതാവിന്റെ 36th ചരമ വാർഷികം, ദുബായിയുടെ എഞ്ചിനീയർ എന്ന വിശേഷണം എല്ലാം കൊണ്ടും ഷെയ്ഖ് റാഷിദിന് അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വാർത്ത വന്നിട്ടുണ്ട്. ദുബായിയുടെ ശില്പിയും മുൻ ഭരണാധികാരിയുമായിട്ടുള്ള ഹിസൈനസ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്ദ് അൽ മക്തൂമിന്റെ 36th ചരമ വാർഷിക വേളയിൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെ സ്മരിച്ച് UAE എന്ന് പറഞ്ഞ വാർത്തയാണ്. ആവശ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിനുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു ഷെയ്ഖ് റാഷിദിന്റെ വികസന നയം. ഒന്ന് ആലോചിച്ചൊക്കെ, ആവശ്യങ്ങൾ ഉണ്ടാകുന്നത് മുൻകൂട്ടി കണ്ടിട്ട്, അതായത് ഒരു 10, 20, 30 വർഷം മുൻകൂട്ടി കണ്ടിട്ട്, ഇപ്പോഴത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത് 50 വർഷത്തിനപ്പുറത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ തുടക്കമിട്ടത് ദുബായിയുടെ എഞ്ചിനീയർ എന്ന വിശേഷണം സ്വന്തമാക്കിയിട്ടുള്ള ഷെയ്ഖ് റാഷിദ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ലേഖനം.
1: തീർച്ചയായിട്ടും അധികം വൈകാതെ വിജയ് പ്രധാനമന്ത്രിയാകും, ലോക്സഭാ സഖ്യത്തിൽ വരും, നിർണായക മാറ്റം. 7 ഉപതെരഞ്ഞെടുപ്പുകളിൽ DVK നെഞ്ചെടുപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താണേലും വാർത്തകളല്ലേ, ഓരോരുത്തർക്ക് ഓരോന്നോരോ രീതിയിൽ നമുക്ക് പറയാലോ.
0: എന്തായാലും മധുരാന്തകത്തും ധാരാപുരത്തും കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, അതിന്റെയൊക്കെ റിസൾട്ട് വരട്ടെ. പക്ഷെ ഇതിനൊക്കെ കുപ്പായം തയ്ച്ചിട്ട് ദേശീയ തലത്തിൽ ഇരിക്കുന്നവരും കുപ്പായം കയ്യിൽ കിട്ടിയിട്ടും വേണ്ടെന്ന് വെച്ചൊരു സോണിയാഗാന്ധിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നിട്ട് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്ന വിജയ് ആ കസേരയിൽ ഇരുന്ന, പക്ഷെ ഉണ്ടല്ലോ വിജയ് നാളെ പ്രധാനമന്ത്രി ആയാലും അത്ഭുതപ്പെടാനില്ല കേട്ടോ. അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമയിൽ മുഖ്യമന്ത്രി വേഷം കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് യഥാർത്ഥത്തിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം വന്ന് അതിലിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് അതിലേക്ക് അദ്ദേഹം എത്തി. ഇനി പ്രധാനമന്ത്രി ആകാനും അദ്ദേഹം ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല, ചിലപ്പോൾ അയക്കാം.
1: ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരാണ് ഇതിൽ ഇതൊക്കെ അഴിച്ചിറക്കുന്നത്. ഇത് മറ്റേ നമ്മുടെ വെള്ളിമൂങ്ങയ്ക്കകത്ത് പറയുന്നത് വിജയ് എങ്ങനെയും കേന്ദ്രത്തെ വിട്ടിട്ട് തമിഴ്നാട് ആർക്കെങ്കിലും നോട്ടം ഉണ്ടായിരിക്കും, അതായിരിക്കും
0: അതാണ് സംഭവം. എങ്ങനെയെങ്കിലും കേന്ദ്രത്തിലേക്ക് പറഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും പ്രധാനമന്ത്രി ആവാൻ സാധ്യതയില്ല. എന്നാ ഇവിടുന്ന് പോവുകയും ചെയ്തു അവിടെ എത്തിയില്ല അല്ലേ, ഇല്ലത്തൊന്ന് പുറപ്പെട്ടുകയും ചെയ്തു അമ്മാത്തോട്ട് എത്തിയില്ല എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം എത്തുന്ന പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് വന്ന മറ്റൊരു വാർത്ത, പാർക്കിംഗ് 8 മിനിറ്റിൽ എങ്ങനെ ഓടിയിറങ്ങും, വിമാനത്താവളത്തിൽ പകൽ കൊള്ളയാണ് നടക്കുന്നത്. പലപ്പോഴും നമുക്ക് കൊച്ചി വിമാനത്തിൽ അടക്കം പോകുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇറങ്ങിയ ഒരു ലഗേജ് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്ന നേരം കൊണ്ട് തിരിച്ച് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും പൈസ പോയി. ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഫ്രീ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ തീർക്കുക. അപ്പോൾ പകൽക്കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാർക്കിങ്ങിൻ്റെ പേരിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പകൽക്കൊള്ള ഒരു വാഹനത്തിന് യാത്രക്കാരനെ ഇറക്കാനോ കയറ്റാനോ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ചോ തിരിച്ചിറങ്ങുവാൻ സൗജന്യമായി അനുവദിച്ച സമയം നിലവിലെ 10 മിനിറ്റിൽ നിന്ന് 8 മിനിറ്റായിട്ട് വെട്ടിക്കുറച്ചു എന്ന 8 മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കും. മാത്രമല്ല സൗജന്യ സമയപരിധിക്ക് ശേഷം വാങ്ങിയിരുന്ന 100 രൂപ 150 രൂപയായിട്ട് കൂട്ടുകയും ചെയ്തു. സമയം 10 എന്നുള്ളത് 8 ചുരുക്കുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൊടുക്കേണ്ട പൈസ 80 ഉണ്ടായത് 100 ആയത് 150 ആയത്. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കയറ്റി വിടാറില്ല നമ്മൾ വാഹനങ്ങൾ, അങ്ങനെ കയറ്റിട്ട് നമ്മൾക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു
1: പോവാം.
0: അപ്പൊ 10 മിനിറ്റിനുള്ളിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പോവാം. ഇപ്പൊ അത് ആ സമയം 8 മിനിറ്റ് ആക്കി. ഒരു വാഹനം മുന്നിൽ വന്ന് നിന്ന് ഈ ലഗേജ് ഡിക്കിന്നെടുത്ത് പുറത്ത് വെച്ച് ഒന്ന്
1: കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്ക്
0: നമ്മള് കുഞ്ഞു കുഞ്ഞു വാഹനത്തിലോ ടാക്സിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഒരു കരച്ചില് 150 വില വരാൻ പോകുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു പകൽക്കൊള്ള പാടില്ല. പ്രതിഷേധം ഫലം കണ്ടു ജീവനക്കാരുടെ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കുന്ന അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതിനിടെ ജീവനക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഫീസ് ഏർപ്പെടുത്തിയ വിമാനത്താവള അധികൃതർ സർക്കുലർ ഇറക്കിയെങ്കിലും അതിനെതിരെ അവർ സംഘടന വലിയ പ്രതിഷേധം ഉണ്ടാക്കി. അപ്പൊ അതില്ല എന്നാണ് പറയുന്നത്. പുതിയ നിരക്കുകൾ ഈ ഓട്ടോറിക്ഷയ്ക്ക് 8 മിനിറ്റ് വരെ 50 രൂപ, 30 മിനിറ്റ് വരെ 80 രൂപ, 1 മണിക്കൂർ വരെ 100. സ്വകാര്യ പിന്നെ 4 ചക്ര വാഹനങ്ങളാണെങ്കിൽ 8 മിനിറ്റ് വരെ സൗജന്യമാണ്, അത് കഴിഞ്ഞാൽ 30 മിനിറ്റ് വരെ 150, 1 മണിക്കൂർ 30 മിനിറ്റ് വരെ 150, 1 മണിക്കൂറല്ലാട്ടെ, ഞാൻ 1 മണിക്കൂറിന് അത്ര കിട്ടുന്നതാണ് വിചാരിച്ചത്, 1 മണിക്കൂർ വരെ 200 രൂപ കൊടുക്കണം. ഒരാളെ കാത്തു നിൽക്കിയോ അല്ലെങ്കിൽ അദ്ദേഹം ചിലർ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്തെങ്കിലും ലഗേജ് കൂടും അങ്ങനെയൊക്കെ വരുമ്പോൾ കാത്തു നിൽക്കും നമ്മളവിടെ. അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റില്ല, 8 മിനിറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തിക്കൊള്ളണം, അല്ലെങ്കിൽ 100-150 രൂപ കൊടുക്കണം എന്നാണ് വാർത്ത.
1: അങ്ങനെ കൊടുത്തു പോകേണ്ടവരുണ്ടാവാം, അവർക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്ക് നമുക്ക് മെട്രോ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, കാരണം അവിടെ സ്ഥലമുണ്ട്, ഓൾറെഡി അവരുടെ സ്ഥലമുണ്ട് മെട്രോ വരാൻ. ആ ഒരു സ്റ്റേഷൻ അവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇപ്പൊ ടാക്സി സർവീസ് പ്രീപെയ്ഡ് ആണെങ്കിൽ പോലും നല്ല വിലയുണ്ട്. ഇപ്പം അതിന്റെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെയാണ്, പക്ഷെ ദൂരേക്കുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ വൈറ്റ് ലൈ ഹബിൽ വന്നിട്ട് വേറെ മാർഗം നോക്കി പോയായിരിക്കും ഇച്ചോടെ ബെറ്റർ.
0: അതെ ശരിക്കും. അത് മാത്രമല്ല അയ്യോ, നമ്മൾ ഒന്നാമതൊരു യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ടയർഡ് ആവും, അതിന്റെ കൂടെ ഇതൊക്കെ ഇട്ടിട്ട് വൈറ്റ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ അങ്കമാലി പോയിട്ട് ആലുവ പോയിട്ട് നമ്മൾ ഈ ലഗേജൊക്കെ വെച്ച് അങ്ങും ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞത് നമുക്ക് നടക്കുന്ന എല്ലാവർക്കും, പൈസ ഇല്ലാത്ത മനുഷ്യർ എങ്ങനെയെങ്കിൽ അതും കൂടി ഇടുക്കി പിടിച്ചിട്ട് പോകും. പക്ഷേ ഈ പറഞ്ഞ പോലെ മെട്രോ നമ്മളിപ്പോൾ ദുബായിൽ കാണുന്നില്ല, എയർപോർട്ടിൽ ആക്സസ് ഇല്ല, അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വലിയ വലിയ ചിന്തകൾക്കൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്.
1: പണ്ട് എന്റെ ഒരു ഫ്രണ്ട് വീട്ടുകാരെ സർപ്രൈസ് ചെയ്യാനായിട്ട് പറയാതെ പോയി. ആദ്യം നല്ല ത്രില്ലാണ്, വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വീട്ടുകാരെ പറഞ്ഞു വെച്ചു. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ആരും ഇല്ലല്ലോ വിളിക്കാൻ, അവിടുന്ന് ചേർത്തല സ്റ്റാൻഡിൽ ചെന്നപ്പോൾ പേരും മഴ രണ്ട് പെട്ടി കയ്യിലിരിക്കുക. ഇത്
0: വല്ലാത്ത സർപ്രൈസ്, ഇങ്ങനെ ഒരു സർപ്രൈസ് ചെയ്ത് കൂട്ടുകാരൻ നമ്മുടെ ഇവിടെയുണ്ട്. വലിയ അനുഭവങ്ങൾ
1: വേണം. സർപ്രൈസ് നമുക്ക് ആരും ഉണ്ടാവില്ല.
0: ശരി, അവന്റെ സർപ്രൈസിൽ അവൻ സർപ്രൈസ് വേണ്ടേ, വീഡിയോ കോൾ ചെയ്യാണ് എയർപോർട്ടിൽ, അതോട് സർപ്രൈസ് പൊളിഞ്ഞ്.
1: അങ്ങനെ പറയണ്ടേ, ജീവിതത്തിൽ ഇനി മേലാ ഞാൻ സർപ്രൈസ് എടുക്കാൻ നാട്ടിലോട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ നാട്ടിൽ അതിനുള്ളൊരു സംവിധാനം ഇല്ല, അതാണ് പ്രശ്നം.
0: സത്യം, സർപ്രൈസ് കൊടുക്കുന്നൊക്കെ നമുക്ക് രസമുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയും കൂടി നമുക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് ഒന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വിദേശികൾക്ക് അല്ലെ പ്രവാസികൾക്ക് നാട്ടിൽ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ ഓരോന്നിനും കണക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഇത്തിഹാദ് റെയിലൊക്കെ കൊടുക്കുന്ന കണക്ടിവിറ്റി ഇല്ല, അതുപോലെ കണക്ടിവിറ്റി വരട്ടെ. എന്നാലും രസകരമായിട്ടുള്ള ഒരുപാട് വാർത്തകളും പിന്നെ സന്തോഷം നൽകുന്നതും സങ്കടം നൽകുന്നതായിട്ടുള്ള ഒരു വാർത്തകളുടെ ഒരു സമ്മിശ്ര ദിവസമായിരുന്നു ഇന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട ലിയണൽ മെസ്സി ആ നീലയും വെള്ളയും കുപ്പായത്തിൽ നിന്ന് വിരമിച്ച വാർത്ത തന്നെയാണ്. ഹർമൻപ്രീത് കൗർ വിരമിച്ച വാർത്തയാണ്. ഒപ്പം സന്തോഷം നൽകുന്ന എന്തെങ്കിലും വാർത്തകൾ ഉണ്ടോ എന്ന് തപ്പിത്തപ്പി പോകും, മാത്രം സന്തോഷം ഇല്ലല്ലോ. ഞാൻ ഇതിന്റെ വീഡിയോ വന്നില്ലല്ലോ, ഞാൻ അത് കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി വീഡിയോ എടുക്കേണ്ടതായിരുന്നു.
1: എല്ലാ കമന്റ് വായിച്ചിരിക്കുന്നത്
0: ഞാൻ നോക്കുന്നുണ്ട് മുട്ടയും മൂട്ടയും കുറെ നേരം കഴിഞ്ഞല്ലേ, ഇപ്പൊ എന്താ പ്രശ്നം? ആളുകള് കമന്റ് ചെയ്യുന്നുണ്ടല്ലേ, താങ്ക് യു.
1: ഈ പഴകിയ മുട്ട മയണൈസ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത്, ഇത് പിന്നെ മുട്ടക്കടി അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് അവസരം. ആ മോന്റെ കുരിപ്പ് കൂടുതലുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു കാര്യം.
0: കുരിപ്പ് കണ്ടില്ല, കണ്ടില്ല സാർ. മറ്റേ ജഗതി പറയല്ലേ, ഇതോ ആ പോസ്റ്റ് ഞാൻ കണ്ടില്ല. അതുപോലെ ആ ഒരു ഇരട്ടിപ്പ് അക്ഷയ് കണ്ടില്ല എന്നുള്ളത് മാത്രമാണ്. എന്തായാലും രസകരമായിട്ടുള്ള ട്രോള് വരാൻ സാധ്യതയുണ്ട്.
1: തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. ബാക്കി വാർത്തകളൊക്കെ വരുന്ന മണിക്കൂർ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന എന്തായാലും നല്ല പാട്ടൊക്കെ ഒരു കലിഫലി അടിപൊളി പാട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇൻ പ്രസ് ക്ലബ്.
2: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Here was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
3: Good morning once again. Home 92.2 FM. Swagatham. Endana traffic in the situation davalathe njan viruna samayathe traffic situation ayirunnu njan munne ningalodu pangu vechathu ippo evidengil unusual traffic situation undo roadgalil ningal povuna sthalangalil slow moving aano adho endengil accidents nadakkunnundo nu paraya namukku endal traffic situation onnu nokkitte namukku oodi thirichu varam. Let's go to traffic.
4: Traffic update
5: brought to you by ABC Cargo and Courier, number 1 NGCC. Call or WhatsApp 800 916 or visit ABC Cargo.
3: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ലോ മൂവിംഗ് ട്രാഫിക് കേട്ടോ. ഈ കഞ്ചഷൻ എന്ന് പറയാനല്ല, പക്ഷെ സ്ലോ മൂവിംഗ് ട്രാഫിക് ഞാനിപ്പോൾ കാണുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, ഒപ്പം തന്നെ അൽഖേൽ റോഡ്, അതുപോലെ ദുബായ് അലൈൻ റോഡ്, അലിത്തിയ ടോൾ റോഡ്, അലിത്തിയ ടോൾ റോഡിലും പിന്നെ അതുപോലെ തന്നെ ദെയ്ദ് റോഡ് നമ്മുടെ വാച്ചസ് കോർണർ അവിടെയൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കഞ്ചഷനും കാണുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കുറേ ഇടങ്ങളിൽ ആക്സിഡൻറ്റ് ഞാൻ വരുന്ന വഴിക്ക് തന്നെ കണ്ടാണ്. എമിറേറ്റ്സ് റോഡിലും രണ്ട് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, അജ്മാനിൽ നിന്ന് വരുന്ന വഴിയൊന്നും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ യൂഷ്വലി പോകുന്ന ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ എടുക്കുക എടുക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ ഒരു 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ഇന്ന് എടുത്തേക്കാം, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെഹിക്കിൾ കൗണ്ട് കൂടുതലായതുകൊണ്ട് കേട്ടോ, എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒറ്റ നമ്പർ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാമെന്നാണ്.
4: Traffic update.
5: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier, number 1 NGCC, TNC apply.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umal Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനന്ദിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലല്ല.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ്, കേരളത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ കോൺഗ്രസ്. വെള്ളയിൽ നീലവരകളിൽ ഇനി മെസ്സിയില്ല, കളം നിറഞ്ഞ ഇതിഹാസത്തിന്റെ മടക്കം. സൗദിയിൽ ഹൂതി ആക്രമണം, യമനിൽ വിമാനത്താവളത്തിന് നേരെ ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏതൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഹൂതികളുടെ ആക്രമണം. രണ്ട് ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ആക്രമണം ഉണ്ടായത്. ആളപായമില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൗദിയും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടിയാണ് ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങിയത്. ബെനിനെതിരായ വിടവാങ്ങൽ മത്സരത്തിൽ മാന്ത്രിക ചുവടുകൾക്കൊപ്പം ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചത്. ഡൽഹിയിൽ നടത്തിയ വമ്പൻ പ്രതിഷേധത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച വാഹനത്തിൽ കയറ്റി കിങ്സ് വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. ജന്തർ മന്തർ മാർച്ചിനുള്ള അനുമതി തേടി അതിനിടെ CJP നേതൃത്വം ഇന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി കമ്മീഷൻ. വൈകിട്ട് 4 കമ്മീഷനെ കാണണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. കാണാനായി മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാനാവശ്യപ്പെട്ടു. രാഹുലിന്റെ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിച്ചില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായി. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം ശക്തം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ പ്രകടനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് സണ്ണി ജോസഫ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് നടപടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, ഇന്ത്യ ജയിക്കും, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല, രാജ്യത്തിന് വേണ്ടി പോരാട്ടം കോൺഗ്രസ് നയിക്കുമെന്നും മുഖ്യമന്ത്രി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന് കേന്ദ്ര സർക്കാർ കരുതേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചത് തന്നെ ഇത്തരം സമരങ്ങളിലൂടെയാണ്. പ്രക്ഷോഭങ്ങളുടെ മൂല്യം കേന്ദ്ര സർക്കാരിന് മനസ്സിലാകാത്തത് അവർക്ക് സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണ്. കലാപം മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. എന്തിനാണ് ഗ്യാനേഷ് കുമാർ എന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം. സംസ്ഥാനത്ത് പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന ഗ്യാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. യൂട്യൂബർ അശ്വന്ത് കോക്കിന് തിരിച്ചടി. ലൈസൻസ് കാലാവധി കഴിഞ്ഞതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ കേസിൽ MVD പോലീസിന് റിപ്പോർട്ട് നൽകി. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയ ദിവസം ലൈസൻസ് ആവശ്യപ്പെട്ടപ്പോൾ കൈവശമില്ലെന്നാണ് കോക്ക് മൊഴി നൽകിയിരുന്നത്. കോഴിക്കോട് നടക്കാവ് വെച്ച് അശ്വന്തിന്റെ വാഹനം കാറിലും ബൈക്കിലും ഇടിച്ചാണ് അപകടമുണ്ടായത്.

0: യുവതി ഇടപ്പള്ളിയിലെ ലോഡ്ജിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവശേഷം ഒളിവിൽ പോയ യുവതിയും യുവാവുമാണ് കളമശ്ശേരി പോലീസിന്റെ പിടിയിലായത്. വയനാട് സ്വദേശിയായ യുവതിയും സഞ്ജു എന്ന യുവാവുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേരളം കടുത്ത ഭക്ഷ്യ ക്ഷാമത്തിലേക്കെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മന്ത്രി കത്തയച്ചു. മണ്ണെണ്ണ വിഹിതം 9,564 കിലോ ലിറ്ററായി വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് എന്നീ 3 ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായ സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിലായിരിക്കും സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുക. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കുക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലും 2020 ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ മുൻപന്തിയിലാണ് ഈ ഇടം കയ്യൻ ബാറ്റ്. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി എക്സിൽ കുറിച്ചു. ആക്രമണത്തിന് പിന്നാലെ ഫ്ളൈ ദുബായ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയ സൌദിയിലെ തബുക് നഗരത്തിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ യുഎയിലേക്ക് മാറ്റിയിരുന്നു. അടുത്ത വാർത്ത 9 മണിക്ക്.
1: News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 70%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ ദുബായിലെ ബ്യൂട്ടി വേൾഡ് നടക്കുന്ന കാര്യം നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോകണം. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേയധികം നാട്ടിൽ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഞാൻ ദുബായിൽ കണ്ടു. അപ്പം ഞാൻ ഇവരെല്ലാം കൂടെ എന്താണ് ഇവിടെ നിന്ന് വന്നതെന്ന് ഉള്ളൊരു ഇത് നോക്കിയ സമയത്താണ്, അവരുടെ പ്രൊഫൈല് കയറി നോക്കിയ സമയത്ത് അടുത്തടുത്ത വീഡിയോസ് ഒക്കെ തന്നെ ഇവർ ഈ ബ്യൂട്ടി വേൾഡിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു പലരുടെയും വിചാരം ഈ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്നത് പെർഫ്യൂം മാനുഫാക്ചറേഴ്സിന് വേണ്ടി അല്ലെ പെർഫ്യൂം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്കും വേണ്ടി മാത്രമുള്ള, നെവർ. ബ്യൂട്ടി വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സെക്ഷൻസ് ഉണ്ട്, അവിടെ സ്കിൻ കെയർ സെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെർഫ്യൂം അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് നമുക്ക് ലോകത്തിൽ പലയിടത്തും ട്രാവൽ ചെയ്ത് ഒരു സപ്ലയറിനെ കണ്ടുമുട്ടുന്നതിനകട്ടി പകരം നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു കുടക്കീഴിൽ തന്നെ പോയി നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ബിസിനസ് ചെയ്യാനുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാരണം ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ എന്താ ഒരു പെർഫ്യൂമിന്, ഞാൻ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ടില്ല പെർഫ്യൂമിന്. നമ്മുടെ ആ ഒരു കൾച്ചർ നമുക്ക് ഇപ്പം ഈ യു എയിലോ അല്ലെ ഗൾഫിലോ ഉള്ള പോലത്തെ ഒരു കൾച്ചർ വേറെ പല രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്രയും കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻസ് എന്നെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമാണ്, സ്മെല്ല് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ വലിയൊരു മാർക്കറ്റ് ഇന്ത്യയിലുണ്ട് എൻ്റെ ഫൈൻഡിങ് ആണ്. കാരണം ഇപ്പോൾ യൂറോപ്പിൽ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില പല ഓഫീസുകളിലൊക്കെ തന്നെ നമുക്ക് എന്താ പറയുന്നത് പെർഫ്യൂം ഫ്രീ വർക്ക് സ്പേസ് എന്നുള്ള രീതിയിലാണ്. കാരണം അവർക്ക് ഈ സ്മെല്ല് ഭയങ്കര ഹെവിയർ ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അവിടെ ചിലയിടത്തൊക്കെ പറ്റത്തില്ല. അപ്പോൾ അവിടെ അത്ര കോമൺ അല്ല. പക്ഷേ ഇന്ത്യയിൽ നമുക്കങ്ങനെ വിഷയമില്ല. അപ്പം ഇത് മാത്രമല്ല, നമുക്കിപ്പം എന്താ പറയുക, ഞാനൊരിക്കലും ഇത് ബ്യൂട്ടി വേൾഡിന് പോയ സമയത്ത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ഈ ക്രീംസ് മിക്സ് ചെയ്യുന്ന മിക്സർ, അതുപോലത്തെ പല സാധനങ്ങൾ, അതായത് നമ്മൾ ഈ മറ്റേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദോശക്കൊക്കെ മാവ് ഇങ്ങനെ കുഴയ്ക്കുന്ന വലിയ ഡ്രമ്മില്, അതുപോലെ തന്നെ ക്രീം എങ്ങനെയാണ്, അത് ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിലും നമുക്ക് അറിവ് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു ഇവൻ്റാണ് നടക്കുന്നത് ഡയറക്റ്റ് ഫ്രം ഇന്ത്യ. ഇവിടുന്ന് T3 ഇറങ്ങി അവിടുന്ന് മെട്രോ എടുത്തിറങ്ങി വരുന്ന ഒരുപാട് പേരാണ് നമ്മുടെ ബ്യൂട്ടി വേൾഡിന് ഇപ്പോൾ അവിടെ ഉള്ളത്. ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ചില എനിക്കൊന്നും മിക്കവാറും കമ്പനിയുടെ ഗസ്റ്റായിട്ട് പോകുന്നവർക്കൊക്കെ ആ കമ്പനി പാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റ്സ് എനിക്കൊന്ന് $70 സംതിങ് ആണ് അവരുടെ, എനിക്ക് നോട്ട് ഷുവർ കേട്ടോ. അതിൻ്റെ നേരത്തെ ഞാൻ കണ്ടിരുന്ന ഒരു പ്രൈസ് ടാഗാണ് അങ്ങനെ. ഇനി നമുക്ക് യു എയിലുള്ളവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. കാരണം നമ്മൾ ഗൾഫ് ഫുഡൊക്കെ വരുന്നത് പോലെ തന്നെ ജൈടെക്സ് ഒക്കെ വരുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ബ്യൂട്ടി വേൾഡ് നിങ്ങളൊന്ന് പോയി കണ്ട് മനസ്സിലാക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. കാരണം അത്രയും സ്പെഷ്യൽ ഒരു ക്രീം ആളുകളാണ് ഈ ബ്യൂട്ടി വേൾഡിന് വരുന്നത്. കഴിഞ്ഞ ദിവസം തുടങ്ങി, നാളെ കൂടെയുണ്ട്, 6, 7, 8 മൂന്ന് ദിവസങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് ജർമ്മനിയിലാണ് തോന്നുന്നു ഈ ബ്യൂട്ടി വേൾഡ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ രണ്ട് എഡീഷൻ അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാലും അവിടെ ചെന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഈ കമ്പനിയുടെ ഗസ്റ്റായിട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ. പക്ഷേ എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ഇങ്ങനെ സംഭവം വരുമ്പോൾ മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ഒരു ആവശ്യത്തിന് മുന്നേ എൻ്റെ കൂടെ ഒരു ജനമില്ല.
4: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 92 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com.
1: വെൽക്കം ബാക്ക്. നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് പല സീനുകളും ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനകത്ത് ഒരു സീനുണ്ട്, മമ്മൂക്ക പെട്ടെന്ന് താഴെ എന്തോ ഒരു പാർട്ടിയോ സംതിങ് എന്തോ നടക്കുന്ന സമയത്ത് മേലേന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കുറേ ആളുകളെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നോക്കുന്നൊരു സീന്. ആക്ച്വലി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫഹദ് ഫാസിലാണ് ആ ഒരു സീനിനകത്ത് ഫ്രണ്ടിലുള്ളത്. ഫഹദ് ഫാസിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഫഹദ് ഫാസിൽ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയായിരുന്നു ഈ എന്താ പറയണേ ഫാസിലിൻ്റെ വീട്ടിലാണ് ഇത് ഷൂട്ട് ചെയ്തതെന്നുള്ളൊരു, ഡയറക്ടർ ഫാസിലിൻ്റെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളൊരു കാര്യം. അപ്പം ഫഹദ് പറയുന്നുണ്ടായിരുന്നു, അതായത് ആ സീനിൽ ഞങ്ങളവിടെ വരാൻ പാടില്ല, ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് എന്തോ ശബ്ദം കിട്ടി ഞങ്ങൾ ഓടി വന്നതാണ്, പക്ഷേ മമ്മൂക്ക വരുന്ന സമയത്ത് അവിടെ അങ്ങനെ വേറെ ആരും അവിടെ ഉണ്ടാവാനും പാടില്ല. അപ്പം അത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തന്നെ, അപ്പോൾ പലരും വിചാരിച്ചു അത് ആക്ട് ചെയ്താണ് ഫഹദ്, അതിനകത്ത് അഭിനയിച്ചാണ് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പോൾ ഫഹദ് തന്നെ പറയുന്നത് അങ്ങനെയല്ല എന്നുള്ള ഒരു കാര്യമാണെന്ന് കേട്ടോ.
2: അയ്യോ, അത് ആക്സിഡന്റ് അല്ലേ, ശബ്ദം കേട്ടിറങ്ങി വന്ന. അയ്യോ, അത് പെർഫോം
3: ചെയ്യുന്നതാണ്.
2: വീട്ടിലാ ഷൂട്ടാണ്, സോ അങ്ങനത്തെ ഓർമ്മയേ ഉള്ളൂ. അല്ലാതെ ഐ ഡോണ്ട് റിമെമ്പർ, ഐ മീൻ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെ. എന്റെ നെയ്ബറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്, സോ ഷൂട്ട് നടക്കുമ്പോൾ ഇവരെല്ലാരും ഉണ്ടായിരുന്നു. വി ഹേർഡ് സം നോയ്സ്, വി ഓൾ റാൻ ഇൻ, വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്, സംതിങ് ഇസ് ഹാപ്പനിങ്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. അതായത് ഇഫ് യു ലുക്ക് അറ്റ് ദി ഷോട്ട്, മമ്മൂക്ക കംസ്, മമ്മൂക്ക ഞങ്ങളിങ്ങനെ മാറ്റിയിട്ടാ പോകുന്നത്, ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുക.
1: അതാണ് നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപാട് സംഭവ സീക്വൻസുകൾ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനകത്ത് ഫഹദ് ഫാസിൽ ഭയങ്കര ഒരു സുന്ദരനായിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയായിട്ടുള്ളൊരു ഇതാണ് നിൽക്കുന്നത്, ഒരു സീനാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ അന്നേരവും കാണുമ്പോൾ നമുക്ക് അന്നേരം ഫഹദ് ഫാസിലിനെ അറിയാത്തതുമില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ശരിയാണല്ലോ ആശാനാണല്ലോ അവിടെ നിൽക്കുന്നത് എന്നുള്ള തോന്നൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ ഒരുപാട് സിനിമയ്ക്കകത്ത് പല ജൂനിയർ ആർട്ടിസ്റ്റുമാരും അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് നമുക്ക് പല പഴയ പഴയ ചില സിനിമകളിനകത്ത് നസ്ലിനെ നമുക്ക് ക്രൗഡിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ആർട്ടിസ്റ്റായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വന്നേക്കുന്ന കുറേ, നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ നിങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ പഴയ സിനിമകളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും പപ്പടെ സ്വന്തം അപ്പൂസിൻ്റെ ആ ഒരു സീൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെടുത്ത് നോക്കുക, ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു, എനിക്കൊന്നൊരു എന്തോ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഒരു ബോട്ടിൽ പിടിച്ചുകൊണ്ട് നേരെ വന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുക. അതല്ലേ പറഞ്ഞത്, ഞാനത് അഭിനയിച്ചല്ല, അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണെന്നൊരു കാര്യം. ഇന്ന് നോക്കട്ടെ, സമയം കിട്ടുമ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഒന്ന് എടുത്ത് ചുമ്മാ രസമല്ലേ, ഒന്ന് നമുക്കത് കാണാമല്ലോ.
0: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
4: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, നമ്മുടെ ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് തന്നെ നല്ല ഹെവി ട്രാഫിക്കാണ് കേട്ടോ. എമിറേറ്റ്സ് റോഡ് ചെറിയൊരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, സ്ലോ മൂവിംഗ് ആണ് ഇതെല്ലാം, ലക്കലി ബമ്പർ ടു ബമ്പർ അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലി തേറ്റ് ഓൾ റോഡിലും നല്ല രീതിയിലുള്ള കഞ്ചക്ഷൻ ഉണ്ട്, ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സബ് റോഡ്സ് ഒക്കെ തന്നെ ഫുള്ളി സ്ലോ മൂവിങ്ങിലായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം പോകുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ രണ്ട് ആക്സിഡൻറ്റ് മിർദിഫിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അൽക്കേൽ റോഡിലും ടു ആൻഡ് ഫ്രോ രണ്ട് സൈഡിലേക്കുള്ള സ്ലോ മൂവിങ് ട്രാഫിക്. റാസൽകോർ ഏരിയ എനിക്കൊന്ന് കഴിഞ്ഞ മണിക്കൂറിനെക്കാട്ടിൽ കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ ഈ ഒരു മണിക്കൂർ ആയിട്ട്. റാസൽകോർ ഏരിയയിലെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് അവിടെയും കാണുന്നത്. എന്താണെങ്കിലും ഡ്രൈവ് സേഫ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ പറയാം. നമ്മുടെ അൽമനാമ സ്ട്രീറ്റ് ഇല്ലേ, നമ്മുടെ ആ എനിക്കൊന്നും അവീറിലേക്കൊക്കെ മാർക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ഇൻ്റർനാഷണൽ സിറ്റി ഫേസ് ടുവിൻ്റെ അവിടെ ഒക്കെ കണക്ട് ചെയ്യുന്ന അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെല്ലാം വേറെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ ഒരേ ഒരു നമ്പറേ ഉള്ളൂ. വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാനാണ്.
4: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC apply.
5: 1982 മുതൽ UAE ൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഏകദേശം 300 കോടിയിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ കടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാമെന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് ഞാൻ സത്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഏത് സിനിമയായിരിക്കും മലയാളത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നിരിക്കുന്നത് കളക്ഷൻ്റെ കാര്യത്തിൽ. അത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം കൂടി വന്നത് നമ്മുടെ പുലിമുരുകൻ തന്നെയാണ്. കാരണം പുലിമുരുകനായിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ 100 കോടി എന്ന് പറയുന്ന ഒരു പട്ടം നമുക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു സിനിമയെന്ന് പറയുന്നത്. അതിനുശേഷം 100 അല്ല, അതിന് മേലേക്കും സംഖ്യകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ടോമിച്ച മുളക് പാടത്തിൻ്റെ ഒരു ആർട്ടിക്കൾ ഞാൻ കണ്ടു. അതായത് മലയാള സിനിമ അന്നത്തെ കാലത്ത്, ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഏകദേശം, അല്ലെങ്കിൽ ഒരു എനിക്കൊന്നും ഒരു ഓൾമോസ്റ്റ് 10 വർഷം ആയിട്ടുണ്ട് പുലിമുരുകൻ ഇറങ്ങിയിട്ട് അല്ലേ, ആയിട്ടുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പുലിമുരുകൻ ഇറങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ടീച്ചർ കാണുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തെലുങ്ക്, കന്നഡ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കോടികൾ കളക്ഷൻ കിട്ടുന്ന ഒരു സംഖ്യയായിരുന്നു. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും നമുക്ക് പറയാൻ ആയിട്ടില്ല എന്നുള്ളത്. കാരണം എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ആ സമയത്ത് ദൃശ്യമായിരുന്നു 62 കോടി മറ്റോ ചിത്രത്തിന് നമുക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ളൊരു സംഖ്യ 2013 കാലഘട്ടത്തിൽ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടോമിച്ച മുളകാടം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത്, കാരണം ഇതിൻ്റെ ചെലവ് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നൊരു സിനിമയായിരുന്നു പുലിമുരുകൻ എന്ന് പറയുന്നത്. പക്ഷേ അതിന് എത്രത്തോളം നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിലിരുന്നപ്പോഴാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും കോടികളുടെ ആദ്യ 5 ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ എടുത്തേക്കുന്ന കണക്കുകൾ അദ്ദേഹം ഇങ്ങനെ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ 5 കോടി ചിത്രമായിരുന്നു കിലുക്കം. 91 5 കോടിയായിരുന്നു കിലുക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത്. പിന്നെ 2000 എത്തിയ സമയത്ത് നരസിംഹം 22 കോടിയുടെ ചരിത്രമായി മാറി ഒരു സിനിമയും കൂടെയാണ്. പിന്നീടാണ് 2013 62 കോടി നേടി ദൃശ്യമെത്തുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് വൈശാഖിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ഈ നമ്മുടെ പോക്കിരി രാജ പോലെയുള്ള പടങ്ങളെടുത്ത് വൻ ഹിറ്റാക്കിയ സമയത്തും എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ആത്മവിശ്വാസം ഭയങ്കരമായിരുന്നു. അങ്ങനെയാണ് ഓക്കെ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഈ പുലിമുരുകൻ എടുക്കാൻ ായിട്ടുള്ള കാരണവും, ഒപ്പം തന്നെ അന്നത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് എനിക്ക് അദ്ദേഹം പറയുന്നത് എനിക്ക് 35 കോടിയോ മറ്റോ കണക്കുകളാണ് പറയുന്നത് കേട്ടോ. ചെലവ് അയക്കുന്ന 35 കോടിയാണ്, 100 കോടിയിൽ മേലെ തന്നെ 145 കോടിയോളം തന്നെ എന്താ പറയുന്നത് ടിക്കറ്റ് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓവർസീസും സാറ്റലൈറ്റും ഒക്കെ ആയിട്ട് ഏകദേശം കണക്ക് പറയുന്നത് ഇത് കിട്ടിയത് 150 കോടി പുലിമുരുകന് ആവറോൾ കിട്ടി. ഓവറോൾ കിട്ടി ആവറോൾ ആവറേജ് ഓവറോളിൻ്റെ ഓവറോളും എല്ലാം കൂടെ കിട്ടുന്നത് ആവറോൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കിട്ടിയിട്ടൊന്നും കാര്യമാണ് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് അദ്ദേഹം എടുത്തേക്കുന്ന ആ ഒരു റിസ്ക് അതായിരിക്കുമല്ലോ പിന്നീട് വന്നേക്കുന്ന, അതായത് ചിലവ് ഇപ്പൊ പാട്രിയോട്ട് ആണെങ്കിലും അല്ല അതുപോലുള്ള പടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് എമ്പുരാനാണെങ്കിലും ഈ നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് കളക്ഷൻ വന്നോ ഇല്ലയോ എന്നുള്ളത് സെപ്പറേറ്റ് കാര്യം, പക്ഷേ എടുക്കാനുള്ള ധൈര്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചിത്രങ്ങളാണ്. പക്ഷേ ഇന്ന് നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ മാന്ത്രികം ഒരു മാന്ത്രികം തന്നെയായിരുന്നു. അതൊരു 300 കോടിയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് അന്നിറങ്ങിയ പുലിമുരുകൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് തന്നെ കേട്ടോ. മലയാള സിനിമ എന്തായാലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ, കഥയുടെ കാര്യത്തിൽ മലയാള സിനിമ എപ്പോഴും വേറിട്ട് തന്നെ നിൽക്കും. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിൽ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ദൃശ്യ മികവോടെ തന്നെ നമ്മളിലേക്ക് എത്തത്തക്ക രീതിയിലാണ് ടെക്നിക്കലാണെങ്കിലും മലയാള സിനിമയിൽ എല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഈ ബെത്ലഹേം കുടുംബയുടെ 300 കോടി അടിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് ഏകദേശം ഒരു 10 കൊല്ലം മുന്നേ ചരിത്രമൊരുക്കിയ ഒരു സിനിമ കൂടെയായിരുന്നു പുലിമുരുകൻ. അതും ടോമിച്ച മുളക് പാടത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു സിനിമ പ്രൊഡക്ഷൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രതിഷേധത്തിൽ ഇന്ന് തുടർ ചർച്ചകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ്വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. എം പിമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധമെന്ന് കമ്മീഷൻ. പാർലമെന്റ് അനക്സിൽ 240 എംപിമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിച്ചില്ല. എന്നാൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്ക് കമ്മീഷൻ തയ്യാറായി. ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സം െന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിലും പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ പ്രകടനം. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് സണ്ണി ജോസഫ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ KPCC പ്രസിഡന്റ് അപലപിച്ചു. ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് നടപടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, ഇന്ത്യ ജയിക്കും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല, രാജ്യത്തിനു വേണ്ടി പോരാട്ടം കോൺഗ്രസ് നയിക്കുമെന്ന് മുഖ്യമന്ത്രി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന് കേന്ദ്ര സർക്കാർ കരുതേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചത് തന്നെ ഇത്തരം സമരങ്ങളിലൂടെ. പ്രക്ഷോഭങ്ങളുടെ മൂല്യം കേന്ദ്ര സർക്കാരിന് മനസ്സിലാകാത്തത് അവർക്ക് സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണ്. കലാപം മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. എന്തിനാണ് ഗ്യാനേഷ് കുമാർ എന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് സൂചന. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകുമെന്നാണ് അറിയുന്നത്. കേരളത്തിൽ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ഗ്യാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ 25 വർഷമധികം ഇപ്പോൾ സംസാരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായതു മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതുവരെയുള്ള കാലം. 2001 ഒക്ടോബർ 7 നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായത്. 25 വർഷവും ചെയ്തത് നിരന്തര ജനസേവനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അധികാരത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ ദിനം അദ്ദേഹം സംസാരിക്കുകയാണ് BJP പ്രവർത്തകരോട്. ഇപ്പോൾ സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഹൂതികളുടെ ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപാണ് ആക്രമണം ഉണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി വ്യോമാക്രമണം നടത്തി. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. ബെന്നെതിരായ വിടവാങ്ങൽ മത്സരത്തിൽ മാന്ത്രിക ചുവടുകൾക്കൊപ്പം ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും വഴിയൊരുക്കിയത് മെസ്സി. 71-ാം മിനിറ്റിൽ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച മെസ്സി ഗോൾ നേട്ടം 3-ആക്കി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായ സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിലായിരിക്കും സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുക. സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി എക്സിൽ കുറിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ്എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 9:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 57%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: You are listening to

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Good morning once again. Welcome back. Home 92.2 FM. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ. അങ്ങനെ വീണ്ടും ഒരു ബുധനാഴ്ച, ഒക്ടോബർ 7ാം തീയതിയായി കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, അത് 10ാം മാസം. നമ്മൾ ഈ സൈനൊക്കെ ചെയ്യാൻ നേരത്ത്, ഇപ്പോൾ ഡിജിറ്റൽ സൈൻ ആയിരിക്കും, എന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് എഴുതുമല്ലോ. ആ സമയത്ത് നമുക്ക് ദൈവം 10ാം മാസം എന്ന് പറയുന്നത് ന്യൂ ഇയർ അറിയാം. പിന്നെ എന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് റമദാൻ ഓർമ്മയുണ്ട് ആ മാസം, പിന്നെ ഓണം ഓർമ്മയുണ്ട്, പിന്നെ ഇടയ്ക്ക് എന്താ സംഭവിച്ചൊന്നും ഒരു പീഡിതവും കിട്ടുന്നില്ല. പടപടേ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് അത് ശരിയായിരുന്നു. എന്താണേലും നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഫ്രണ്ടിലോട്ട് പോയേ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മൾ സക്സസ് ആവുക തന്നെ ചെയ്യും. ആ ഒരു മോട്ടിവേഷനിൽ നിങ്ങൾ ഓരോ ദിവസവും കാലുവെക്കണമെന്നേ. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധികളാണെങ്കിലും നമുക്ക് മറികടന്നേ പറ്റൂ. നമുക്ക് പ്രതിസന്ധിയുടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം പോകുന്നത് പോലെ ഒരിടത്ത് ഒരു ഹിൻഡ്രൻസ് കണ്ടു കഴിഞ്ഞാൽ വേറൊരു വഴി തിരയുക, അതിലേക്ക് പോവുക, അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്ത് പോവുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണേലും യു എ കൊണ്ടുവന്നേക്കുന്ന ഒരു പുതിയൊരു നിയമം അറിയാലോ, നമ്മുടെ ഈ ഫുഡ് പ്രോഡക്ട്സിൻ്റെ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് എന്താ പറയുക, റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷുഗർ, സോഡിയം കണ്ടൻറ്, ഫാറ്റ് ലിമിറ്റ്സ് ഒക്കെ തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇത് യു എയിലുണ്ടാക്കുന്നതായിക്കോട്ടെ, ഇമ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, എക്സ്പോർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്തിനും ഇത് അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യലി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് ആൻഡ് മിൽക്ക് ഡ്രിങ്ക്സ്, ഫ്ലേവേർഡ് യോഗേർട്സ്, ലബാന്, ഈ സോൾട്ടി സ്നാക്സ് തുടങ്ങിയ പ്രോസസ്ഡ് ചീസ് ഇതിനൊക്കെയാണ്. ഇതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നിയമ, ഇത് ഓൾറെഡി നമുക്ക് മുനിസിപ്പാലിറ്റി കാര്യങ്ങൾക്കും ഒക്കെ തന്നെ കിട്ടും. 5,000 to 50,000 ദിർഹംസ് വരെയാണ് ഇതിന് ഫൈൻ വരാൻ പോകുന്നത്. ഇത് മറികടന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇത് മാനുഫാക്ചറിലാണെങ്കിലും പ്രിപ്പറേഷൻ പ്രോസസ്സിങ്ങിലൊക്കെ തന്നെ ഇതിന് സേഫ് ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളവർ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ബ്രെഡ്, സ്വീറ്റൻഡ് ആയിട്ടുള്ള ഈ പറയുന്ന മിൽക്ക് ഡ്രിങ്ക്സ്, ഫ്ലേവേർഡ് യോഗർട്ട്, ലബാനിലൊക്കെ തുടങ്ങിയിട്ടായിരിക്കും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നത് 100 gram സെർവിങ്ങിൽ 6 gram ഓഫ് ടോട്ടൽ ഷുഗറും 8.4 gram ഓഫ് ടോട്ടൽ ഫാറ്റുമാണ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ് ലിമിറ്റ് ഹാസ് ബീൻ സെറ്റ് അറ്റ് 444 mg ഓഫ് സോഡിയം, അതും അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കണക്ക്, എന്തായാലും നിങ്ങൾക്ക് ഈ മാനുഫാക്ചർ ചെയ്യുന്നവർക്കൊക്കെ തന്നെ അത് ഒരു വ്യക്തമായിട്ടുള്ളൊരു കണക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ന്യൂട്രീഷൻ കണ്ടൻസ് നമ്മുടെ ഫുഡ് ഇതിനകത്ത് കൂട്ടാനായിട്ടാണ് ഇതുകൊണ്ട്. ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു നമ്മളിത് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നത് അല്ലേ. നമ്മൾ മറ്റേ ജപ്പാനിലെ കാര്യവും അതിനെ ന്യൂട്രീഷൻ ഫാക്ട്സിൻ്റെ പുറകിലത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഏത് വിഷയമായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. പക്ഷേ ഇത് ഇന്നാണ് ഇതിൻ്റെ വേറൊരു സൈഡിലെ ഒരു നിയമമായിട്ട് ഇത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താണേലും ദുബായിലുള്ളവരാണെങ്കിൽ അത് വളരെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുബായിൽ മാത്രമല്ല, യു എ ഇ, അത് ഈ രാജ്യത്ത് മൊത്തമാണ് ഈ ഒരു സെറ്റ് ഓഫ് റെഗുലേഷൻ ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വയലേറ്റ് ചെയ്യുന്നവർക്ക് ഏകദേശം 5 lakh dirhams വരെയുള്ള ഫൈനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഇതൊരു നല്ലൊരു നിയമമാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബാക്കി എന്തൊക്കെയാണ് ഇവർ എന്തൊക്കെ റെഗുലേഷൻസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം.
3: 1982 മുതൽ യു എയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ബീറ്റ് ബോൾഡ് നടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു കൺജഷൻ അവിടെ അവിടെയും ഓൾറെഡി ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാനുണ്ട്. ഡി എഫ് സി ആ ഏരിയ പുറയിലത്തെ, അതായത് പാരലായിട്ട് പോകുന്ന ഷേഖ് സാറിനോണ്ട് പാരലായിട്ട് പോകുന്ന ഡി എഫ് സിയിൽ അവിടെ എനിക്ക് തോന്നുന്നു ഓൾറെഡി നല്ല നമ്മുടെ കെമ്പൻസ്കി സെൻട്രൽ അവന്യൂ ദുബായ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ആ ഒരു ഏരിയയിൽ, അതൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ അവിടെ ഉണ്ട് കേട്ടോ. ബെറ്റർ എനിക്ക് തോന്നുന്നു ഷേഖ് സാർ റോഡിലേക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് പോകുന്നവരാണെങ്കിൽ യൂസ് ദുബായ് മെട്രോ, അതാണ് ദ ബെസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് നമുക്ക് തരാനാണ്.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ ABC Cargo and Courier, number 1 NGCC TNC apply.
2: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ
1: ജയസൂര്യ, വിനായകനും ഇവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്,
5: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: പണ്ട് ഒരു വിദേശയാത്ര, അത് നമ്മുടെ മലയാള സിനിമാ താരങ്ങൾ നമ്മുടെ ജനാർദ്ദൻ ചേട്ടനും ഒപ്പം ജയറാമും ഒക്കെ നടത്തിയേക്കുന്ന ഒരു വിദേശയാത്ര, അത് ദുബായിലേക്കായിരുന്നു. നമ്മുടെ അല്ലാസൻ ലക്ഷ്വല്ലാനിൽ വെച്ചായിരുന്നു അന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ അന്നത്തെ പ്രോഗ്രാമിന് ഈ ജനാർദ്ദൻ ചേട്ടന്റെ ഈ ഡ്രസ്സ്, അതായത് ഈ ഷോയ്ക്കിടാൻ വെച്ചിരുന്ന ഡ്രസ്സ് കാണാതെ പോയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ജയറാം, അത് ഭയങ്കര തമാശയായിരിക്കും കേട്ടോ, ജയറാം ചേട്ടൻ ആയതുകൊണ്ട് നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തള്ളലായിരിക്കും എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഴവിൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സിൻ്റെ വേദിയിൽ ജനാർദ്ദൻ ചേട്ടൻ വന്ന സമയത്താണ് ഈ ഒരു കഥ ജയറാം ചേട്ടൻ അവിടെ പറഞ്ഞത്.
3: ഒരു ദുബായ് യാത്ര ഉണ്ടായിരുന്നു 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്, സ്റ്റേജിലൊരു യൂണിഫോമിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, എന്ത് ഡ്രസ്സാണ് ചേട്ടൻ ഇടുന്നതെന്ന് ചോദിച്ചു. പറയില്ല, എന്റെ വേഷം കണ്ടാൽ ഞെട്ടി വിറച്ച് കടാ കുടാ കടാ നിലത്ത് വീഴുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ എന്നാലും ചോദിച്ചു, ഇത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ അത് എന്താണെന്ന് ഒന്നും പറ ചേട്ടാ. പറയില്ല, എന്നെ അനൗൺസ് ചെയ്യുമ്പോൾ, ഞാൻ കടന്നു വരുമ്പോൾ നേരിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ അടുത്ത ദിവസം ദുബായിൽ പോയിട്ട് അല്ലാസർ ലക്ഷ്വല്ലാനിൽ ഞാൻ അനൗൺസ് ചെയ്യണം, അപ്പൊ എനിക്ക് ആ ഡ്രസ്സ് കാണാനുള്ള കൊതിയാണ് ഒന്നാമത്. അങ്ങനെ നിങ്ങളുടെ പ്രിയങ്കരനായ ജനാർദ്ദനൻ ഇന്ന് അദ്ദേഹം നിങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വേഷവിധാനത്തോടു കൂടിയാണ് സ്റ്റേജിലേക്ക് എത്താൻ പോകുന്നത്. ജനാർദ്ദനൻ എന്ന് വിളിച്ച വഴിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സഫാരി സൂട്ടുണ്ട്, ഒരേ കളറിലുള്ള ഈ സഫാരി സൂട്ടിന്റെ ഷർട്ട് മാത്രം താഴെ ഇവിടം വരെയുള്ള തോർത്ത മുണ്ടുമല്ല, എന്നാൽ മുണ്ടുമല്ലാത്തൊരിത്, അതിന്റെ താഴെ ഷൂ. നടന്നു വരിക, ഞാൻ ചിരിച്ചിട്ട് ചേട്ട ഇത് എന്താ വേഷം ചോദിച്ചു. പാന്റ് വെച്ചിരുന്ന പെട്ടി കളവ് പോയി. സത്യമായിരുന്നു, പാന്റൊക്കെ ഒരു പെട്ടിയിലും ഷർട്ട് ഒരു പെട്ടിയിലുമാണ് പോകാൻ വെച്ചിരുന്നത്. ആ പാന്റുള്ള പെട്ടി എവിടെയോ കളവ് പോയി, പിന്നെ അത് കിട്ടിയില്ല. പല സ്റ്റേജുകളും ഈ ഷർട്ടും ഇതിന്റെ താഴെ ഇവിടം വരെ എത്തമില്ലാത്തൊരു മുണ്ടും. ഓർമ്മയില്ല ചേട്ടാ, അതിപ്പോഴും ദുബായ് ദുബായ്
2: അല്ല. ഞാൻ അത് വിഷ്വലി നമ്മുടെ അല്ലാസൽ ലക്ഷ്വല്ലാനിൽ, നമ്മുടെ ദുബായിലുള്ളവർക്കൊക്കെ ഒരു പക്ഷെ അല്ലാസൽ ലക്ഷ്വല്ലാനിൽ ഒരിക്കൽ പോലും പോകാത്തവരുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അവിടെ ജനാർദ്ദേട്ടൻ ആ ഒരു വേഷത്തിൽ നടന്നു വരുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ പഴയ കാലഘട്ടത്തിലായിരിക്കും, ഇന്നത്തെ ദുബായിൽ അങ്ങനെയൊന്നും ഇവിടെ വെച്ചൊന്നും കളഞ്ഞു പോകാൻ സാധ്യതയില്ല. അത് വല്ലതും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാം കളഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പക്ഷെ എന്തായാലും ആ ഒരു കോമ്പിനേഷൻ ജനാർദ്ദനും അതുപോലെ തന്നെ ജയറാമേടനുമായിട്ടുള്ള എത്രയോ സിനിമ ഉള്ള മറ്റേ ഞാനാണ് ഇവിടുത്തെ അധികാരി എല്ലാവർക്കും മേനായി ആ സോങ്ങിൽ, അതിനകത്ത് മറ്റേ പട്ടാള പുരുഷോ അല്ല അത് മീശ വന്നത്, അതിനകത്ത് പട്ടാളക്കാരനായിട്ടാണല്ലോ വരുന്നത്. മറ്റേ മീശ ഷെയ്വിയാനൊക്കെ പറയുന്ന രംഗങ്ങൾ ഒരുപാട്, ഇവർ രണ്ടുപേരുമായിട്ടുള്ള ദ കാർ, ആ സിനിമയ്ക്കകത്ത് ജയറാമും ജനാർദ്ദനുമായിട്ടുള്ള കോമ്പിനേഷൻ, ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ, ഭയങ്കര രസമാണ് അതിനകത്ത്. ഒന്ന് ഏജ് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ നർമ്മങ്ങൾ ഇവർ രണ്ടുപേരും നമുക്ക് ഭയങ്കര എത്രയോ കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് ചിരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളാണ് അല്ലേ. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ജയറാം ചേട്ടൻ അത് ഷെയർ ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയ ഇച്ചിരി വൈറലായി പോകുന്ന ഒരു വീഡിയോയാണ്. നല്ല രസമുണ്ട് അത് കേട്ടോണ്ടിരിക്കാൻ. ആ കാലഘട്ടത്തിൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് ഗൾഫ് ഷോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലിരുന്ന് നമ്മൾ, ഞാൻ പ്രത്യേകിച്ച് ഈ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് കുത്തി ഇരുന്ന് കാണുമായിരുന്നു. നമുക്ക് ഒന്നാമത് ഗൾഫ്, ഗൾഫിൽ ഇവർ പോയിട്ട് ചെയ്യുന്ന പരിപാടികൾ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വെളിയിലോട്ടൊക്കെ കറങ്ങി. ഇന്ന് നമുക്കറിയാം നമ്മുടെ നേര ആ ഭാഗങ്ങളൊക്കെയാണ് കറങ്ങാൻ പോകുന്നത്, ആ സമയങ്ങളൊക്കെ നമുക്ക് കാണാമല്ലേ ടി വിയിൽ. ഇതൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാൾജി സംഭവം തന്നെയാണ്. അപ്പം എന്തായാലും ജയറാമേട്ടൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്ന് ഇത് ആ ഒരു എന്താ പറയുക, ഒരു നൈസ് ഒരു നൊസ്റ്റാൾജി ഈ പറഞ്ഞ കാര്യം എല്ലാം കൂടെ എടുത്ത് എനിക്ക് വന്നു. ആരെങ്കിലും ഈ ഷോ കണ്ടവരുണ്ടോ പഴയകാലത്ത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മെസ്സേജിൽ പറയണേ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Cartoons with Akshay on Home 92.2 FM.
1: ഞാൻ
2: ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ. അല്ല, ഞാൻ പോകാന്നിട്ടുള്ളൂ, ട്രാഫിക് വന്നിട്ടില്ല. എന്ത് ട്രാഫിക്?
1: എല്ലാ ദിവസവും ആണെന്നുകൊണ്ട് നിന്നെ പറയേണ്ട കാര്യമില്ല.
2: ഇന്ന് ഒരു രക്ഷയില്ലാതെ ട്രാഫിക്.
1: അതിനിടയ്ക്ക് ഫോഗും.
2: ഞാന് യൂഷ്വലി ഞാൻ അരകാലിന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്നതാണ്. ഒരു മണിക്കൂറൊക്കെ ഞാൻ 20 മിനിറ്റ് കൊണ്ട് വരുന്ന സ്ഥലം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്.
1: ഞാൻ 6:39 കാറിൽ കയറി മെട്രോയിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും.
2: മെട്രോ അല്ല, ഈ 2 കിലോമീറ്റർ പോകണമെങ്കിലും അധികം സമയമുണ്ട്. അത് ഇന്ന് എനിക്കൊന്ന് വിസിബിലിറ്റി കുറഞ്ഞതായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ 5:30 എത്തേണ്ട പോകേണ്ട ആളുകളൊക്കെ തന്നെ സ്റ്റിൽ എനിക്കൊന്ന് 6 മണിയാകുമ്പോഴും റോഡിൽ നിൽക്കുക.
1: അപ്പൊ
2: അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ്.
1: പിന്നെ അത് മാത്രമല്ല, ആക്സിഡന്റ്സ് കുറേ
2: ഉണ്ടായിരുന്നു. ഭയങ്കര ആക്സിഡന്റ്സ് ആയിരുന്നു. അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ പോലും ആക്സിഡന്റ്സ് വരുന്ന വഴി നമുക്കറിയത്തില്ല.
1: അതുപോലെ
2: ആയിരുന്നു
1: അത്. ഈ ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നപ്പോഴും ഇത്രയധികം ട്രാഫിക് ഞാൻ എൻജോയ് ചെയ്തിട്ടേയില്ല. ഇതിങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് കേറ്റല്ലേ, മനസ്സിലാവുന്നില്ല. എല്ലാരും ഹർബറി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: ഞാനതോട് ഞാൻ നമ്മുടെ മിനിപത്മയോട് പറഞ്ഞു, എന്തായാലും മിനിപത്മ സ്റ്റാർട്ട് ചെയ്ത, കാരണം ഞാൻ വരെ എന്തായാലും നമുക്ക് മാപ്പ് കാണിക്കുന്ന സമയമൊന്നും അല്ല. അപ്പുറമാണ് ഇന്ന് രാവിലത്തെ, രാവിലെ റോഡിലുള്ള എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്
1: കേട്ടോ.
2: എന്താണെങ്കിലും അല്ല, വിദിത്യ ഇന്ന് എന്റെ അടുത്ത് പറയായിരുന്നു നമ്മുടെ ഈ സപ്തസ്വരങ്ങൾ അല്ലേ, സപ്തസ്വരങ്ങളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് സ രി ഗ മ പ ദ നി സ. എന്താണ്
1: ശരിക്കും നമ്മളെപ്പോഴും പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് കേൾക്കുമ്പോൾ അടിസ്ഥാനം ഉണ്ടല്ലോ, അതെപ്പോഴും സപ്തസ്വരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സരിഗമ പതിനിസ അല്ലെ. അപ്പൊ ഈ 7 സ്വരങ്ങൾക്ക് നമ്മുടെ പ്രകൃതിയിലെ ചില ജീവികളുമായിട്ട് അല്ലെങ്കിൽ പക്ഷികളും മൃഗങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. അപ്പൊ എനിക്ക് ഒഫ്കോഴ്സ് എന്തായാലും അത് അക്ഷയുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേറൊന്നുമില്ല, അപ്പം സ രി ഗ മ പ ധ നി സ, ഇതിന് ഏതൊക്കെ ജീവികളുമായിട്ടാണ് ബന്ധം, അതിന്റെ ശബ്ദവുമായിട്ടാണോ, അത് എന്ത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. യെസ്, സ എന്ന് പറയുന്നത് ഷഡ്ജം. ഷഡ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലിന്റെ ശബ്ദവുമായിട്ട് സാമ്യപ്പെടുത്തിയാണ് സ എന്ന അക്ഷരമുള്ളത്. രി ഋഷഭം എന്ന് വെച്ചാൽ കാളയുമായി ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ ഇതൊക്കെ എന്താ, അതൊക്കെ എത്ര മനോഹരമായ ശബ്ദമാണ്, എന്താണ് ഈ
2: കാളയുമായിട്ട്.
1: ഗ എന്ന് പറയുന്നത് ഗാന്ധാരം എന്ന് വെച്ചാൽ ആടുമായി. ഇനി മധ്യമം, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാണ് ഞാൻ ഇത് കണ്ടത്. കുറേ അധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കണ്ടിരുന്നു. അതായത് മ എന്ന് പറഞ്ഞാൽ മധ്യമം, മധ്യമത്തിന് ക്രൗഞ്ച പക്ഷി അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ
2: ക്രൗഞ്ച
1: പക്ഷി. ഒരു കൺഫ്യൂഷൻ പല ആൾക്കാർ പറഞ്ഞു, കൊക്കാണ്, കൊക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, അണ്ണാനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് എന്നൊക്കെ. ശരിക്കും ഹെറോന്നോ അങ്ങനെന്തോ സംതിങ് ആണ്.
2: ഹെറോൺ, ആ ഹെറോൺ എന്ന് പറയുന്ന ഒരു കൊക്ക് പോലെ ഇരിക്കുന്ന ഒരു
1: പക്ഷിയാണ്, ക്രൗഞ്ച പക്ഷി.
2: തലയിലൊരു കിരീടം പോലെ ഉണ്ട്.
1: അതാണ് അതാണ് ഓക്കെ. എന്തായാലും മധ്യമത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ക്രൗഞ്ച പക്ഷിയായിട്ടാണ്. തുടർന്ന് പഞ്ചമം എന്ന് പറഞ്ഞാല് കുയിലുമായിട്ട് ബന്ധപ്പെടുത്തി, അത് പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം അല്ലേ. പിന്നെ ധ എന്ന് പറഞ്ഞത് ദൈവതം, കുതിരയുമായിട്ട് ബന്ധപ്പെടുത്തി. നീ നിഷാദം, ആനയുമായിട്ട്
2: ബന്ധപ്പെടുത്തിയാണ്.
1: അങ്ങനെ നോക്കുമ്പോ നമ്മുടെ സപ്തസ്വരങ്ങൾക്കുള്ളിൽ പോലും പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, അതാണ് ഉദ്ദേശിച്ചത്. ആരാണോ എന്തോ സംഗീതം മനുഷ്യൻ മാത്രം സൃഷ്ടിച്ചതല്ല, അതിന് പ്രകൃതിയുമായിട്ടും വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ.
2: ഓ ശരി, അല്ല മേ ബി ശരിയായിരിക്കും. നമുക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല. സംഗീതം പഠിക്കുന്നവർക്ക് ഇപ്പൊ നിത്യ ആക്ച്വലി ഇത് റിസർച്ച് ചെയ്തിട്ട് ഉണ്ടെന്നാണ് ഞാൻ ചുമ്മാ ചോദിച്ചത്. കിട്ടിയതാണ്.
1: അല്ല, നമ്മള് എന്താ പറയാ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ 5 മണിക്ക് എണീറ്റിരുന്ന ഈ സാധകം എന്നൊക്കെ ഒരു പരിപാടി ഉണ്ടല്ലോ, നല്ല നുള്ളു കിട്ടിയിട്ടിരുന്നത് ആരേ
2: എന്നൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്
1: കുറച്ച് ഓർമ്മിപ്പിക്കല്ലേ. നല്ല അടി നുള്ളും കിട്ടിയതുകൊണ്ട് ഞാൻ നിർത്തി.
2: അല്ലാതെ അപ്പുറത്തെ പശുക്കൾ ഓടിപ്പോയിട്ടല്ല,
1: മാത്രല്ല അങ്ങനെ വെച്ചോ.
2: അല്ല, നിത്യ സംഘാനൊക്കെ ഒറ്റയ്ക്ക് പാടുന്ന ടീമാണ്.
1: അല്ല, നമ്മളോടെ കളി. അതുപോലെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോ ഒരു മാഷ് വരുമായിരുന്നു, ഈ യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത് വരുന്ന സമയങ്ങളിൽ പാട്ട് പഠിപ്പിക്കും. അടി കൊണ്ട് പുളി പൂത്തിട്ടുണ്ട്, അതോട് കൂടി ഞാൻ
2: ഒരു പാട്ട്
1: പഠിക്കും. നമ്മുടെ ലിസണേഴ്സും കൂടെ
2: ഓടാം. ഏതാണ് അക്കാലത്ത് പ്രിയപ്പെട്ട പാട്ടായിട്ട്, എവിടെയായിരുന്നു, എവിടെയോ കയറി ഒരു പാട്ട് പാടി. നമ്മള് വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് നല്ലതായിട്ട് പാട്ട് പാടിയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് ലാലേട്ടന്റെ
1: അതൊക്കെ വന്നാ വന്നാ
2: എന്നാലും ഒരു പാട്ട് നമ്മൾ എത്ര പേര് കേട്ടോണ്ടിരിക്കും.
1: പാടാൻ പറഞ്ഞാൽ ഞാൻ പാടില്ല. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ രണ്ടും പാട്ട്
2: പാടിയിട്ടില്ലേ.
1: ഇത് മാത്രല്ല, നമ്മള് എന്താണ് മറ്റേ ടൈറ്റാനിക്കിന്റെ പാട്ട് പറഞ്ഞപ്പോ നമ്മൾ പാടിപ്പോയി. അതാണ് നല്ലത്, പാടാൻ പറഞ്ഞ പാടിക്കരുത്. വേണമെങ്കിൽ 11 മണിയിൽ രണ്ടുമണി കേട്ടോ. എനിക്ക്
2: സപ്തസ്വരങ്ങളുടെ പുറകിലുള്ള ആ ഒരു എന്താ പറയുന്നത്, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ള കാര്യമാണ് നിത്യ ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്തത്.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: റിപ്പോ നിരക്കുയർത്തി റിസർവ് ബാങ്ക്. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ്, കേരളത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഡൽഹി പോലീസ് കേസെടുത്തു. ആകാശവാണി ഭവനിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന് കേന്ദ്ര സർക്കാർ കരുതേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചത് തന്നെ ഇത്തരം സമരങ്ങളിലൂടെ. പ്രക്ഷോഭങ്ങളുടെ മൂല്യം കേന്ദ്ര സർക്കാരിന് മനസ്സിലാകാത്തത് അവർക്ക് സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട്. കലാപം മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. എന്തിനാണ് ജ്ഞാനേഷ് കുമാർ എന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിൽ പൊതുമരാമത്ത് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യക്കെ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളം നേരിടുന്ന വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത പരിഹരിക്കുന്നതിനും ദീർഘകാല ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി നടത്തിയ ഉന്നതതല ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ സമഗ്രധാരണ. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്തിനായി സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും NTPCക്ക് മുന്നിൽ കേരളം വെച്ചിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ED വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്ന് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി. പുതിയ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. 29th മേധാവിയായ അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ചെക്ക് കേസിൽ പാലാ MLA മാണി സി കാപ്പന്റെ ശിക്ഷ മരവിപ്പിച്ച് കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാപ്പൻ നൽകിയ അപ്പീൽ പരിഗണിച്ച കോടതി പിഴത്തുകയും 20% കെട്ടിവയ്ക്കാനും നിർദ്ദേശിച്ചു. പ്രവാസി മലയാളി പാലക്കാട്ട് സ്വദേശി ദിനേശ് മേനോന്റെ പരാതിയിലടക്കം 4 കേസുകളിലായിരുന്നു മുംബൈ ബോറിവെല്ലി കോടതി മാണി സി കാപ്പൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നത്. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമലേതെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതികളുടെ ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുമ്പായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായമില്ല. യമലിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദിയും വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെയാണ് റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് അഫ്രമാക്സ് റിയോ എന്ന ടാങ്കറിന് തീപിടിച്ചത്. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. ബെന്നെതിരായ വിടവാങ്ങൽ മത്സരത്തിൽ ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോപാസും വലകുലുക്കി. 2 ഗോളിന് മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ പെനൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മെസ്സി ഗോൾ നേട്ടം 3-ആക്കി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിനു പിന്നാലെയാണ് പ്രഖ്യാപനം. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎഇയിലെ ഇന്ത്യൻ എംബസി. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെടുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: വെരി ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 37°C, അന്തരീക്ഷ ഈർപ്പം 48%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഷോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന സമയത്ത് എനിക്കൊരു മെയിൽ, എൻ്റെ പേഴ്സണൽ മെയിലിലേക്ക് ഒരു മെയിൽ വന്നിരുന്നു. അത് നമ്മുടെ യു എ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെയിലായിരുന്നു. ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും, അതോ ഇനിയും ക്രിയേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, കാരണം ഞങ്ങൾ ഈ പോർട്ടൽസിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അങ്ങനെ വന്നാണോന്നും അറിയില്ല. അതായത് നമ്മുടെ AI വെച്ച് യൂസ് ചെയ്യുന്ന ഇമേജസ്, സ്പെഷ്യലി UAE എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പല സിമ്പലുകൾ, ലോഗോസ്, ഈ വക കാര്യങ്ങൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇനിയും തൊട്ട് പ്രത്യേക അനുമതി വേണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് AI വെച്ച് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ സിമ്പിൾസോ ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പ്രീ അപ്രൂവൽ വേണം. അല്ലാതെ AI തരുന്ന എന്തും എടുത്ത്, എനിക്ക് വളരെ നന്നായിട്ടൊരു നിയമമായിട്ട് എനിക്ക് തോന്നി. ഇത് പല കാര്യത്തിലും, ചില കാര്യങ്ങൾക്കൊക്കെ ഇത് കർശനമായിട്ടുള്ള നടപടികൾ, ഈവൻ ജോലിക്ക് പോലും, വിദ്യാഭ്യാസ രംഗത്ത് പോലും AI കൊണ്ടുള്ള ഉപയോഗം നമ്മളൊരു പരിധി വെച്ചില്ലെങ്കിലുണ്ടല്ലോ AI നമ്മുടെ തലയിൽ കയറി ഇരുന്ന് ഇങ്ങനെ താണ്ടവം നൃത്തമാടും എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ സംഭവിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ UAE എന്തൊക്കെയാണ്, ഏതിനൊക്കെയാണ് നമുക്ക് റെസ്ട്രിക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദേശീയ ചിഹ്നം, നമുക്കറിയാം UAE ഔദ്യോഗികമായിട്ടുള്ള ദേശീയ ചിഹ്നം നമുക്ക് AI വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് കിട്ടിയാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പ്രീ അപ്രൂവൽ വേണം. ദേശീയ പതാക, UAE ദേശീയ പതാക, അതുപോലെ തന്നെ ദേശീയ പക്ഷി, ദേശീയ മൃഗം, അറേബ്യൻ ഓറക്സിൻ്റെ നമുക്കറിയാം അത് ദേശീയ മൃഗത്തിൻ്റേത്. ഒപ്പം തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ദേശീയ പുഷ്പം, നമുക്ക് UAE ദേശീയ പുഷ്പമായ ടിബുലസ് ഒമനൻസ് എന്ന് പറയുന്ന ദേശീയ പുഷ്പം. ഈ അതായത് UAE സംബന്ധിച്ചിട്ട് UAE ഭരണാധികാരികൾ, UAE ഒഫീഷ്യൽ നാഷണൽ ലോഗോസ് ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് AI ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്ലോഡ് ചെയ്യുന്നവർ കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് തന്നെ പോകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇനിയും തൊട്ട് ഏതെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എത്തിഹാദ് റെയിൽവേയിലൊക്കെ പോയിട്ട് ഓരോരുത്തർ ഇട്ടേക്കുന്ന പോസ്റ്റർ, ചുമ്മാ നമുക്ക് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ കിട്ടും, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ എന്താ പറയണേ, ഈ പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് AI ആണെന്നുള്ളത്. പിന്നെ ഒരുപാട് പോസ്റ്റർ ഡിസൈൻ, എത്രയോ നല്ല കഴിവുള്ള പോസ്റ്റർ ഡിസൈനേഴ്സ് ഉണ്ടെന്നറിയാം, അവരുടെയൊക്കെ ജോലിക്ക് പ്രശ്നം വന്നേക്കാണ് സത്യം പറഞ്ഞാൽ ഈ AIയുടെ വരവോടെ. സത്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആളിരുന്ന് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെർട്ടൈസിൽ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു AI കിട്ടില്ല, കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ AI ആണ്. ഞാൻ പറഞ്ഞിട്ട് ഈ മെറ്റയും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് ബാക്കിയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും AI കണ്ടന്റ് ജനറേറ്റ് ചെയ്താൽ പ്രൊമോട്ട് ചെയ്യരുത്, അത് ഫ്രണ്ടിലേക്ക് നീങ്ങരുത്, അവിടെ വെച്ച് തന്നെ ബാൻ വരണം, അവിടെ കിടന്നോട്ടെ അങ്ങനെ. കാരണം ഇത് പലരെയും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതുപോലെയുള്ള ഏത്, ഇത് മാത്രമല്ല ഞാനൊരു ചെറിയൊരു സംഭവമായിട്ടാണ് പറഞ്ഞത്. എന്തായാലും UAE എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഒരു സിമ്പിളിൽ ഒരു പോസ്റ്റർ പോലും AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമാത്രം കർശനമായിട്ട് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Shot was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 06532879 4 ഓർ വാട്സ്ആപ്പ് ടു 05038 5370.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Arivukal, Naalayude Aarogyam, Dubai Investment Park 1 il. Call now 054-224-5901.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഫോൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umal Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.e.
3: ഓൾറൈറ്റ്, രാവിലെ തൊട്ട് തുടങ്ങിയേക്കുന്ന ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഒരു അറുതി വന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യാറോടി നല്ല രീതിയിലുള്ള ഒരു ശാന്തത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ? ഇത്യാവശ്യം ഓൾ റോഡ് അത് ആസ് യൂഷ്വൽ പോലെ തന്നെ. പക്ഷേ രാവിലത്തെ ഫോഗൊക്കെ ഒന്ന് മാറി, റോഡൊക്കെ ക്ലിയർ ആയി, വിസിബിലിറ്റി ഒക്കെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
2: ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. എ ബി സി കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ എ ബി സി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ എൻ ജി സി സി ടി എൻ സി അപ്ലൈ.
4: അയ്യോ, നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 ജി സി സിയിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
0: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: എന്തായാലും നിത്യ എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓ വാവിലേക്ക് നമ്മളിപ്പോൾ കിടക്കും. നിത്യ ഇന്ന് ഒരു ഹാരി പോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നമ്മളൊന്നും കേൾക്കാത്ത സി നമ്മുടെ ഈ സ്കോട്ട്ലൻഡിൽ ഹാരി പോട്ടറിൻ്റെ പല കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സ്കോട്ട്ലൻഡ് വിഷ്വൽസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗൂസ് ബംസ് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം. അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ പിന്നാമ്പുറ കഥകളും കാഴ്ചകളും എന്നുള്ളത് നിത്യ ഒരു സോങ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതാണ് കേട്ടോ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നു ഫ്രം ദ മൂവി ABCD.
0: You're listening to Home 92.2 FM. Home is a feeling.

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: Sand Dunes with Akshay on Home 92.2 FM.
2: യെസ്, അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റോറിയിലേക്ക് തന്നെയാണ് പോകാനായിട്ട് പോകുന്നത്. നിത്യ ഇന്ന് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ആ സ്റ്റോറി ഇന്നിവിടെ പറയുന്നതാണ്. ആൻഡ് എന്താണ് നിത്യ അതിൻ്റെ പുറയിലത്തെ എന്താണ് ഗുഡ് ടെൻസ് എന്താണെന്നുള്ള എവിടെ ഈ നിത്യയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഈ ഒരു സ്റ്റോറി എടുത്തുകൊണ്ട് വരുന്നതാണ്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ എന്താ പറയണേ, ഹാരി പോട്ടർ, നമ്മളൊരു പക്ഷേ ഒരു 90s കിച്ചനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആ ഒരു കഥ ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആണ് അല്ലേ. നിത്യ എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ഇത് കേൾക്കുന്നത്? ഹാരി പോട്ടറിന്റെ
3: കേൾക്കുന്ന ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഹാരി പോട്ടറിൽ അഭിനയിച്ച ചെക്കനെ ഭയങ്കര
2: ഇഷ്ടം,
3: നല്ല ഭംഗിയല്ലേ. അതുകൊണ്ട് ഞാൻ ആ 8 സിനിമകളിൽ നിന്ന് 8 എനിക്ക് ഏതൊക്കെയാണെന്നറിയില്ല, എങ്കിലും എനിക്ക് എപ്പോ ഹാരി പോട്ടറിന്റെ മൂവി എവിടെ കണ്ടാലും ഞാൻ കാണും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഫാന്റസി മൂവിനോട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനും.
2: അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലോക പ്രസിദ്ധമായിട്ടുള്ള ഹാരി പോട്ടർ സിനിമയുടെ പുറകിലെ പശ്ചാത്തലം അല്ലെങ്കിൽ കഥകൾ, രഹസ്യങ്ങൾ എന്താണ്?
3: അതെ, അതായത് ലോകം മുഴുവനും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും പ്രിയപ്പെട്ട ഒരു നോവലായിട്ടാണെങ്കിലും സിനിമയായിട്ടാണെങ്കിലും ഉള്ളതാണ് ഹാരി പോട്ടർ അല്ലേ. അതൊരു ബ്രിട്ടീഷ് നോവലിസ്റ്റ്, വിശ്വവിഖ്യാതയായ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ജെ കെ റൗളിംഗ് ആണ് ഇതിന്റെ എഴുതിയത്, ഈ ബുക്കിനെ എഴുതിയത്.
2: ജെ കെ റൗളിംഗ്, അത് പലപ്പോഴും പറയും, ജെ കെ റൗളിംഗ് ഇത് എഴുതാനായിട്ട് എവിടെയായിരിക്കും പോയിരുന്നിട്ടുള്ള സ്കോട്ട്ലൻഡിൽ? ഞാനിപ്പോഴും മല ഇത് കാണുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കോട്ട്ലൻഡിലെ ഏതെങ്കിലും ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രഭാതത്തെ നോക്കി അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ജെ കെ റൗളിംഗിന് അത് എഴുതാൻ പറ്റുള്ളൂ.
3: അതെ, തീർച്ചയായിട്ടും. ലോകത്തിലെ ശതകോടീശ്വരിയാണ്, എഴുത്തുകാരിലെ ശതകോടീശ്വരി എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ജെ കെ റൗളിംഗ് കേട്ടോ. അതായത് 65 ഭാഷകളിലധികം ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് ഈ പുസ്തകത്തിന്റെ കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊരു നല്ല കഥയുണ്ട്. 1990 മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ട്രെയിൻ യാത്രയിലായിരുന്നു ജെ കെ റൗളിംഗ്. 4 വൈകിയാണ് ഈ ട്രെയിൻ ഓടിയത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം ട്രെയിനിൽ ചിലവഴിക്കേണ്ടി വന്നു. ഇവരൊരു എഴുത്തുകാരിയാണ്, വളരെ ചെറുപ്പം മുതൽ, അവർക്കൊരു സിസ്റ്ററാണ് ഉണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള ഫാന്റസി നോവലുകൾ എഴുതുകയും അനുജത്തെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിനിലുള്ള ഒറ്റപ്പെട്ട ഈ യാത്രയിൽ ഇരുന്നപ്പോഴാണ് മനസ്സിൽ ആദ്യമായിട്ട് ഹാരി പോട്ടർ എന്ന ആ മാജിക് നോവൽ അല്ലെങ്കിൽ മാന്ത്രിക നോവൽ, ആ കഥാപാത്രം മനസ്സിലേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് ഒരു പെന്നോ പേപ്പറോ പോലും കയ്യിൽ ആ ആശയം എഴുതി സൂക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിനുശേഷം പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. ജീവിതത്തിൽ അവരുടെ വിവാഹബന്ധം തകർന്നത്, അമ്മയുടെ മരണം, പിന്നെ രോഗാവസ്ഥകൾ, പിന്നെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലാത്ത അവസ്ഥ, ചെറിയ മകനെ വളർത്തേണ്ടി വന്ന അവസ്ഥ, ഈ പ്രതിസന്ധികളൊക്കെ കടന്നാണ് ജെ കെ റൗളിംഗ് ഈ നോവൽ എഴുതി തീർത്തത്. പക്ഷെ ഇതിനെയാണ് കഥയുള്ളത് വെച്ചാൽ, ഈ പുസ്തകം പൂർത്തിയായപ്പോൾ ഇതിന് വിപണന മൂല്യം ഇല്ല എന്ന് പറഞ്ഞ് 12 പബ്ലിഷേഴ്സ് ആണ് ഇത് റിജക്ട്
2: ചെയ്തത്.
3: അതിനുശേഷം എന്താണ്, ബ്ലൂംസ്ബെറി എന്ന് പറയുന്ന ഒരു പ്രസാധകനാണ് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് തിരഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എല്ലാവരുടെയും കയ്യിൽ ഇതിന്റെ കോപ്പി കൊടുക്കുമല്ലോ വായിച്ചു നോക്കാൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകൾ, 8 മകൾ ഇത് വായിച്ചു. ആ കുട്ടിക്ക് ഈ നോവൽ ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷമാണ് അദ്ദേഹം, ഓ ഇത് അത്ര നല്ല, എന്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇത് പബ്ലിഷ് ചെയ്തുകൂടാ. അങ്ങനെയാണ് ബ്ലൂംസ്ബെറി ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് തയ്യാറായത്. അപ്പോ പിന്നെ ഇത് പ്രസാധകന്റെ ആ കുട്ടിയുടെ പേര് ആലീസ് ന്യൂട്ടൺ. എന്നാലും ആ മിടുക്കി കുട്ടിയാണല്ലോ ഇതിന് കാരണക്കാരി. പിന്നെ 1997 ഇതിന്റെ ആദ്യ പതിപ്പ് ഇറങ്ങി. 1000 കോപ്പികൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. 90 ആശയം ഉണ്ടായിരുന്നു. 97 ആദ്യ കോപ്പി, ആദ്യ പതിപ്പ് വെറും 1000 കോപ്പികൾ പുറത്തിറങ്ങി. പിന്നെ 7 60 പുസ്തകങ്ങളാണ് വിറ്റഴിഞ്ഞത്. 60 പിന്നെ ഈ പുസ്തകങ്ങളുടെ വൻ വിജയത്തിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കലായി മാറിയ ഈ ഹാരി പോട്ടറായിട്ട് സിനിമകളായിട്ട് വരുന്നത്. 2001 ഇതിന്റെ ആദ്യ ഭാഗം ഹാരി പോട്ടർ ആൻഡ് ദ സോക്രേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. 2002 തുടങ്ങി, 2004, 2005, 2008 ഇതിന് പുറമെ പ്രീക്വൽ സീരീസ് ആയിട്ട് ഇതിന്റെ എന്താണ് ഫാന്റസ്റ്റിക് ബീസ്റ്റ് ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു. അങ്ങനെ ഈ സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ ഇങ്ങനെ വമ്പൻ വിജയമായി മാറിയപ്പോ ഇന്ന് അവരുടെ ഈ തന്റെ വലിയ സമ്പാദ്യത്തിൽ നിന്നൊരു ഭാഗം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് ജെ കെ റൗളിംഗ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എഴുത്തുകാരികളിൽ ശതകോടീശ്വരിയാണ് ഹാരി പോട്ടർ എന്ന ഒറ്റ നോവൽ കൊണ്ട്
2: ജെ കെ റോളിംഗ് ഉണ്ടാക്കി അല്ല. ആക്ച്വലി ഈ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കാലത്ത് ഏകദേശം ഒരു 2000 സമയത്ത് ഒക്കെ ഞാൻ 2000 ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അന്നേരം ഈ പിള്ളേർ അതിന് അവിടെ തൊട്ടൊരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഇതിന്റെ ഒരു യുഗമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൾക്കാർക്ക് നമുക്ക് ഈ ബുക്ക് സ്റ്റോൾസ് ഒക്കെ വരുമ്പോൾ ഹാരി പോട്ടർ വാങ്ങാൻ വേണ്ടി ആളുകൾ അതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ബുക്കിനൊരു നല്ല രസമാണ്. അതിന്റെ ബൈൻഡിങ്ങും അതിന്റെ കവർ പേജ് ഡിസൈനും ഒക്കെ ഭയങ്കര രസമാണ്.
3: ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഹാരി പോട്ടേഴ്സ് ഉണ്ടല്ലോ, ഇത് എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ്. സമ്മതിക്കണ എഴുത്തുകാരി.
2: അതിന്റെ പുറയിലുള്ള ഒരു കാഴ്ച ഞാൻ ആലോചിക്കുന്ന ആ ട്രെയിൻ യാത്ര, അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു. പല ട്രെയിൻ യാത്രകളും പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഫോണും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങ് ചിന്തിക്കാനോ എഴുതാനോ ആശയം ഒന്നും ഭാവന കാണാനോ സമയമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ആ ഒരു ട്രെയിൻ യാത്ര, വൈകി വന്ന 4 മണിക്കൂറിലെ ട്രെയിൻ യാത്രയാണ് ഹാരി പോട്ടർ എന്നുള്ള ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ രൂപപ്പെടാനായിട്ട് കാരണമായത്.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സഹകരണ ബാങ്കുകളിൽ ഇ ഡി റെയ്ഡ്. ജ്ഞാനേഷ് കുമാറിനെതിരെ തുടർ പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യം. രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ്വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്കെത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഡൽഹി പോലീസാണ് കേസെടുത്തത്. ആകാശവാണി ഭവനിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് നടപടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശനും, ഇന്ത്യ ജയിക്കും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല, രാജ്യത്തിനുവേണ്ടി പോരാട്ടം കോൺഗ്രസ് നയിക്കുമെന്നും മുഖ്യമന്ത്രി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന കേന്ദ്ര സർക്കാർ കരുതേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചത് തന്നെ ഇത്തരം സമരങ്ങളിലൂടെ. പ്രക്ഷോഭങ്ങളുടെ മൂല്യം കേന്ദ്ര സർക്കാരിന് മനസ്സിലാകാത്തത് അവർക്ക് സ്വാതന്ത്ര്യ സമര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണെന്നും ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത പരിഹരിക്കുന്നതിനും ഏറെക്കാലത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി നടത്തിയ ഉന്നതതല ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ സമഗ്ര ധാരണയിലെത്തി. കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്തിനായി ഒരു സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും NTPCക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പ് തല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. മൂന്നര വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമൻ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. രണ്ട് ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോഫാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി. യുഎഇ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 47%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക്. അപ്പൊ ഈ മിഡ് മോർണിംഗ് ടൈമിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ഒക്ടോബർ 7-ാം തീയതിയാണ്, ഇന്ന് ബുധനാഴ്ചയാണ്. ഒരു ആഴ്ചയിൽ ഇങ്ങനെ നമ്മൾ പുതിയൊരു ദിവസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തൊന്ന് പറഞ്ഞു തീർന്നില്ല, അതിനിടയ്ക്ക് നമ്മൾ നടുക്കെത്തിക്കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോൾ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അത് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിലേക്ക് പോകാം. കാരണം ഇന്നലെ എത്തിസലാത്തിന്റെ 50-ാം വാർഷികമായിരുന്നു. അതുപോലെ നമ്മുടെ എന്താ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് 16 വർഷങ്ങൾ അല്ലെങ്കിൽ 16 വയസ്സ് പൂർത്തിയായ ഒരു ദിവസമായിരുന്നു. ആ ഒരു കാര്യം ഞാൻ ഇന്നലെ ആക്ച്വലി ഒരുപാട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ഓർമ്മിക്കണം. അതുപോലെ ഗ്ലോബലി ഒരുപാട് ഇന്റർനാഷണൽ മീൻസ് ഗ്ലോബലി ഒരുപാട് പ്രധാനപ്പെട്ട പ്രത്യേകതകളുള്ളൊരു ദിവസം കൂടിയാണ് ഇന്നും. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകളിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ഗ്ലോബൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഡ്രസ്സ് മുതൽ നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന രീതിയും നമ്മുടെ ജോലിയും നമ്മുടെ ഫിനാൻസും വരെ ടച്ച് ചെയ്യുന്ന കുറച്ച് നല്ല ഒബ്സർവൻസസ് ആണെന്നുള്ളത്. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ലുക്ക്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് വേൾഡ് കോട്ടൺ ഡേ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്താണ് ഈ കോട്ടൺ ഡേ അല്ലേ? നമ്മൾ ദിവസം ഇടുന്ന ഇപ്പോൾ കോട്ടൺ ഡ്രസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഫാർമേഴ്സിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ ഒക്കെ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ എക്കോണമിയിലും ഈ എന്താ പട്ടിണി കുറയ്ക്കുന്നതിനും, അല്ലെങ്കിൽ അതിനൊക്കെ കോട്ടൺ വഹിക്കുന്നൊരു പങ്ക് എത്ര വളരെ വലുതാണെന്നറിയാമോ? അപ്പോൾ ഇന്ന് നമ്മൾ ധരിക്കുന്ന ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സിന് പിന്നിലൊരു അധ്വാനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ അടുത്ത വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്ഫുൾ കമ്മ്യൂണിക്കേഷനാണ്. ഇന്നത്തെ ഈ ഒരു നമുക്കറിയാം, നമ്മുടെ ലോകം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും ജോലിയും മറ്റ് തിരക്കുകളുമായിട്ട് അതിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ തന്നെ നേരെയില്ല, വർത്താനം പറയാൻ നേരെയില്ല, എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേൾഡിൽ പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യാനും ഹാഷ് വേർഡ്സ് ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമാണ്. നമ്മൾ ആ ഒട്ടും ഓർക്കുന്നില്ല നമ്മൾ പോകുന്ന സാഹചര്യം എന്ത്, നമ്മൾ നേരിടുന്ന മനുഷ്യരാരൊക്കെ, അതൊന്നും നമ്മൾ ഓർക്കാതെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നൊക്കെ ഇരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, വളരെ പീസ്ഫുള്ളായിട്ട് കൈൻഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞു വാക്കുകൊണ്ട് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ ലെറ്റ്സ് ട്രൈ ടു ബി മോർ പൊലൈറ്റ് ആൻഡ് കൈൻഡ് ടുഡേ. അറ്റ്ലീസ്റ്റ് ആ ദിവസങ്ങൾ വരുമ്പോഴെങ്കിലും നമുക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ഡെയിലി റൂട്ടീനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്ന് വേൾഡ് ഡേ ഫോർ ഡീസൻറ്റ് വർക്ക് കൂടിയാണ്. നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. നമ്മുടെ ഡെയിലി ലൈഫായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ഫെയർ വേജസ് ആണെങ്കിലും സേഫ് വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണെങ്കിലും ഫെയർ ആയിട്ടുള്ള റൈറ്റൊക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വേൾഡ് ഡേ ഫോർ ഡീസൻറ്റ് വർക്ക്. അപ്പോൾ എവറി വർക്കർ ഡിസേർവ്സ് റെസ്പെക്ട്, അതുപോലെ സെക്യൂരിറ്റി. അവരുടെ വർക്ക് പ്ലേസിൽ ഇതൊക്കെ അവർ ആവശ്യപ്പെടുന്നതാണ്, അവർക്കത് കിട്ടേണ്ടതാണ്. അപ്പോൾ ജോലിയെ പറ്റി പറയുമ്പോൾ അടുത്തത് നമ്മുടെ മണി മാനേജ്മെൻ്റ് അല്ലേ? യെസ്, ഇന്ന് വേൾഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഡേ കൂടിയാണേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രെസ് കുറയ്ക്കാനും ഒരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും വളരെ വളരെ വളരെ നെസസറിയാണ്. അപ്പോൾ ഒരു സ്മോൾ മന്ത്ലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതിലൂടെയോ, അല്ലെങ്കിൽ ചെറിയൊരു സേവിംഗ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയോ ഒക്കെ നമുക്കിത് തുടങ്ങി വയ്ക്കാം. സോ ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു പ്ലാൻ യുവർ മണി എന്നുള്ളതാണ് ഈ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്നത്തെ മറ്റൊരു ക്യൂട്ടായിട്ടുള്ള ഒബ്സർവൻസസ് എന്താണെന്നറിയാമോ? ഇന്ന് ഇന്റർനാഷണൽ വോക്ക് ടു സ്കൂൾ ഡേ ആണ്. ഒക്ടോബർ മാസത്തിലെ ഫസ്റ്റ് വെനസ്ഡേ ആണ് ശരിക്കും ഇത് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ കുട്ടികളും പാരൻസും സ്കൂളിലേക്ക് ബസ്സിലോ കാറിലോ ഒക്കെ പോകുന്നതിന് പകരം വാക്ക് ചെയ്തോ സൈക്കിളിൽ പോയോ ഒക്കെ എൻകറേജ് ചെയ്യുന്നൊരു ദിവസമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റിയാണ്, രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമുക്കങ്ങനെ നടന്നു പോകാനോ അല്ലെങ്കിൽ സൈക്കിളിൽ പറഞ്ഞയക്കാനോ ഒന്നും, ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടല്ലോ, കുറച്ചുകൂടെ വലിയ മക്കളൊക്കെ ആണെങ്കിൽ അവർ മെട്രോയിലോ അല്ലെങ്കിലൊക്കെ പോകാറുണ്ട്. വാക്ക് ഡിസ്റ്റൻസിൽ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഈസ് ഓക്കെ. എല്ലാവരും അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമുക്കതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അത്തരത്തിൽ പോകുന്ന കുഞ്ഞുങ്ങളിൽ നമുക്കത് പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കിക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റോഡ് സേഫ്റ്റിയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാനും ഇപ്പോൾ നെയ്ബേഴ്സ് തമ്മിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി കണക്ഷൻ ബിൽഡ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതിലുപരി നമ്മുടെ എൻവയോൺമെൻറ്റിനെതിരെ വലിയ സപ്പോർട്ട് കൂടിയായിരിക്കും. സോ ഇന്നത്തെ ഈ ഒക്ടോബർ 7 എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നല്ല വാക്കുകൾ സംസാരിക്കാനും ബെറ്ററായിട്ട് ഫിനാൻസ് പ്ലാൻ ചെയ്യാനും സസ്റ്റൈനബിളായിട്ട് ജീവിക്കാനും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും അത് വരുന്ന സ്ഥലത്ത് മാത്രം, കാരണം ഇതൊരു മലയാളിയുടെ ഡാ എന്ന പരിപാടി അല്ലാതെ 2-4 പാട്ടുകൾ ആവശ്യപ്പെടാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 ഞാൻ അത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. അപ്പോൾ ഈ മിഡ് മോർണിംഗ് എനർജി ഒട്ടും കളയണ്ട, അങ്ങനെ തന്നെ പോയിക്കോട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഹോം 92.2 എഫ്എമ്മിലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: 1982 முதல் UAE இல் നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: You are listening to Home 92.2 FM. Home is a feeling.

0: Good morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്, ഹോം 92.2 FM. അപ്പോൾ ഇന്ന് ഇത്രയധികം ഗ്ലോബൽ ഒബ്സർവൻസസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങൾ പകർന്നു തന്നൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 48 വർഷങ്ങൾ പൂർത്തിയാകുന്നൊരു ദിനമാണിന്ന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വെക്കല്ല, മലയാളിയുടെ നെഞ്ചിൽ എന്നും പ്രണയവും നൊമ്പരവുമായാത്ത ഈണങ്ങളായി നിറച്ചു വെച്ച ഒരു അപൂർവ പ്രതിഭ, നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ബാബുക്ക എന്ന് വിളിക്കുന്ന MS ബാബുരാജ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്, 48th ചരമവാർഷികമാണിന്ന്. എന്താ, പ്രണയത്തിന്റെ ഒരു വരി മൂളുമ്പോ അല്ലെങ്കിൽ രാത്രിയുടെ ഏകാന്തതയിൽ മനസ്സിലൊരു പാട്ട് വന്നെത്തുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോകുന്ന ആ നാമം അല്ലെങ്കിൽ ആ പേരാണ് ബാബുക്ക എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും കാലത്തെ എൻ്റെ ഒരു റേഡിയോ ജീവിതത്തിനിടയിൽ പലപ്പോഴും ബാബുക്കയുടെ ദിവസങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും എനിക്കെപ്പോഴും പാടാൻ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്.

ഖദീജ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്, ഗംഭീര പാട്ടാണ് സത്യം പറഞ്ഞാൽ. യൂസഫ് അലി കേജരയുടെ വരികളും എം എസ് ബാബുക അദ്ദേഹത്തിന്റെ സംഗീതവും യേശുദാസിന്റെ പാട്ടും വേറെ ലെവലാണ് ഈ പാട്ട്. ഞാൻ പാടിക്കൊളവാക്കിയെങ്കിലും നല്ല പാട്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എന്ന സിനിമയിലെ ഏറ്റവും മികച്ചൊരു ഗാനമാണ്, മലയാളി മറക്കാത്ത പാട്ടുകളിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ മാത്രം പറഞ്ഞാണ്. അതായത് 1967 പുറത്തിറങ്ങിയ പരീക്ഷ, പി ഭാസ്കരനാണ് വരികൾ എഴുതിയത്. പിന്നെ അതുപോലെ നമുക്കറിയാം അത്ര ഗംഭീരമായിട്ടുള്ള, ഏതൊരു മനുഷ്യനും ഏത് ജനറേഷൻ എടുത്താലും എപ്പം കേട്ടാലും കേട്ടിരുന്നു പോകുന്ന തരത്തിലേക്ക് മാറിയൊരു പാട്ടാണ് ഈ പറഞ്ഞ പോലെ. അത് നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്നാൽ കോഴിക്കോടിന്റെ തെരുവുകളിൽ നിന്ന് പാടിത്തുടങ്ങി മലയാള സിനിമയുടെ സംഗീത ശാഖയിലേക്ക് അവർ തൻ്റെതായ അല്ലെങ്കിൽ തനതായ ഒരു ശൈലി കൊണ്ടുവന്ന ആളാണ് എം എസ് ബാബുരാജ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആ ഒരു ഡെപ്തും പിന്നെ ഗസലിന്റെ ആ റൊമാൻസും മലബാറിന്റെ സ്വന്തം മാപ്പിളപ്പാട്ടുകളുടെ ഈണവും ഒക്കെ വളരെ നാച്ചുറലായിട്ട് കോർത്തിണക്കി അദ്ദേഹം ചെയ്ത ഓരോ പാട്ടുകളും ഇന്നും നമ്മുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിലൊരു തണുത്ത മഴ പോലെ പെയ്തിറങ്ങുന്നൊരു അനുഭവം തരാൻ ബാബുക്കയുടെ പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രാണനാഥൻ എനിക്ക് നൽകിയ അതുപോലെ

താമസമെന്തേ വരുവാൻ അനുരാഗ ഗാനം പോലെ സുരഭിലിയാമങ്ങൾ. ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഒരു പുഷ്പം മാത്രമൻ. എന്താ വരികളും സംഗീതം അല്ലേ. ഈ പാട്ടുകളൊക്കെ കേൾക്കാത്ത അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ? അൺബിലീവബിൾ ക്ലാസിക്സ് എന്ന് മാത്രമേ നമുക്ക് ഈണങ്ങളെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ അല്ലേ. ഒരു ചെറിയ ഹാർമോണിയം കൈകളിൽ വെച്ച് അദ്ദേഹം ഈണമിട്ട ഓരോ പാട്ടും ഇങ്ങനെ ജനറേഷൻസ് മാറി മാറി വന്ന് അത് ഇന്നും പുതിയതാക്കി തീർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബുക്കയുടെ പാട്ടുകളുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരികളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണേ. അപ്പൊ പി ഭാസ്കരൻ മാഷിന്റെയും വയലാറിന്റെയൊക്കെ വരികളെ അതിന്റെ കംപ്ലീറ്റ് എന്താ പറയുക മീനിങ്ങോട് അല്ലെങ്കിൽ കംപ്ലീറ്റ് അർത്ഥത്തോടും വികാരത്തോടും കൂടി മനസ്സിലേക്ക് എത്തിക്കാൻ ബാബുക്കയുടെ ഈണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പാട്ടുകളിലെ ഓരോ വാക്കിലും ഒരു ഒരു എന്താ പറയുക ഒരു സോൾ ഒരു ആത്മാവുണ്ടായിരുന്നു. വർഷങ്ങൾ 48 കഴിഞ്ഞു അല്ലേ. എന്നിട്ടും നമ്മൾ എത്ര പുതിയ പാട്ടുകൾ കേട്ടാലും മനസ്സൊന്ന് തളരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ ഓർമ്മകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴോ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള പാട്ടുകളിലേക്ക് പോകും. അതാണ് മലയാളി, അതാണ് ആ ഈണങ്ങളുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ നിന്ന് പിറന്നു വീണ ആ വരികളും ഈണങ്ങളും മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. ഇന്ന് ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവായിട്ട് തന്നെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന പാട്ട്, ഇത് പാടിയേക്കുന്നത് നജീം അർഷാദാണ്. എന്താ പറയുക ആ പാട്ടിനെ എന്താ പറയുക നമുക്ക് എപ്പോഴും യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനാണ് ഇഷ്ടം, പക്ഷെ ഒരു പുതിയ തലമുറയ്ക്ക് കൂടി ആസ്വദിക്കാൻ വേണ്ടി ആ വരികളുടെ ആഴത്തെ ആ സംഗീതത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നജീം അർഷാദിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം, ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും സമയമുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുക മറക്കരുത്. 0585829220 എന്ന നമ്പറിലേക്ക് എവിടെയെങ്കിലും ട്രാഫിക്കോ അല്ലെങ്കിൽ ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി 0585829220.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: Yes, now let's get a quick traffic update. രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാഫിക്, ഹെവി ട്രാഫിക് ഇപ്പോഴും അങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാപ്പിലേക്ക് നോക്കുമ്പോൾ മിക്ക മെയിൻ റോഡുകളിലും ഇപ്പോഴും റെഡ് കളർ കാണിക്കുന്നുണ്ട്. എന്നാലും ഹെവി ട്രാഫിക്കുള്ള ഏരിയാസ് ഒന്ന് നോക്കുമ്പോൾ ട്രേഡ് സെന്റർ സെക്കൻഡ്, അൽനാദ ഫസ്റ്റ്, റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ 1, ജുമേറ ഫസ്റ്റ്, അതുപോലെ അൽഗർഹൂദ്, ഡൗൺ ടൗൺ ദുബായ്, അൽസഫ 2, പിന്നെ അൽവർക്ക 1, ഈ റോഡുകളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം സ്ലോ മൂവ്മെന്റ് ആണുള്ളത്. സോ ഈ വഴിയൊക്കെ പോകുന്നവർ കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടി ഡ്രൈവ് ചെയ്ത് പോകുക, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് നോക്കുന്നത് നന്നായിരിക്കും. ഇനി മോഡറേറ്റ് ട്രാഫിക്കുള്ള ഏരിയകൾ വളരെ കുറവാണ്. നമുക്ക് ഷാർജ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 3, അൽനാദ ഷാർജ, പിന്നെ വെയർഹൗസ് ലാൻഡ് ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ദുബായിലേക്ക് വരുമ്പോൾ അൽക്കരാമ 4C സ്ട്രീറ്റ്, 5th സ്ട്രീറ്റ്, റാസൽഖോർ ഇൻഡസ്ട്രിയൽ 1, അൽ ഖിസൈസ് 2, ഇവിടങ്ങളിലൊക്കെ അതുപോലെ DIFC ഏരിയകളിലും അത്യാവശ്യം സ്മൂത്ത് ആൻഡ് ലൈറ്റ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വഴിയിൽ എന്തെങ്കിലും ആക്സിഡൻസോ റോഡ് ബ്ലോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സോ കാണുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ അറിയിക്കൂ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220 എന്ന നമ്പറാണ്. എല്ലാവരും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ആൻഡ് സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
0: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC, TNC apply.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടി.
3: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
8: ആന്റണി യക്കൂസ എന്ന്
9: കേട്ടിട്ടുണ്ടല്ലോ.
3: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
6: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
11: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടോ?
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
4: യേസ് യേസ് യേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ എല്ലാ പേരൻസും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കേൾക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു UAE ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഒരു സുരക്ഷയും അവരുടെ പ്രൈവസിയൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി UAE സ്കൂളുകൾ ഇപ്പോൾ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കേൾക്കുന്ന എല്ലാ പാരൻസും അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണിതൊക്കെ. നമ്മുടെ ഈ സ്കൂൾ പരിസരങ്ങളിൽ നിന്ന് പാരൻസ് ഇപ്പോൾ ക്യാമറയിലോ ഫോണിലോ കുട്ടികളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിനും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നതിനും സ്കൂളുകൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദുബായിലും ഷാർജയിലുള്ള പ്രമുഖ സ്കൂളുകൾ ഇതിനോടകം തന്നെ രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച് പ്രത്യേക സർക്കുലർ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള പാരന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം ശരിയാണോ എന്നുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ സ്കൂളിലാക്കുമ്പോഴോ അല്ലെങ്കിൽ തിരികെ കൂട്ടാൻ പോകുമ്പോഴോ അറിയാതെ ഫോൺ എടുത്ത് ഫോട്ടോകൾ ക്യാപ്ചർ ചെയ്യാറുണ്ട് എന്നാണ് പല പാരന്റ്സും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മുടെ കുട്ടിക്ക് പുറമെ അവിടെ മറ്റു കുട്ടികളോ സ്കൂളിലെ ടീച്ചേഴ്സോ ഒക്കെ ആ ഫോട്ടോയിൽ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ള കൺസെന്റ് ഇല്ലാതെ, അതായത് അവരുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ സമ്മതം ഇല്ലാതെ മറ്റു കുട്ടികളുടെ ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതും സ്റ്റുഡൻറ് പ്രൈവസിയുടെ വലിയൊരു ലംഘനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമം പറയുന്നത്. അപ്പോൾ സ്കൂളുകളിലെ ക്ലാസ് റൂംസ്, കോറിഡോർസ്, പ്ലേ ഗ്രൗണ്ടുകൾ, അതുപോലെ അസംബ്ലി ഏരിയ എന്തിനെ കുട്ടികളെ കൊണ്ടുവന്ന് വിടുന്ന ഡ്രോപ്പ് ഓഫ് ആൻഡ് പിക്കപ്പ് ഏരിയാസിൽ പോലും ഈ നിയമം ബാധകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ദിവസങ്ങളിൽ ഫോണിലോ ക്യാമറയിലോ യാതൊരുവിധ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ എടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ സ്കൂളുകളിൽ നടക്കുന്ന പ്രത്യേക പരിപാടികളിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓപ്പൺ ഇവൻറ്റ്സ് മാത്രമായിരിക്കും ചിത്രങ്ങൾ എടുക്കാൻ ചെറിയ ഇളവുകൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ പോലും രക്ഷിതാക്കൾക്ക് ഒരു നിർദ്ദേശമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മറ്റു കുട്ടികളോ അധ്യാപകരോ ചിത്രത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടാതെ മുമ്പ് എടുത്ത ഇത്തരം ഫോട്ടോകൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ സോഷ്യൽ മീഡിയ വഴിയോ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം മാറ്റണമെന്നും ഈ നിർദ്ദേശം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ UAE കർശനമായ പ്രൈവസി ലോ അനുസരിച്ച് ഒരാളുടെ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ ആ ആളുടെ അനുവാദമില്ലാത്ത ഫോട്ടോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വലിയ കുറ്റകൃത്യമാണത്രേ. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളുടെ ചിത്രങ്ങൾ സമ്മതമില്ലാതെ സോഷ്യൽ മീഡിയയിലോ ഗ്രൂപ്പുകളിലോ പങ്കുവച്ചാൽ പ്രൈവസി ബ്രീച്ച് കണക്കാക്കി വലിയ പിഴയാണ്. അതടക്കമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരം ലംഘനങ്ങൾക്ക് 500,000 കറക്റ്റല്ലേ വലിയ പിഴ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുവരെ ഫൈൻ ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. എമൗണ്ട് വിട്ടേക്കും, എന്തായാലും അതൊന്നും കുറ്റകരമാണ് എന്നുള്ളതാണ്, അതിന് വലിയ പിഴ ഈടാക്കേണ്ടി വരൂ അത്രേ. അപ്പോൾ കുട്ടികളുടെ സുരക്ഷയും സൈബർ സേഫ്റ്റിയും ഉറപ്പാക്കുക എന്നുള്ളതാണ് KHDA അനുശാസിക്കുന്ന ഈ പുതിയ പോളിസിക്ക് പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയപ്പെട്ട പാരൻസും സ്കൂളുകളുടെ ഈ ഒരു ഗൈഡ് ലൈൻസ് കർശനമായിട്ട് പാലിക്കണം. അറിയാതെ പോലെ ഇത്തരം നിയമക്കുരുക്കളിൽ ചെന്ന് വീഴാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കരുതുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് കുട്ടി എടുത്താലും അതിപ്പോൾ നമ്മുടെ ഫോണല്ലേ, നമ്മൾ സൂക്ഷിക്കേണ്ടതല്ലേ. അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നിയമങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളെ കൂടി ഇരുത്തി പറഞ്ഞു കൊടുക്കുക. അതിനൊക്കെ അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് നമുക്കാണ്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നല്ല, കുഞ്ഞുങ്ങളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എങ്കിൽ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ സ്കൂളിൽ കുട്ടികളോട്ട് ഷെയർ ചെയ്തൊക്കെ കൂടുതൽ ഒരു അവയർനെസ് രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് മറക്കണ്ട. നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: റിപ്പോ നിരക്കുയർത്തി റിസർവ് ബാങ്ക്. സൗദിയിൽ ഹൂദി ആക്രമണം, യമനിൽ വിമാനത്താവളം ആക്രമിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ്വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്കെത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഡൽഹി പോലീസാണ് കേസെടുത്തത്. ആകാശവാണി ഭവനിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MP മാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MP മാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത പരിഹരിക്കുന്നതിനും ഏറെക്കാലത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി നടത്തിയ ഉന്നതതല ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ സമഗ്ര ധാരണയിലെത്തി. കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്തിനായി ഒരു സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും NTPCക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട്, വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. സൗദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. രണ്ട് ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൗദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം. ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി. യുഎ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദവാർത്ത ഒരു മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You

0: Good morning with Nitya.
1: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇന്ന് പുലിമുരുകൻ റിലീസ് ചെയ്തിട്ട് 10 വർഷങ്ങൾ തികയുന്ന ദിവസമാണ്. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ കടന്നുപോയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പുലിമുരുകൻ ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്നും കണ്ടിരുന്നു. നമ്മൾ നാട്ടിൽ പോയിട്ട് കണ്ടിരുന്നു കേട്ടോ. നാട്ടിൽ പോകുമ്പം എനിക്ക് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങനെ മൂവി കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോള് പുലിമുരുകൻ കാണാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് ആ മൂവി കാണാൻ പറ്റിയില്ല. ആ സമയത്ത് അത് മാറിപ്പോയിരുന്നു, വേറൊരു മൂവിയായിരുന്നു. അപ്പോൾ പുലിമുരുകൻ എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് ആ കസേരയിലിങ്ങനെ നമ്മളിരിക്കുന്ന ചെയറില്ലേ അതിലിങ്ങനെ കമഴ്ന്ന് കിടന്ന് കരച്ചിൽ പുലിമുരുകൻ. അയ്യോ പുലിമുരുകൻ, ഇത് മാത്രമേ എനിക്ക് എപ്പോഴും പുലിമുരുകൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഓർമ്മ വരും ആ ഒരു കരച്ചിൽ. കാരണം സിനിമ ഒരാളെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ഏങ്ങലടി കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന അയ്യോ എൻ്റെ പുലിമുരുകൻ എവിടെ. ശരിക്കും കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ആ പ്രായത്തിൽ, 10 വർഷം മുമ്പുള്ള കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ പുലിമുരുകനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുലിമുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കും. അതുപോലത്തെ ഇഷ്ടമുള്ള സിനിമയായിരുന്നു. ഇനിവേ എന്തായാലും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് ഒരു വിശേഷം പറയാനുണ്ട്. അപ്പോൾ വേറൊരു മൂവി അപ്ഡേറ്റുമായിട്ട്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൂവി അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വരുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു സിനിമ, അതിലൊരു പാട്ട് അടുത്ത് വന്ന ഒരു സിനിമയിലൂടെ തിരിച്ചു വന്നപ്പോൾ നമ്മളെല്ലാവരും അറിയാത്തവരും അറിയുന്നവരും ഒക്കെ ആ പാട്ടിനെ ഏറ്റെടുത്തു സിനിമയുടെ പിന്നിലേക്ക് പോയി. ഞാനും അക്ഷയും കൂടി ഓ വാവലു അങ്ങനൊരു സ്റ്റോറി ചെയ്തിരുന്നു അല്ലേ. അത് അന്ന എന്ന സിനിമയിലെ പാട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ മുടങ്ങിപ്പോയ സിനിമ വീണ്ടും വെള്ളിത്തിരയിലേക്ക് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. പ്രശസ്ത നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുളകുപാടം ഫിലിംസിലൂടെ ഈ അന്ന എന്ന സിനിമയുടെ നിർമ്മാണ അവകാശം സ്വന്തമാക്കിക്കൊണ്ടൊരു വലിയ വാർത്ത ഒഫീഷ്യലി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര സിനിമകളെ വേണമെങ്കിലും ചേർത്ത് പിടിക്കാൻ സാധിക്കും. ബത്ലഹേമിനാണ് ആദ്യം നന്ദി കൊടുക്കേണ്ടത്. ബത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ ആ പാട്ട് വന്നതുകൊണ്ടാണ് ഇത്രയധികം ചർച്ചയായി മാറാൻ ആ പാട്ടിന് സാധിച്ചത്. ഔസേപ്പച്ചൻ എന്ന വലിയ സംഗീത സംവിധായകനെക്കുറിച്ച്, ഷിബു ചക്രവർത്തിയുടെ വരികളെക്കുറിച്ച് ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയത് അല്ലേ. അവർക്ക് ഒരു പക്ഷേ ഈ പാട്ടല്ല മാനദണ്ഡമെങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും ഇന്നത്തെ കാലത്തിലുള്ള എത്ര പേർക്ക്, കുറേ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഔസേപ്പച്ചൻ ആരാ അല്ലെങ്കിൽ ഷിബു ചക്രവർത്തി ആരാ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ഡൗട്ട്സും ഒക്കെ ഉണ്ടാവും. നമുക്ക് അത് അതിശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇവരൊക്കെ ആരാ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അവരാരാണെന്ന് ഇന്നത്തെ തലമുറയിൽ അറിയാത്തവർക്ക് പോലും അറിയിപ്പിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ ഈ പാട്ടിൻ്റെ ചില ഇൻ്റർവ്യൂസിനാണെങ്കിലും ചില ഈ പാട്ടുകളെക്കുറിച്ചുള്ള ക്വയറീസിനൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തായാലും മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായിട്ടുള്ള പുലിമുരുകൻ റിലീസ് ചെയ്തിട്ട് 10 വർഷം തികയുന്ന ഈ ദിവസത്തിലാണ് അദ്ദേഹം ഈ ചരിത്ര പ്രഖ്യാപനം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും എൻ മോഹനൻ എഴുതിയ കഥയാണ് അന്നയുടേത്. സംവിധായകൻ ജോഷി ഒരുക്കാൻ പദ്ധതിയിട്ടിരുന്ന സിനിമയായിരുന്നു അന്ന. അരവിന്ദ് സ്വാമിയും ശ്രീദേവിയുമായിരുന്നു ആദ്യം ഇതിൽ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ സിനിമ ഏതായിരുന്നു, അയ്യയ്യോ അയ്യയ്യോ ആ പാട്ടിലെ സിനിമ ഏതായിരുന്നു മറന്നുപോയി, അയ്യോ മനസ്സിലിങ്ങനെ നിൽക്കണേ പെട്ടെന്ന് മറന്നുപോയി. ഇനിയേ പോട്ടെ. അപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങൊക്കെ മീൻസ് അതൊരു പ്രചോദനമായിരുന്നിരിക്കാം മേ ബി. എന്തായാലും ആദ്യം ശ്രീദേവിയായിരുന്നു കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതിന് ശേഷമാണ് മീനയിലേക്ക് എത്തുന്നത് ആ ഓഫർ. എനിവേ എന്തായാലും അത് നടന്നില്ല. ഒരു ബ്രാഹ്മണ യുവാവും അന്ന എന്നൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള പ്രണയം അവതരിപ്പിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഔസേപ്പച്ചൻ അന്ന് ഈണം നൽകി. ഷിബു ചക്രവർത്തി എഴുതി. യേശുദാസ് പാടിയ പാട്ട് 8 പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഡേറ്റ് പ്രശ്നങ്ങളും ചില സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ കാരണം അന്ന് സിനിമ മുടങ്ങിപ്പോവുക ചെയ്തത്. പക്ഷേ സമീപകാലത്ത് ഇറങ്ങി നമ്മുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ ആ പാട്ടുകളിൽ ഒന്നായിട്ടുള്ള നിന്നു വന്ന് ഈ പാട്ട് വീണ്ടും നമ്മുടെ പുതിയ തലമുറയ്ക്കിടയിൽ വലിയ ചർച്ചയായി. ഇതിനെ തുടർന്ന് എൻ മോഹനന്റെ ഫാമിലിയെ സമീപിച്ച് തിരക്കഥയുടെ അവകാശം ടോമിച്ചൻ മുളകുപാടം സ്വന്തമാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങളോടെയാകും എന്തായാലും സിനിമ ഈ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ് നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ സംവിധായകനെയും താരങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. എന്നാലും നമ്മുടെ മനസ്സിലിങ്ങനെ എനിക്ക് മീനയും ശ്രീദേവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് മീനയും അരവിന്ദ് സ്വാമി ആയിരിക്കും നല്ലതെന്ന് അല്ലേ. അല്ല ഒരിക്കലും ഒരാളെ മാറ്റിവെക്കുകയല്ല, പെട്ടെന്ന് ഞാൻ ആദ്യം മുതലേ മീനയാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയത്. ഇപ്പോഴാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞത് ശ്രീദേവി ആയിരുന്നു ആദ്യം, പിന്നീടാണ് മീനയിലേക്ക് ആ ഒരു കാസ്റ്റിംഗ് പോയതെന്നുള്ളത്. എന്നെ എന്തായാലും ആദ്യം മുതൽ മീന മനസ്സിൽ കയറി ഇരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. ഒരിക്കലും ഒരാളെ നമ്മൾ പറയാൻ ആളല്ല, അവരാണ് നല്ലത് ഇവരാണ് നല്ലത്. പക്ഷേ ആദ്യം കേട്ട ഒരു വാർത്ത അനുസരിച്ച് ആ മുഖം മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ജീവൻ വയ്ക്കുന്ന അന്ന എന്ന ആ ആ സ്വപ്ന സിനിമയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരും മലയാള സിനിമാ ലോകവും ആ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ്റെ പോലും ആവശ്യമില്ല, അത് എങ്ങനെയാണ് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിലത് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ച് ഞാൻ യവന കഥയിൽ നിന്ന് വന്ന എന്നുള്ള പാട്ട് കേൾപ്പിക്കുകയാണ്. എൻജോയ് ദ സോങ്.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: 1982 முதல் UAE இல் നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 or WhatsApp to 0503888 5370.

0: Morning with Nitya.
1: ചമ്പക്കുളം തച്ചനിലെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിച്ച് ആടിപ്പാടിയിരിക്കുവായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്തൊരു ഇഷ്ടമുള്ള സിനിമ. 1992 പുറത്തിറങ്ങിയ സിനിമയാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു കഥ പറയുന്നത് പോലെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു കിടിലൻ സിനിമയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാട്ട് നമ്മൾ എം ജി ശ്രീകുമാറും യേശുദാസും ചേർന്ന് പാടിയ പാട്ടാണ് ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ ഈ പാട്ട്. അതുപോലെ അതിനകത്ത് വേറെ പാടില്ലേ, ചെല്ലം ചെല്ലം സിന്ദൂരം, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യേശുദാസും ചിത്രയും പാടിയത്. പിന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു പാട്ടുണ്ട് ഒരുപാട് പേരുടെ, 100 പേരെടുത്താൽ ഒരു വളരെ കുറച്ച് പേരുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് പാട്ടാണ്, മകളെ പാതി മലരേ നീ മനസ്സിൽ എന്നെ അറിയുന്നു. ആഹാ, അതുപോലെ ഒളിക്കുന്നുവോ മിഴിക്കുമ്പിളിൽ, ആഹ് എന്തുവാ ഈ പാട്ടൊക്കെ ഇങ്ങനെ. വേണ്ട വേണ്ട വേണ്ട, നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാലേ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയേണ്ടി വരും. യെസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അന്ന എന്ന സിനിമ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അതിൽ ആദ്യം അരവിന്ദ് സ്വാമിയും ശ്രീദേവിയുമാണ് കാസ്റ്റ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ഒരു പക്ഷേ ദേവരാഗം സിനിമയായിരുന്നു കേട്ടോ. അവരൊരുമിച്ച് അഭിനയിച്ച ആദ്യ മലയാള സിനിമ, ആദ്യത്തേതും അവസാനത്തേതും തന്നെയാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ ആ ഒരു കാസ്റ്റിങ്ങിലെ ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈ സിനിമയിലേക്കും അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ തിരക്ക് കാരണമായിരിക്കും ശ്രീദേവി മാറിയിട്ട് അവിടെ മീന വന്നത്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയതുകൊണ്ട് ആ ദേവരാഗം എന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. എന്നാലും നമ്മൾ പ്രവാസികൾ ഇന്ന് ഈ ദുബായിലൊക്കെ ഇങ്ങനെ ഹൈടെക് നിരത്തുകളിലൂടെ ലക്ഷറി കാറുകളിലും മെട്രോയിലൊക്കെ ഇങ്ങനെ ഫുൾ സ്പീഡിൽ പോകുമ്പോൾ, നമ്മൾ നാട്ടിൽ സ്ഥിരം നാട്ടിൽ പോകുമ്പോഴൊക്കെ കയറാറില്ല അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്തിരുന്ന നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ഓർക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? നമ്മളിപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. അല്ലാതെ ഓട്ടോറിക്ഷയെക്കുറിച്ച് നമുക്ക് എന്താണ് അല്ലേ. ഞാൻ നാട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലേഡി ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടിരുന്നു കേട്ടോ. നമ്പറൊക്കെ മേടിച്ചു ചോദിച്ചു, ചേച്ചിയുടെ പേര് ശ്യാമള എന്നാണ്. നല്ല മിടുക്കിയായിട്ടുള്ള ചോദിച്ചു, ഭയങ്കര എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് അവള്. എന്താ കുറെ കഥകളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന സമയം. ആ പുള്ളിക്കാർ കുറേ കഥകൾ പറഞ്ഞു തന്നു. ഇപ്പോഴും അവളുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, പൊളി ലേഡി. ഓക്കെ, എന്തായാലും ഞാൻ ഓട്ടോറിക്ഷയെക്കുറിച്ച് പറയാനായിട്ട് കാര്യമുണ്ട്. ഇവിടെ ഈ നാട്ടിൽ വളരുന്ന നമ്മുടെ കുട്ടികൾക്കൊന്നും, അതായത് യുഎയിൽ വളരുന്ന നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും കാണില്ല. നാട്ടിൽ പോകുമ്പോൾ മാത്രം കാണുന്ന ഒരു കുഞ്ഞു വണ്ടി അല്ലേ. പക്ഷേ അറിയാമോ, ഇന്ന് നമ്മൾ കാണുന്ന ഈ 3 ചക്ര ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലൊരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ വല്ലാത്തൊരു ക്യൂട്ട് സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറി കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ഇത് കഴിഞ്ഞാൽ ഉടനെ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് എ ഓട്ടോ എന്ന സിനിമയിലെ 2 പാട്ടുണ്ട്. നമ്മൾ ആ പാട്ട് ഇന്നലെ കേട്ടതുകൊണ്ട് നമ്മളിന്ന് സുന്ദരി സുന്ദരി കേൾക്കാമെന്ന് വിചാരിച്ചു. എനിവേ, എന്തായാലും ആ പാട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് പിന്നിലെ, അതും ഓട്ടോറിക്ഷയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓട്ടോറിക്ഷ കഥ എടുത്തത്. അപ്പോൾ ഈ കഥ നടക്കുന്നത് 1800s അവസാനത്തിലാണ്, ജപ്പാനിലാണ്. ജപ്പാനിലെ ടോക്കിയോ എന്ന് പറയുന്ന സിറ്റിയിൽ ഇസുമി യൊസൂക്ക് എന്ന് പറയുന്ന ഒരു ഡിസൈനർ ജീവിച്ചിരുന്നു കേട്ടോ. ആള് വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വല്ലാത്തൊരു അസുഖം വന്ന് കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹത്തിന് ഭയങ്കരമായി ഇഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു. ആ ഭാര്യയെ സംബന്ധിച്ച് അവർക്ക് ഒട്ടും തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയെ. ആ കാലത്ത് അവിടെ ആകെ ഉണ്ടായിരുന്നത് കുതിരവണ്ടികളാണ്. അപ്പോൾ കാലഘട്ടം അറിയാമല്ലോ, 1800s ലോകം മുഴുവനും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പക്ഷേ ഈ ഭാരമേറിയ കുതിരവണ്ടിയിലുള്ള യാത്ര ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ളൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ എന്താ ഒരു വഴി എന്നുള്ളത് പുള്ളി ഇങ്ങനെ രാപകലില്ലാതെ ആലോചിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നത്, കുതിരവണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് 2 ചക്രങ്ങളും നല്ലൊരു ഇരിപ്പിടവും ഒക്കെ ഉള്ളൊരു കുഞ്ഞു വണ്ടി ആളങ്ങോട്ട് ഡിസൈൻ ചെയ്തു. കുതിരയ്ക്ക് പകരം ഒരാൾക്ക് സ്വന്തം കൈകൊണ്ട് അത് വലിച്ചു

കൊണ്ടുപോവാം ആ രീതിയിലേക്ക്. അപ്പൊ മനുഷ്യന്റെ ശക്തി കൊണ്ട് ഓടുന്ന വണ്ടി എന്നുള്ള അർത്ഥത്തിൽ അതിന് അവര് ജാപ്പനീസ് ഭാഷയിൽ ജിൻ റിക്ഷ എന്ന്, അല്ല സോറി, ജിൻ റിക്കിഷ, റിക്ഷയല്ല ജിൻ റിക്കീഷ എന്ന് പേരിട്ടു. ജാപ്പനീസ് ഭാഷയിൽ ജിൻ എന്ന് പറയുമ്പോൾ മനുഷ്യനും റിക്കി അല്ലെങ്കിൽ റിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പവർ എന്നാണ്, അല്ലെങ്കിൽ ഷാ എന്ന് പറഞ്ഞാൽ എന്താ മോട്ടോർ വാഹനം അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ജിൻ റിക്കീഷ എന്ന് പേരിട്ടത്. 1870 ഈ വണ്ടി ടോക്കിയോ സിറ്റിയിൽ ഇറങ്ങിയപ്പോൾ സംഗതി വൻ സക്സസ് ആയി. ഒരൊറ്റ കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ കുറച്ചു നാളുകൾ കൊണ്ട് 40,000-ൽ അധികം വണ്ടികളാണ് ആ രീതിയിൽ അവിടെ ഓടാൻ തുടങ്ങിയത്. പിന്നെ അവിടെ എത്തിയ ബ്രിട്ടീഷുകാർക്ക് ഈ കൊച്ചുവണ്ടി ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ പാവങ്ങൾക്ക് ജിൻ റിക്കിഷ എന്നുള്ള ജാപ്പനീസ് പേര് നാക്ക് വഴങ്ങില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് പറയാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങനെ അവർ അവരുടെ സൗകര്യത്തിന് അതിനെ ചുരുക്കി റിക്ഷ എന്ന് വിളിക്കാൻ തുടങ്ങി, അതായത് ബ്രിട്ടീഷുകാർ. അങ്ങനെ ആ പേര് അവിടെ ഉണ്ടായി. ബ്രിട്ടീഷുകാർ വഴിയാണ് ആ റിക്ഷകൾ പിന്നീട് ഹോങ്കോങ്, അതുപോലെ സിംഗപ്പൂർ, പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ എത്തുന്നത്. അവരെവിടെ പോയി അവിടെയൊക്കെ അവർ ഉണ്ടാക്കിയതും കൊള്ളാവുന്നതും അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെയൊക്കെയാണല്ലോ ട്രെയിനൊക്കെ ഉണ്ടായത് അല്ലേ. ഇതെല്ലാം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ വണ്ടി വലിക്കുന്നതിന് പകരം അതിലേക്ക് എഞ്ചിൻ ഘടിപ്പിച്ചു. ഇറ്റലിയിലും ഇന്ത്യയിലും ഒക്കെ അങ്ങനെ എഞ്ചിൻ ഘടിപ്പിച്ച റിക്ഷകൾ വന്നു കേട്ടോ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ, റിക്ഷ എന്ന് പറയുന്ന വാക്കിൻ്റെ മുന്നിൽ ഓട്ടോ കൂടി ചേർത്ത് ഓട്ടോറിക്ഷ എന്ന് ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ആ അത് വേറെ, എവിടെ ഉണ്ടായാലും എന്താ, ഇപ്പം നമ്മളിങ്ങനെ സാധാരണ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കുണ്ടായത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പം കണ്ടോ, ഇവിടെ യു എയിൽ ഈ വലിയ സിറ്റിയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ തോന്നുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഐഡിയയാണ് പിന്നെ ലോകം മുഴുവനും വളർന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഓട്ടോറിക്ഷയായി മാറിയത് അല്ലേ. കേട്ടിരിക്കാൻ നല്ല രസമുള്ളൊരു കഥയൊക്കെ കേട്ടുകൊണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത്, അയ്യോ ഞാൻ പാട്ടെടുത്തിട്ടില്ലായിരുന്നോ, ആ യെസ്, സുന്ദരി സുന്ദരി എന്നുള്ള പാട്ട് നിങ്ങളെ കേൾപ്പിച്ചില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഏ ഓട്ടോയിലേക്ക് പോകണം. ആ ഓട്ടോയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലേ, കേൾക്കാം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 92 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 92 മദ്രാസ് മെയിൽ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പൊ സമയം 12:45 ആകുമ്പോൾ ഉച്ചയായിട്ട് ഈ ഒരു ടൈമായിട്ട് മെയിൻ റോഡുകളിലൊന്നും ഒരു ഒട്ടുവീഴ്ചയില്ലാത്ത ഹെവി ട്രാഫിക് തുടരുകയാണ്. മാപ്പിലേക്ക് നോക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും നല്ല ഡാർക്ക് റെഡ് കളർ തന്നെയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഹെവി ട്രാഫിക്കുള്ള ഏരിയകൾ നമുക്ക് ഓടിച്ച് പോയി കഴിഞ്ഞാൽ ആദ്യം ഹാപ്പിനെസ് സ്ട്രീറ്റ്, അൽവാസൽ, ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ് ബേ, 45th സ്ട്രീറ്റ് അൽവാസൽ, 12A സ്ട്രീറ്റ് അൽസഫ 1, അതുപോലെ അൽത്തലായ സ്ട്രീറ്റ് ജുമേറ 3 ആൻഡ് അൽ ഹുബൈബ സ്ട്രീറ്റ് അൽബദ, അൽ ജഫ്ലിയ, 11th സ്ട്രീറ്റ് ഹുറൈർ 1, പിന്നെ അൽ റിഫ. ഈ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം സ്ലോ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മാരിടൈം സിറ്റി, ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റ് മൻകൂൾ, പിന്നെ അൽസൂർ സ്ട്രീറ്റ് അൽ സബ്ക, ഇവിടങ്ങളിലൊക്കെ എന്താ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും. ഇനി 12th സ്ട്രീറ്റ് അൽ റാസ്, അൽ ഗുബൈബ റോഡ്, അൽ സൂഖ്, അൽ കബീർ, അൽബുർ സ്ട്രീറ്റ്, നെയ്ഫ് ഭാഗങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ലഞ്ച് ടൈമിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഫുള്ളും ബ്ലോക്കിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയൊക്കെ പോകുന്ന ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പേഷ്യൻസ് വെച്ചോളൂ, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. റോഡിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0508582920.
0: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC Cargo and Courier. Number 1 NGCC. TNC apply.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സഹകരണ ബാങ്കുകളിൽ ഇ ഡി റെയ്ഡ്. ജ്ഞാനേഷ് കുമാറിനെതിരെ തുടർ പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യം. രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ്, കേരളത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം. റിപ്പോ നിരക്കുയർത്തി റിസർവ് ബാങ്ക്. സൌദിയിൽ ഹൂതി ആക്രമണം, യമനിൽ വിമാനത്താവളം ആക്രമിച്ചു. വെള്ളയിൽ നീലവരകളിൽ ഇനി മെസ്സിയില്ല. കളം നിറഞ്ഞ ഇതിഹാസത്തിന്റെ മടക്കം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ്വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്കെത്തിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഡൽഹി പോലീസാണ് കേസെടുത്തത്. ആകാശവാണി ഭവനിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MP മാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MP മാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റ് നടപടിയിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി VD സതീശനും, ഇന്ത്യ ജയിക്കും, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല, രാജ്യത്തിനുവേണ്ടി പോരാട്ടം കോൺഗ്രസ് നയിക്കുമെന്നും മുഖ്യമന്ത്രി. ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്ന കേന്ദ്ര സർക്കാർ കരുതേണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MP. രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചത് തന്നെ ഇത്തരം സമരങ്ങളിലൂടെ. പ്രക്ഷോഭങ്ങളുടെ മൂല്യം കേന്ദ്ര സർക്കാരിന് മനസ്സിലാകാത്തത് അവർക്ക് സ്വാതന്ത്ര്യസമര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണെന്നും ജോൺ ബ്രിട്ടാസ്. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത പരിഹരിക്കുന്നതിനും ഏറെക്കാലത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി നടത്തിയ ഉന്നതതല ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ സമഗ്ര ധാരണയിലെത്തി. കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്തിനായി ഒരു സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും NTPCക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് പി നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25th വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 October 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29th മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ചെക്ക് കേസിൽ പാലാ MLA മാണി സി കാപ്പന്റെ ശിക്ഷ മരവിപ്പിച്ച് കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാണി സി കാപ്പൻ നൽകിയ അപ്പീൽ പരിഗണിച്ച കോടതി പിഴത്തുകയും 20% കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ചു. പ്രവാസി മലയാളി പാലക്കാട് സ്വദേശി ദിനേശ് മേനോന്റെ പരാതിയിലടക്കം 4 കേസുകളിലായിരുന്നു മുംബൈ ബോരിവലി കോടതി മാണി സി കാപ്പൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കളമശ്ശേരിയിൽ ജോലി വാഗ്ദാനം നൽകി വിളിച്ചുവരുത്തി യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ 2 പേർ കൂടി പിടിയിൽ. കേസിലെ 2nd വയനാട് സ്വദേശിയുമായ ശരണ്യ എന്ന അമ്മു, ഇവരുടെ സുഹൃത്ത് 3rd സഞ്ജു എന്നിവരെയാണ് വയനാട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കേസിലെ 4 പ്രതികളും പിടിയിലായി. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമൻ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുമ്പായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48th നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61st നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71st മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. UAE എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം സ്വന്തമാക്കി. ആദ്യപകുതിയിൽ നേടിയ 2 ഗോളുകളുമായാണ് മത്സരത്തിൽ സൌദിക്ക് ആദ്യപകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് UAE ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
5: Weather update.
4: was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: 1982 முதல் UAE-ல் നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഗുഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: home is a feeling. Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. ABC കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
4: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
3: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
6: ഇവന്മാരൊക്കെ ഗൂഗിളിലുണ്ടാ.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ചെന്നിക്കടി തടവടിതല് ഘടകം മറുഘടകം നേരോതിരവും ചെന്നിക്കടി നാഭിക്കുത്ത്. അടപതി എന്നാനയിടൻ മുതലിയിടൻ മുക്കൂട്ട് കൊടുകയിൽ കുറുന്തൊട്ടി നവരക്കിഴിയും.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വായ കൊണ്ട് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഗ്യാനേഷ് കുമാറിനെതിരെ തുടർ പ്രക്ഷോഭത്തിന് ഇന്ത്യ സഖ്യം. രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. വെള്ളയിൽ നീലവരകളിൽ ഇനി മെസ്സിയില്ല. കളം നിറഞ്ഞ് ഇതിഹാസത്തിന്റെ മടക്കം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ നേതാക്കളെ ക്ഷണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധ സമരത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നേരിട്ട് കാണാനുള്ള നീക്കം തുടർന്ന് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളോടും ഇക്കാര്യത്തിൽ പിന്തുണ തേടുകയും ഡൽഹിയിൽ തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ചിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കനത്ത ബലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രവർത്തകർ രാഹുലിന് വലയം തീർത്തെങ്കിലും പോലീസ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി കിങ്സ്വേ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ പ്രവർത്തകർ വാഹനം തടയാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്കെത്തിച്ചു. രാഹുൽഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേസ്. ഡൽഹി പോലീസാണ് കേസെടുത്തത്. ആകാശവാണി ഭവനിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. FIR രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത പരിഹരിക്കുന്നതിനും ഏറെക്കാലത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി നടത്തിയ ഉന്നതതല ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ സമഗ്ര ധാരണയിലെത്തി. കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി സംസ്ഥാനത്തിനായി ഒരു സമർപ്പിത വൈദ്യുതി നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യവും NTPCക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ഗ്യാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ഗ്യാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് P നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25-ാം വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. സൌദിക്ക് നേരെ വീണ്ടും ഹൂദി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂദി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം. ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി. യുഎ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
5: Weather update
4: was brought to you by Altras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.
7: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ എല്ലാവരും കേട്ടത്. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ച ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശ്യാമിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ ഷീബ ചേച്ചി, ഞാനാണ് ഇന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് എത്തിയത്, ശ്യാമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കുട്ടി, കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറി. പക്ഷേ ഒരു ചെറിയ കാര്യമുണ്ട്, കുട്ടിയല്ല ക്ലാസ്സിൽ ആദ്യം വന്നത്, വേറെ കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ആദ്യത്തെ പാട്ട് കുട്ടിക്ക് വേണ്ടി തന്നെ കേട്ടോ. ശ്യാമിന് ഒരുപാട് സന്തോഷമായി ഈ പാട്ട് കേട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുമൊക്കെ അയച്ചിട്ടുണ്ട്. എന്തായാലും ക്ലാസ്സിലെത്തിയ എല്ലാ കുട്ടികളെയും, ക്ലാസ്സിൽ കയറാതെ ആ വരാന്തയിൽ തന്നെ ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഇന്ന് ക്ലാസ്സിൽ കയറണോ, അതോ കള്ളോടിച്ച് വീട്ടിലെങ്ങാനും പോയാലോ തിരിച്ച്, അതോ ക്യാൻറ്റീനിലേക്ക് വിട്ടാലോ, അതോ മറച്ചോട്ടി പോയി ഇരുന്നാലോ, കളിക്കാൻ പോയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, കയറി വാട മക്കളെ, കയറി വാ, ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബടാ, ഷീബ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഷീബ പറിച്ചിലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ഒരു ചെറിയ ചൂരലിരിപ്പുണ്ട്. കയറിപ്പോ കയറിപ്പോ കയറിപ്പോ, എല്ലാം ക്ലാസ്സിൽ കയറിപ്പോ. ഹാ, എങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാന്ന് നോക്കി നടക്കുകയാണ് അല്ലേ. ശരി, ഇവിടെ നമ്മുടെ മലയാളിട മലയാളം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു പര്യായ പദങ്ങൾ, ഓരോരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ, വിപരീത പദങ്ങൾ, പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ഉത്തരം പറയണം, പിന്നെ പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറയാം, പുതിയ വിശേഷങ്ങളൊക്കെ പറയാം. ഒരു പ്രത്യേക തരം ക്ലാസ്സാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറി വന്നേ പറ്റൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരും. ഏതോ ഒരു കൊച്ച് ഹിന്ദി ക്ലാസ്സാണ് ആദ്യം എന്ന് വിചാരിച്ചിട്ട്, ആ ഇത് നമ്മുടെ നിർമ്മലായിരുന്ന മെസ്സേജ് അയച്ചിരിക്കുകയാണ് കേട്ടോ. മലയാളിയുടെ ആയതുകൊണ്ട് ആദ്യമേ തന്നെ വന്ന മെസ്സേജ്, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബാജി, ആജ് ആപ് കേസേ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേ ആജ് ഠീക്ക് ഹു, ആപ് കേസേ ഹേ ഭായി. കുട്ടി കയറി ഭായി എന്ന് വിളിക്കുന്നു ടീച്ചറെ. ബച്ചേ ആപ് അന്തറാക്കെ ഇതർ ബൈറ്റിയേ, ആ പീച്ചേ ജാക്കെ ബൈട്ടോ, യേ ഹിന്ദി ക്ലാസ് നഹി ഹെ, മലയാളം ക്ലാസ് ഹെ, ഇസിലിയ ആജ് ആ പീച്ച ബൈട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ബെഞ്ചിന് വേണ്ടെങ്കിൽ കേട്ട് നിർത്തും, അപ്പം നോക്കിക്കോ. നിർമ്മലാണ് വന്നിരിക്കുന്നത്. റിസൻ സൈമൺ ഹായ് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കല്യാണി പാട്ട് വെച്ച് തരും. ഓ, ഇന്ന് എല്ലാ കുട്ടികളും എനിക്ക് തോന്നുന്നു ഇത് ഹിന്ദി ക്ലാസ്സാണ് എന്ന് വിചാരിച്ചായിരിക്കും വന്നിരിക്കുന്നതെന്ന്. അത് ഹിന്ദി കല്യാണി തന്നെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ ഹിന്ദി മലയാളം മിക്സ് കല്യാണി കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിയാക്കാം. പിന്നെ മെഹബൂബ വന്നിട്ടുണ്ട്. ഹായ് മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മെഹബൂബാട എന്ന് പറഞ്ഞുകൊണ്ട് എന്നും വരുന്നത് പോലെ തന്നെ ഇന്നും വന്നിട്ടുണ്ട്. റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും ഹിന്ദി വിളിച്ചപ്പോൾ പിന്നെ റിജിനും അങ്ങോട്ട് ഹിന്ദിയായി. മേ അന്തർ ആസക്തി ഹു മാഡം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആജാ ആജാ ആജാ ബൈട്ടോ ബൈട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് ഹിന്ദി ക്ലാസ്സാണ്. അങ്ങനെയെങ്കിൽ മലയാളിയിടാൻ മാറ്റിയിട്ട് ഹിന്ദിയിടാ എന്ന് പറയേണ്ടി വരുമോ ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് ചോദിച്ച് പോവാം. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ, അതായത് കാണാനായിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ, നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ റാണ ബാലിയിലെ പാട്ടാണ് ഈ മണിക്കൂറിൽ നമ്മുടെ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവറിൽ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടിട്ട് വരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്, കേൾക്കാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
1: എയിംസ് വിഷയത്തിൽ വാക്തർക്കവുമായി സുരേഷ് ഗോപിയും കെ മുരളീധരനും. എയിംസിൽ സർക്കാരിന് തുറന്ന മനസ്സെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസിന് അനുയോജ്യ സ്ഥലം തൃശൂർ എന്ന് സുരേഷ് ഗോപി. എയിംസ് എന്നെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമാകുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. 1982 മുതൽ UAE ൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 ഓർ വാട്സ്ആപ്പ് ടു 0503885370.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: മലയാളിട
1: ബ്രോട്ട് യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1 ൽ. കോൾ നൌ 0542245901.

ചിരിക്കല്ലേ പെണ്ണെ കല്യാണി എന്ന്. ചിരിക്കല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ ചിരിവരും. അങ്ങനെ കുട്ടിക്കാലത്ത് ക്ലാസ്സിലിരുന്ന് ചുമ്മാ വർത്താനം പറഞ്ഞു പിള്ളേർ കൂടെ നിറയെ നിറയെ സംസാരിച്ച് ചിരിച്ച് ചിരിച്ചിരിക്കുന്ന ചിരിക്കാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്? പണ്ടത്തെ ചിരിക്കുടുക്കുകൾ ആരൊക്കെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമോ? പണ്ടത്തെ മാത്രമല്ല കേട്ടോ, ഇപ്പോഴും നല്ലപോലെ മനോഹരമായിട്ട് ചിരിക്കുന്ന മുത്തുപോലെയുള്ള പല്ലുകളൊക്കെ കാട്ടി ചിരിക്കുന്ന ഓക്കെ അപ്പോഴേക്ക് ചിരിക്കാൻ തുടങ്ങി എല്ലാവരും കൂടെ ഇരുന്ന് കൊള്ളാം കൊള്ളാം, എല്ലാവരും ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ നല്ല ചിരിയോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിറയെ വർത്താനം പറയുന്ന കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആദ്യം ആ കുട്ടിയെ നമുക്ക് ക്ലാസ്സിലേക്ക് വിളിച്ചു നിർത്തി ഒരു കയ്യടിയൊക്കെ കൊടുത്ത് അഭിനന്ദിക്കാം. ഷിജി എന്നാണ് പേര്. ഹായ് ശിബ ചേച്ചി, എൻ്റെ പേര് ഷിജി. ഞാൻ UAE വന്നിട്ട് 11 വർഷമായി, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ ഷിജി, അതെന്താണ് ഇത്രയും കാലമായിട്ട് ഒരു റേഡിയോയിലേക്ക് മെസ്സേജ് ഒന്നും അയക്കാത്തത്? എന്താണ്? എന്തായാലും സന്തോഷം. ആദ്യമായിട്ട് നമ്മുടെ മലയാളിയുടെ നമ്മുടെ വീട്ടിലേക്ക്, ഇതിപ്പോൾ ചില ദിവസങ്ങളിൽ മലയാളിയുടെ ഒരു ക്ലാസ് റൂമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മുതൽ പിള്ളേരൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാൻ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാത്തിനെയും കയറ്റി ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. മലയാളം പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് വന്നു കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. ആരുടെ സിംഹം? അതാണ് ഇവിടെ ഇപ്പോൾ ഉത്തരം കിട്ടേണ്ടതല്ലേ. നിങ്ങളാണ് സിംഹം, ഞാനല്ല. ഓക്കെ, ഞാനൊരു പുലിയാണ്. ഓ, എനിക്ക് വയ്യ, രണ്ട് തലയില്ലല്ലോ ശിവ, ഒന്ന് പൊട്ടിക്കാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതിങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ ഞാൻ അനർഘ നിർഗളമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് പറയും. അപ്പം നിങ്ങളൊന്ന് ചിരിച്ച് സപ്പോർട്ട് ചെയ്യുക. ശരി, അപ്പം ക്ലാസ്സിലിരുന്ന് നിറയെ ചിരിക്കുന്ന നിറയെ വർത്തമാനം പറയുന്ന ആ കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഒരുപാട് ചിരിക്കില്ല, വർത്തമാനം പറയില്ല, നല്ല കുട്ടിയായിട്ട് മിണ്ടാതിരുന്ന് നല്ല ഗംഭീരമായിട്ട് പഠിക്കും, എല്ലാ ക്ലാസ്സിലെ എല്ലാ പരീക്ഷയ്ക്കുമൊക്കെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുണ്ടോ ഇവിടെ? കുറച്ച് കുറവാണല്ലേ ഇവിടെ. ഇല്ലല്ലോ, ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാ പിന്നെ മെസ്സേജ് അയക്കി നോക്കട്ടെ. അപ്പം നല്ല ഷിജി, ഒത്തിരി സന്തോഷം. ഇനി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വരിക. പിന്നെ നമ്മുടെ ശ്രീരാജിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കല്യാണിപ്പാട്ട്, ഹിന്ദി ഉൾപ്പെട്ട കല്യാണിപ്പാട്ട് പ്ലേ ചെയ്തത്. പിന്നെ നമ്മുടെ ഷിബി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷിബി, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും കൂടെ ചേർന്നതിനും ഒക്കെ. പിന്നെ നമ്മുടെ ബിനു പരപ്പ ഒരു

0: ഹായ് സലാം, വന്നോളൂ, പോയിരിക്കൂ, ഉള്ള സീറ്റിലൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഇനി അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം. അടുത്ത പാട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടെ പേരെവിടെ പോയി, യെസ്, വിഷ്ണു ആണ് ചോദിച്ചിരിക്കുന്നത്. ഓ, വിഷ്ണു ആയിരുന്നു. വിഷ്ണു തമിഴ് പാട്ട് ചിന്ന ചിന്ന ആസൈ റോജയിലെ പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണല്ലോ അത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പ്ലേ ചെയ്യാൻ പോവാണ്. നമുക്ക് കേട്ടിട്ട് വരാം.
1: 922 Madras Mail Purapadu. 922 Madras Mail. Tamil hit of the heart. Brought to you by Umulcoin Free Trade Zone. More than a business license, a complete business ecosystem to start, operate and scale in the UAE.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses and industrial land with corporate tax benefits. Visit uaqftz.com. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ റാഷിദ് ഹോസ്പിറ്റൽ സ്ട്രീറ്റ് ഇൻ ഉംഹുറൈദ് സെക്കൻഡ് ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 17B സ്ട്രീറ്റ് ഇൻ മൻകൂൾ ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ S115 അൽനാദ സ്ട്രീറ്റ് ഇൻ ഷാർജ ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം. പിന്നെ നോക്കുമ്പോൾ ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 1 E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം. 0585829220.
1: ബ്രോട്ട് യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ. എബിസി കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC Apply.

0: Home 92.2 FM. Home is a feeling.
1: എയിംസ് വിഷയത്തിൽ ഭക്തർക്കുമായി സുരേഷ് ഗോപിയും കെ മുരളീധരനും. എയിംസിൽ സർക്കാരിന് തുറന്ന മനസ്സെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസിന് അനുയോജ്യ സ്ഥലം തൃശൂർ എന്ന് സുരേഷ് ഗോപി. എയിംസ് എന്നെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമാകുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കു.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടാ.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിട ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0544224591.

ചെല്ല ചെറു വീട് തരാം എന്നുള്ള പാട്ട് ഇന്നലെ എന്നോട് ചോദിച്ചതാണ് നമ്മുടെ ബിനു പരപ്പ. പക്ഷെ ഇന്നലെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് പക്ഷെ ഇന്ന് പ്ലേ ചെയ്യും എന്നുള്ള കാര്യം നേരത്തെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മനസ്സിൽ തീരുമാനിച്ച കാര്യം, ബിനു പരപ്പയുടെ ആഗ്രഹം, ഇതാ സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ആ പാട്ട് കേട്ടു. എന്ത് രസമുള്ള പാട്ടാണ്! ന്യായവിധി എന്ന ചിത്രത്തിലെ പാട്ടാണ് അത്. നമ്മുടെ മമ്മൂക്കയും ശോഭനയുമാണ് ഒരു പാട്ട് സീനിലും മുഴുവനുള്ള സിനിമയിലും ഉള്ളത്. അപ്പം എന്തായാലും ആ പാട്ട് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുകയാണ്. പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ നല്ലിയമ്മ ഓർമ്മ വരും. അമ്മയ്ക്ക് പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പുതിയ പാട്ടും ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോൾ മലയാളിടാ ക്ലാസ്സിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരു കുട്ടിയുണ്ട് നമുക്ക്, നിർമ്മൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. കുട്ടി കുറച്ച് മെസ്സേജും കൂടെ ഒക്കെ അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? ക്യാ അപ്നെ ദോപേർ കാ ഭോജൻ കിയാ, പേടിക്കേണ്ട കേട്ടോ, ഇതൊക്കെ ചെറിയ ഹിന്ദിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആജ് മേനെ ദോപേർ കാ ഭോജൻ നഹി കിയാ, ഇവന് ഈ ഹിന്ദി കേട്ടാലൊന്നും മേ നഹി പേടിക്കൽ കരയുക, മുജെ ബഹുത്ത് ഹിന്ദി മാലൂം ഹേ. കേട്ടാ, നിങ്ങളെ കൊച്ചു കുട്ടികളാണ് ഈ ഭോജൻ കിയാന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ആപ്നെ പേട് പൂജ കിയാ ഹെ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പേട്, ആ മരം പേടല്ല, വയറ്, വയറിന് പൂജ ഒക്കെ നൽകിയോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയുള്ള തമാശകളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. കുട്ടി ഇപ്പോഴും ചെറിയ ക്ലാസ്സിലാണ്. ശരി, പിന്നെ നമ്മുടെ ഷിജി ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലൊരു പാട്ട് വേണം, എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ച പാട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. കാരണം അതിന് മുമ്പ് വന്ന പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് നമ്മുടെ ഡി ക്യുവിൻ്റെ കുട്ടി കുട്ടി പൂവെന്നുള്ള പാട്ട് ഈ സിനിമ മറന്നുപോയി, പ്ലേ ചെയ്ത് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റജിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ സിനിമയുടെ പേര്, നമ്മൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ അത് നമ്മുടെ മനസ്സിലേക്ക്, കാരണം ആ സിനിമയൊക്കെ ഒന്ന് റിലീസായി, അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ മനസ്സിലേക്ക് അത് വരിക. അതായത് ആകാശംലോ ഒക്കെ താര എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അത് റിലീസായിട്ടില്ല, ഇല്ല. അപ്പം അത് ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ആ പാട്ട് നമ്മുടെ, പാട്ട് നമ്മുടെ മനസ്സിലുണ്ട്, ആ മൂവിയുടെ പേര് മനസ്സിൽ വരാം കേട്ടോ. അതുകൊണ്ട് അതൊരു തെറ്റല്ല റിജിനെ. പിന്നെ ഷൗക്കത്ത് അലി എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷൗക്കത്ത് അലി. പിന്നെ നമ്മുടെ ബിനു, ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെയാണ് സ്കൂളിൽ നല്ലോണം സംസാരിക്കുന്ന, നിറയെ നിറയെ ചിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, അതിൻ്റെ പേരിൽ പുറത്തു നിന്ന് കുട്ടികളുണ്ടോ, ക്ലാസ്സിൻ്റെ പുറത്താക്കിയ കുട്ടികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ബിനു പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. എന്താ അവളുടെ ഒരു ചിരി, അവളുടെ ചിരി കണ്ണിൽ നിന്നാണ് വരുന്നത്. നല്ല രസമാണ് അവളുടെ സംസാരം എന്ന് കേൾക്കാം, സംസാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനു പരപ്പ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ബിനു പരപ്പ, താങ്കൾ ഇവിടെ ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? വേണമെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ തരാതാണ്, ഇല്ല. ഇത് വീട്ടിൽ കേൾക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയണോ, ഒന്നുകൂടെ വായിക്കണോ? ഞാൻ നമ്മുടെ ബിനു പരപ്പ പറഞ്ഞിരിക്കുന്നു, ചില കുട്ടികളെ നമ്മൾ എത്ര കാലങ്ങൾ കഴിഞ്ഞാൽ, ചിലപ്പോൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയൊന്നും നമുക്ക് കാണാൻ പറ്റൂല. കാരണം മുമ്പൊക്കെ നമ്മുടെയൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ ഓരോരോ ക്ലാസ്സിലും 30 കുട്ടികൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 30 പേരെയൊന്നും പിന്നീട് നമ്മൾ കാണണമെന്നില്ല. ചിലപ്പോൾ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് സെൻറ്ററിൽ അങ്ങനെ കടയിലൊക്കെ വെച്ചിട്ട് ആയിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെ അല്ലാതെ ചിലപ്പോൾ ഏറ്റവും അടുത്ത നല്ല ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുകയൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ബിനു പിന്നീട് എപ്പോഴെങ്കിലും ഫാത്തിമേനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ചില കുട്ടികൾ വീട്ടിൽ എന്തെന്ന് ഷീബായി പറയണേ, അതായത് ക്ലാസ്സിൽ ഇങ്ങനെ ഭയങ്കര കുറുമ്പന്മാരും കുറുമ്പികളും, അല്ലെങ്കിൽ നല്ലവണ്ണം ചിലപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ, അവരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ, ആ ഒരു കുഞ്ഞു മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ കാണും. അത് ഇനിയിപ്പോൾ എത്ര കാലങ്ങൾ കഴിഞ്ഞ് അവരെ കണ്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്താണ്, മനസ്സിൻ്റെ കോണിൽ ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് ഒരുപാട് മുഖങ്ങളുണ്ട്. പറക്കിയെടുക്ക്, എന്നിട്ട് വേഗം മെസ്സേജ് അയക്കുക. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ നമ്മുടെ റിജിന് വേണ്ടിയിട്ട് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നു. കുട്ടി കുട്ടി പൂവേ, ആകാശംലോ ഒക്കെ തരാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഡൽഹിയെ സ്തംഭിപ്പിച്ച ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ എം പിമാർ ജന്തർ മന്ദറിൽ. വഴിയടച്ച് പോലീസ്. ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന കേന്ദ്രത്തോട് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർ മന്ദറിൽ പ്രതിഷേധം. മൂന്ന് ബസ്സുകളിലായി ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ ജന്തർ മന്ദറിൽ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ഗ്യാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽഗാന്ധി. തനിക്കെതിരെ 45 FIR കളുണ്ട്. 100 ലക്ഷ്യം. ഓരോ FIR തനിക്ക് മെഡലുകളാണെന്നും രാഹുൽഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. CMR എക്സാലോജി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കേരളത്തിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാരിന്റെ നടപടി അത്യന്തം പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാണവായുവായ വോട്ടവകാശം സംരക്ഷിക്കുന്നതിനായി ധർമ്മസമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് KPCC അധ്യക്ഷൻ. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ഗ്യാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ഗ്യാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് P നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29th മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ചെക്ക് കേസിൽ പാലാ എംഎൽഎ മാണി സി കാപ്പന്റെ ശിക്ഷ മരവിപ്പിച്ച് കോടതി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാണി സി കാപ്പൻ നൽകിയ അപ്പീൽ പരിഗണിച്ച കോടതി പിഴത്തുകയും 20% കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ചു. പ്രവാസി മലയാളി പാലക്കാട് സ്വദേശി ദിനേശ് മേനോന്റെ പരാതിയിലടക്കം 4 കേസുകളിലായിരുന്നു മുംബൈ ബോരിവലി കോടതി മാണി സി കാപ്പൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. യുക്രൈൻ അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48th നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61st നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71st മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. യു എ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം സ്വന്തമാക്കി. സൌദിക്ക് ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 44%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0524224591.

0: ആകാശി എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇപ്പോ ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും ചുമ്മാ ചുമ്മാ ഉള്ള വർത്തമാനങ്ങളും ഒക്കെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോ അബ്ദുൾ അസീസ് കേറിവാട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ കയറി വന്നിട്ട് എത്ര സമയമായെന്നറിയാമോ? 2 മണി എന്ന് പറഞ്ഞാൽ 2 മണിക്ക് വരും നമ്മൾ കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ വൈകി ക്ലാസ്സിൽ എത്തിയിട്ട് പറയുന്നു കയറി വേടാ മക്കളെ എന്ന്. പിന്നെ ഇസ്മായിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഷിജി പാട്ട് കേട്ടല്ലോ അല്ലേ? ഷിജി അല്ലേ ടടരങ്. ആ ഷിജി പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വിഷ്ണു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. വിഷ്ണു സെറ്റാക്കാൻ നമുക്ക്. നവാസ് ചോദിച്ചിരിക്കുന്നു സുഖമാണോ എന്ന്. സുഖമാണ് നവാസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊളിയാണ്, എന്നിട്ട് പൊളിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ആഴ്ച മൂവിയുടെ ടിക്കറ്റ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച മൂവിയുടെ ടിക്കറ്റ് തന്നാൽ പോരെ? സത്യത്തിൽ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച തരാമെന്ന്. അതെ, ജയിലർ 2 കാണാനായിട്ടുള്ള ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച കോൺടെസ്റ്റ് നടത്താം കേട്ടോ. എന്തായാലും നമ്മുടെ ഹോം തിയേറ്ററിൽ അടുത്ത വീക്കെൻഡിൽ നമ്മൾ ജയിലർ 2 കാണുന്നതായിരിക്കും. കുറച്ചൊന്ന് കാത്തിരിക്കുക, ഇത്രയും നമ്മൾ കാത്തിരുന്നില്ലേ? അപ്പം ഇനി ഇത്തിരി സമയം കൂടെ നമുക്ക് കാത്തിരുന്നാൽ പോരെ. പിന്നെ അടുത്ത് നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. ചിരം എന്ന ചിത്രത്തിലെ നമ്മുടെ അനൂപ് മേനോൻ്റെ ഏറ്റവും പുതിയ സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. യോഗീഷ് പിള്ളയല്ലല്ലോ, യോഗീഷ് പാ എന്നാണ് ഇവിടെ കാണുന്നത്. ശരി, യോഗീഷ്, അതെനിക്കറിയാം. യോഗീഷിൻ്റെ ഒരു കുഞ്ഞി ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് യോഗീഷ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റിസൻ സൈമൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അജിത് അച്ചു നമ്മുടെ പത്മചേച്ചിയോട് അന്വേഷണം പറയണേ ഷിബേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പത്മചേച്ചി ഇപ്പോഴത്തെ വാർത്ത വായിക്കാൻ വന്നിട്ട് പോയപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ് കാണിച്ചു കൊടുത്തു. ഒരു അജിത് എന്ന് പറഞ്ഞ സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നമ്മുടെ മിനി പത്മ ഇവിടെ നിന്ന് മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് കുറേ ഹിന്ദി മെസ്സേജൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. ഹിന്ദി ക്ലാസ് ആണെന്ന് വിചാരിച്ച് കുറെ കുട്ടികളൊക്കെ വന്നതല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് ഹിന്ദിയിൽ ഒരേ സംസാരം, ഹം കിത്തനെ സാൽസെ മലയാളം മേ ബാത് കർത്തി ഹെ, ഹം അഭി ഹിന്ദി മേ ബാത് കരുങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുട്ടിക്ക് ട്യൂഷൻ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വെളിയിലോട്ട് പോയതേ ഉള്ളൂ കേട്ടോ. ഞാൻ അജിത്തിന്റെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത പാട്ട് കേട്ടിട്ട് വരാം.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

ഖലീഫയിലെ പാട്ട് ഇന്ന് കേൾക്കണം, പ്ലേ ചെയ്ത് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നവാസ് അജ്മാനിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്. പ്ലീസ് ഒന്നും വേണ്ട, ഞാനിതാ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി ഡായാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിലേക്ക് പോകുന്നതിന് നമ്മൾ പറയില്ലേ ചട്ടമ്പി പിള്ളേരെന്നൊക്കെ പറയൂലേ സ്കൂളിൽ. ഞങ്ങൾ തിരുവനന്തപുരത്ത് കുട്ടികളൊക്കെ ഇച്ചിരി കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ പറയും ഈ ചട്ടമ്പി ചെറുക്കൻ തന്നെടാ എന്ന് പറയാറുണ്ട് കേട്ടോ. പെൺകുട്ടികളെ അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പെൺകുട്ടികൾ എന്താ പറയുന്നത്? ആ കുണ്ടണി, ആ കുണ്ടണി തിരുവനന്തപുരത്തുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, അല്ല തിരുവനന്തപുരത്തുകാരുടെ അല്ലാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞങ്ങൾ തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഈ കുസൃതി കുടുക്കകളായിട്ടുള്ള കുട്ടികളെ കുണ്ടണി കൊടുക്ക, അതുപോലെ തന്നെ ചട്ടമ്പി. സത്യം പറഞ്ഞാൽ ചട്ടമ്പി പൈലുകളെന്നാണ് പറയുന്നത് കേട്ടോ പെൺകുട്ടികളെ നമ്മൾ, അല്ലെങ്കിൽ ചെറുക്കൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ ക്ലാസ്സിൽ മലയാളി ഡായിൽ കുറച്ച് ചട്ടമ്പി പിള്ളേരുണ്ട്. ചട്ടമ്പി പിള്ളേരുടെ മെസ്സേജ് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും അറിയുന്നത് പോലെ തന്നെ മലയാളി ഡാ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററാണ്. ഇപ്പോൾ നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് നമുക്ക് മലയാളി ഡാ കേൾക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടത് 150 ദിർഹം മാത്രമാണ്. കാരണം അല്ലാതെ ഇപ്പോൾ മലയാളി ഇടാ കേട്ടിട്ട് നിങ്ങൾ വിളിക്കുകയാണ്, ഞാനിങ്ങനെ മലയാളി ഇടാ കേട്ടിട്ട് ഷീബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് നമുക്ക് കിട്ടുമെന്ന്. അതിൽ ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ കിട്ടും. പിന്നെ ഫ്രീ ആയിട്ട് ഒരു 10-30 വയസ്സ് പോട്ടെ, ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് ഫ്രീ, അതായത് ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. സാധാരണ ഇത് 500 ദിർഹമിനാണ് അവർ നൽകുന്നത്. ഇപ്പോൾ ഒരു ലിമിറ്റഡ് ഓഫറായിട്ട് നമ്മുടെ മലയാളി ഡാ കേൾക്കുന്ന കൂട്ടുകാർക്കായിട്ട് ഒരു 150 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിൽ DIP 1 അൽ അസ്മാവി ബിൽഡിങ്ങിലാണ് നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഉള്ളത് തന്നെയെന്ന് അറിയണമല്ലോ, വേഗം വിളിച്ചോ 0542459 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. 0542249 ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ. ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഫുൾ ബോഡി മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണിത്. 150 ദിർഹമാണ്. അപ്പോൾ 0542249 ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചട്ടമ്പി പിള്ളേരുടെ കാര്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇന്ന് കുറച്ച് കുറച്ച് കുറുമ്പ് കൂടുതലുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്, ഇസ്മയിൽ, നിർമ്മൽ ഒക്കെ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അജിത്ത് മിനി പത്മേനെ അന്വേഷിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് മിനി പത്മ വന്നപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് മിനി പത്മ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ വാട്സാപ്പിലേക്ക് വന്ന ഹിന്ദി മെസ്സേജൊക്കെ കണ്ടിട്ട് ഹിന്ദിയിൽ സംസാരിച്ചിട്ട് പോയത്. അപ്പോഴാണ് അടുത്ത നമ്മുടെ നിർമ്മലിൻ്റെ പ്രത്യേകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മെസ്സേജ്. മിനി പത്മയ്ക്ക് കൂടി എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ. ഞാൻ മിനി പത്മയുടെ വാർത്ത ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ വാട്സാപ്പിലേക്ക് വന്ന ഹിന്ദി മെസ്സേജൊക്കെ കണ്ടിട്ട് ഹിന്ദിയിൽ സംസാരിച്ചിട്ട് പോയത്. അപ്പോഴാണ് അടുത്ത നമ്മുടെ നിർമ്മലിൻ്റെ പ്രത്യേകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മെസ്സേജ്.

0: മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇസ്മായിലിന് പിന്നെ വേറെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പറഞ്ഞു ജയിലർ മൂവിയുടെ ടിക്കറ്റ് ഉണ്ട്, ജയിലർ ടൂവിൻ്റെ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ ഇന്ന് നഹി ഇന്ന് തരൂല, അടുത്ത ആഴ്ച ഞാൻ തരാം. കാരണം അടുത്ത ആഴ്ച ആണല്ലോ മൂവി റിലീസ് എന്ന്. അപ്പം പറയാണ് ഷീബ ആർക്കും ടിക്കറ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു. ഇങ്ങനെ പറയരുത് കേട്ടോ, നിങ്ങൾക്ക് സങ്കടം വരും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലരും സിനിമയ്ക്ക് വരുമ്പോഴും എന്നെ അവിടെ കാണാറില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ, എനിക്ക് കിട്ടുന്ന മൂന്നാല് ടിക്കറ്റ് കൂടി ഞാൻ എൻ്റെ ഈ നല്ല മനസ്സുകൊണ്ട് ഞാൻ പറയും നമ്മുടെ ലിസ്ണേഴ്സിന് ഇരുന്നോട്ടെ, ഞാൻ വരുന്നില്ല, അവർ വന്ന് കാണട്ടെ എന്ന് പറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഷീബ ആർക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ലെന്ന്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഫാമിലി മൊത്തം വിളിച്ചുകൊണ്ട് വരാം, അതിനുള്ള ടിക്കറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറയും ഇല്ല, ഞാൻ വരില്ല, എന്നിട്ട് പറയുന്നത് ഞാൻ ടിക്കറ്റ് കൊടുക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഇസ്മായിൽ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ഇസ്മായിൽ, ജയിലർ ടു കാണാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഷീബയുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പോകണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ പോകണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ആസിഫ് എപ്പോൾ വരും, ആസിഫിൻ്റെ സംസാരം കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പൃഥ്വിരാജിനെ പോലെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ആസിഫും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. എല്ലാവരും എന്നെയാണ് ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് ഏൽപ്പിക്കുന്നത്, അതെനിക്കറിയാം. കാരണം നിങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഇവിടെ എല്ലാവരോടും ഷെയർ ചെയ്യുമെന്ന്. ശരി, എന്തായാലും നമുക്ക് ജയിലർ ടൂവിലെ അല്ല പോലെ അല്ല കേട്ടിട്ട് വന്നാലോ. ഇതാ വരുന്നേ പാട്ട്, ബാ പാട്ടെ.
1: 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട് ബ്രോട്ട് യു ബൈ ഉമ്മൽകോയിൻ ഫ്രീ ട്രേഡ് സോൺ. മോർ ദാൻ എ ബിസിനസ് ലൈസൻസ്, എ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം ടു സ്റ്റാർട്ട് ഓപ്പറേറ്റ് ആൻഡ് സ്കെയിൽ ഇൻ ദി UAE.

0: Home 92.2 FM. Home is a feeling. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ടിയനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: എയിംസ് വിഷയത്തിൽ വാക്തർക്കവുമായി സുരേഷ് ഗോപിയും കെ മുരളീധരനും. എയിംസിൽ സർക്കാരിന് തുറന്ന മനസ്സെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസിന് അനുയോജ്യ സ്ഥലം തൃശൂർ എന്ന് സുരേഷ് ഗോപി. എയിംസ് എന്നെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമാകുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിന്നൊരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കും.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
5: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
4: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജെയിൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC-യിൽ റിലീസിനെത്തുന്നു ടൈറ്റൻസ്.
2: മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്.
7: ഇവന്മാരൊക്കെ ഗൂഗിളിലും ഉണ്ടോ?
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

തുമ്പികളുടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് നവീനാണ്. സുഖമല്ലേ ചോദിച്ചിട്ടുണ്ട്. നവീൻ ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, പ്ലീസ് പ്ലേ ചെയ്ത് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേട്ടോ എന്ന് എനിക്കറിയില്ല, കുറേ നേരമായി നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായാലും ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി നവീൻ എന്തായാലും കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ രാജേഷ് എളന്തൂർ അദ്ദേഹം ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സന്തോഷ് തറയിൽ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ പച്ചാടിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അബ്ദുൽ നവാസ് റിജിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിബിയുടെ മെസ്സേജ്, അയ്യോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ ഷിബി. ഷഹീർ കോട്ടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ റോഷിനി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ടടറാങ് ആ ഒരു പാട്ട് ഞാൻ പ്ലേ, ആ ശ്യാമിൻ്റെ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്തല്ലോ, രണ്ടാമത്തെ പാട്ടിലേക്ക് എത്താൻ എനിക്ക് സമയം കിട്ടിയില്ല, ക്ഷമിക്കണം. പിന്നെ ഹരീഷ് ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹരീഷിനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ജയൻ മോഹനൻ, ഞാൻ കുറച്ച് താമസിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാരമില്ല, വൈകിയാണെങ്കിലും വന്നല്ലോ, സന്തോഷം. പിന്നെ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ട് എൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിർമ്മലിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് സമർപ്പിച്ചിരിക്കുന്നു.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: എയിംസ് വിഷയത്തിൽ വാക്തർക്കവുമായി സുരേഷ് ഗോപിയും കെ മുരളീധരനും. എയിംസിൽ സർക്കാരിന് തുറന്ന മനസ്സെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എയിംസിന് അനുയോജ്യ സ്ഥലം തൃശൂർ എന്ന് സുരേഷ് ഗോപി. എയിംസ് എന്നെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമാകുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളിട
5: ബ്രോട്ട് ടു യു ബൈ
6: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ നല്ല മധുരമുള്ള ഒരു പാട്ടാണ് ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട്. അപ്പോൾ ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ജിത്തുവിനും അദ്ദേഹത്തിൻ്റെ വൈഫ് ഷീബയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. കാരണം അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ വൈഫിൻ്റെ പേരും ഷീബ എന്നാണ്, അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് ഒരു ലവ് സോങ് പ്ലേ ചെയ്ത് തരുമെന്ന്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒന്ന് ഇടയ്ക്ക് ഈ പാട്ടൊക്കെ ഒന്ന് പാടി കൊടുത്ത് ചോദിക്കൂ കേട്ടോ, ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ കൂട്ടുകാരി എന്നുള്ളത്. അപ്പോൾ തിരിഞ്ഞു നോക്കിയോ എന്തോ മനുഷ്യ തലയൊന്നും എവിടെയും തട്ടിയില്ലല്ലോ എന്ന് ചോദിക്കൂല്ലേ ചിലപ്പോ. പക്ഷെ ഒരു രസമാണ്, ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചോദിക്കണം, അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യണം, അതൊരു കടമയാണല്ലോ നമ്മുടെ. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം ജിത്തു മെസ്സേജ് അയച്ചിട്ട്. ജയ്മോഹൻ താമസിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് സാറില്ല താമസിച്ചില്ല കുഴപ്പമില്ല കേട്ടോ. ആ അപ്പോഴാണ് നമ്മുടെ രാജേഷ് എലന്തൂറിൻ്റെ മെസ്സേജ്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമേടാ എന്ന തമിഴ് സോങ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ രാജേഷ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളത്തേക്ക് മാറ്റിവെച്ചാലോ എനിക്കൊരു ഗേൾ ഫ്രണ്ട് കാർഡും. ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, ഇത് ആകെപ്പാടെ ഗോലിമാലായല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തട്ടുമുട്ടും താളം പുതിയ മുഖത്തിലെ പാട്ട് കേൾപ്പിക്കണോ ഗോലിമാല കേൾപ്പിക്കണോ? ഗോലിമാലായിക്കോട്ടെ അല്ലേ, ശരി. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർമന്ദറിൽ പ്രതിഷേധം. 3 ബസ്സുകളിലായി ഇന്ത്യ സഖ്യത്തിലെ MPമാർ ജന്തർമന്ദറിൽ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ജ്ഞാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽഗാന്ധി. തനിക്കെതിരെ 45 FIR കളുണ്ട്. 100 ലക്ഷ്യം. ഓരോ FIR തനിക്ക് മെഡലുകളാണെന്നും രാഹുൽഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. CMRL എക്സാലോജി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർക്ക് ലഭിച്ചു. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് ഇരുവരും നേട്ടത്തിന് അർഹരായത്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് P നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50% റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29-ാമത് മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31-ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുമ്പായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോപാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982. You

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
2: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നും നമ്മുടെ ഡൽഹിയിൽ വലിയ രീതിയിൽ പ്രതിഷേധ സമരം നടക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ വീണ്ടും രണ്ടാമത്തെ ദിവസവും തുടർച്ചയായി രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോലീസ് വാഹനത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്നലെ നമ്മൾ ഈ വിഷയമായിരുന്നു ചർച്ചയ്ക്കെടുത്തത്. കുറച്ച് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് പേര് വന്ന് അഭിപ്രായം, നിർദ്ദേശം, വിമർശനം, അവരവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പങ്കുവച്ചൊരു വേദിയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എ റഹീം എംപി കസ്റ്റഡിയിലായിരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യം പ്രതിപക്ഷ നേതാക്കൾ എംപിമാരെല്ലാം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും എന്നതാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. നമ്മുടെ മുന്നിൽ രാഹുൽ ഗാന്ധിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്ന പോലീസ് നടപടിയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കുന്നതുവരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നതുവരെ, ഇന്ത്യ പോലുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് വോട്ടർ പട്ടിക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, SIR ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ എന്തെങ്കിലും അട്ടിമറിയോ, എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. സുപ്രീം കോടതിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം അതിശക്തമായി ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്ന് ഈ സമരത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമരം നടന്നു, രാത്രി വരെ സമരം ഉണ്ടായിരുന്നു. രാത്രി ഒടുവിൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പ്രിയങ്കയെ, കെ സി വേണുഗോപാൽ, ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെയെല്ലാം ഇന്നതാ രണ്ടാം ദിവസവും ഇന്നലത്തേതിന്റെ തനി ആവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എയിംസ് വിഷയത്തിൽ വാക്തർക്കവുമായി സുരേഷ് ഗോപിയും കെ മുരളീധരനും. ഇന്നലെ ഈ വിഷയമാണ് ചർച്ചയ്ക്കെടുത്തത്. പക്ഷേ ഇന്നലെ നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ പ്രക്ഷുബ്ധമാക്കിയ ആ സമരത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണല്ലോ ചിലപ്പോൾ. എയിംസിൽ സർക്കാരിന് തുറന്ന മനസ്സെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നു. എയിംസിന് അനുയോജ്യ സ്ഥലം തൃശൂർ എന്ന് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പറയുമ്പോൾ, എയിംസ് നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും സാധ്യമാകുമോ എന്നാണ് നമ്മുടെ വിഷയം. ഇന്നതെടുക്കാൻ കാരണമുണ്ട്. ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ? എയിംസ് വൈകുന്നതിൽ കേന്ദ്രത്തോട് അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ആ വാർത്ത ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ. കേരളത്തിന് എയിംസിന് അർഹതയില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിനുള്ള എയിംസ് ഇത്ര വൈകുന്നത്? ഞങ്ങൾക്ക് പോസിറ്റീവായ ഒരു മറുപടി കിട്ടണം. സംസ്ഥാനത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് അനുവദിക്കുന്നതിലുള്ള കടുത്ത കാലതാമസത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതിയുടെ ചോദ്യം ഇതാണ്. കേരളം ആരോഗ്യ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എയിംസ് അനുമതി വൈകുന്നത്? ആരോഗ്യരംഗത്ത് പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതാണ് നയമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുന്നു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള, പ്രസക്തമായിട്ടുള്ള ചോദ്യം വന്നത്. കേരളത്തിന്റെ കാര്യത്തിൽ അതൊരു അയോഗ്യതയായാണോ കേന്ദ്രം കാണുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ ഉൾപ്പെട്ട ബെഞ്ച് തിരികെ ചോദിക്കുമ്പോൾ, എയിംസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തോട് ഒരു അനാസ്ഥ കാട്ടുന്നത്? വരുന്നുണ്ടെങ്കിൽ അത് തൃശ്ശൂർ വരും എന്ന് പറയുന്നു കെ മുരളീധരൻ. എവിടെയെങ്കിലും കേരളത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരൂ എന്ന് മറുചോദ്യം ഉന്നയിക്കുമ്പോൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-922-0 എന്ന നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്?
2: നമസ്കാരം.
3: നമസ്കാരം
2: ഷമീറെ, സുഖായിരിക്കുന്നു? പറയൂ, എന്തെങ്കിലും നമ്മുടെ കേരളത്തിൽ എയിംസ് സാധ്യമാകുമോ? ഇന്ന് ഹൈക്കോടതിയുടെ ചോദ്യം തന്നെ വന്നിരിക്കുന്നു, ഇതൊരു അയോഗ്യതയാണോ എന്ന്.
3: എയിംസ് സാധ്യമാകുന്നതല്ല.
2: ക്ഷമീറിനെ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്? കേൾക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യം, ചിലപ്പോൾ ഇവിടെ മാത്രമുള്ള ഒരു പ്രശ്നമാണോ? ക്ഷമീറ സംസാരിക്കുന്ന കേൾക്കാം, പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ. ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് മെസ്സേജ് അയക്കാമോ പറ്റുമെങ്കിൽ? 0585829220 എന്ന നമ്പറിലേക്ക്. നിങ്ങൾക്ക് എത്രത്തോളം ഓഡിയബിൾ ആയിട്ടാണ് നമ്മുടെ ടെലിഫോൺ സംഭാഷണം കേൾക്കുന്നത്? എന്തത് കേൾക്കാമോ? ഇങ്ങോട്ടേക്ക് വരുന്ന കോൾസ്, വരുന്ന ലിസ്ണേഴ്സിൻ്റെ കോൾസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ഷമീറിൻ്റെ. കേൾക്കുന്നുണ്ട് എന്ന മുറിഞ്ഞു മുറിഞ്ഞു പോയി ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു ഫീലായിരുന്നു. ഒന്ന് വിളിക്കൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: നമസ്കാരം
2: ഉണ്ടല്ലോ. നമസ്കാരം, ആരാണ്? ആരാണ്? സൗണ്ടൊക്കെ മറന്നു വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. റെജി വൈക്കോ. അയ്യോ, ശബ്ദം മറക്കാൻ പാടില്ലാത്ത ശബ്ദമാണല്ലോ. പറയോ, നമ്മുടെ കേരളത്തിന് എയിംസ് അതൊരു സ്വപ്നം മാത്രമാണോ?
4: അങ്ങനെയായിട്ട് വരാറുള്ളൂ. കാരണം ഞങ്ങള് വൈക്കത്തുകാർക്ക് അതൊരു ഭയങ്കര ആകാംക്ഷയോടുകൂടി ഞങ്ങൾ നിൽക്കുകയായിരുന്നു. എച്ച് പഴയ ന്യൂസ്മെന്റ് ഫാക്ടറിയുടെ അവിടെ 202 ഏക്കർ സ്ഥലം, പിന്നെ ഒരു കുടിയൊഴിപ്പിക്കൊന്നുമില്ലാതെ വിട്ടുകൊടുക്കാനുണ്ടായിരുന്നു. ഹലോ,
2: കേൾക്കുന്നുണ്ട്? കുടിയൊഴിപ്പിക്കലൊന്നുമില്ലാതെ പിന്നെ വിട്ടുകൊടുക്കുമായിരുന്നു.
4: കേരള സർക്കാർ കൊടുക്കാൻ തയ്യാറായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നീക്കുമ്പോഴാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു തടസ്സവാദമൊക്കെ വരുന്നത് കോഴിക്കോട്ട് വേണമെന്ന് അവര്. അപ്പൊ മുരളീധരൻ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇതില് ഗവൺമെന്റ് കണ്ടു കൊടുത്തിരിക്കണം. ഒന്ന് വൈക്കുക ഈ ന്യൂസ്മെന്റ് ഫാക്ടറി ഇരിക്കുന്ന സ്ഥലവും, ഒന്ന് തിരുവനന്തപുരം തൃശ്ശൂർ ആയതോ സ്ഥലവും. അപ്പൊ ഇത് രണ്ടും നിൽക്കുന്ന സാഹചര്യത്തില് ആർക്ക് കിട്ടും എന്നുള്ളത് ഇപ്പൊ അറിയില്ല. പക്ഷെ എന്തായാലും ഏസ് വരണം.
2: എക്കോ വരുന്നുണ്ട് അല്ലേ റിജി? ഇവിടെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു എന്നെ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ടെലിഫോൺ സംഭാഷണം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോ ശ്യാം പറഞ്ഞിരിക്കുന്നത് എന്റെ ശബ്ദം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം, കോളറുടെ വോയിസ് ആണ്, ലിസ്ണറുടെ വോയിസ് ആണ് ബ്രേക്ക് ചെയ്ത് വരുന്നതെന്ന് ശ്യാം പറയുന്നു. അതുപോലെ പുഷ്പം പറയുന്നു കട്ട് കട്ടാന്റെ എക്കോ അങ്ങനെ രീതിയിലാണ് വരുന്നതെന്ന് പറയുന്നു. പിന്നെ ആളുടെ നമ്പറോ പേരോ അങ്ങനെയൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇന്നലത്തേത് പോലെ തന്നെയാണ്, ഇന്നും ക്ലിയർ ഇല്ല, സ്റ്റുഡിയോയിലെ പ്രശ്നമായിരിക്കും, ഒട്ടും ക്ലിയർ ഇല്ല എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാനിത് വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന് പുറത്തിരുന്നിട്ട് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും, അവർ കേൾക്കുന്നുണ്ടാവും, അപ്പം പെട്ടെന്ന് തന്നെ അവർക്ക് ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നഷോർ അല്ലേ, ഉബാബ് നഷോർ അങ്ങനെയാണോ പേരെന്ന് എനിക്കറിയില്ല. കേൾക്കാൻ വയ്യ, ഇത് എപ്പോൾ ശരിയാകുമെന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ. ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ്, ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് കേൾക്കാം, അങ്ങോട്ട് കേൾക്കാം പറ്റുന്നില്ല, കോളറുടെ പ്രശ്നമായിട്ടുള്ള ആ ഒരു ടെലിഫോൺ പ്രശ്നം തന്നെയാണ്, സ്റ്റുഡിയോയിലെ പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് കുറേ പേര് അയച്ചിരിക്കുന്നത്. എനിക്ക് അബുദാബി ഫുജൈറ റാസൽ ഖൈമ നമ്മൾ ആ പല എമിറേറ്റുകളിൽ നിന്ന് കേൾക്കുന്നവർ കൂടി അവരുടെ അഭിപ്രായം ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും കേട്ടോ. പല ഭാഗത്ത് നിന്ന് നമ്മളെ കേൾക്കുമ്പോൾ ഏത് ഭാഗത്താണ് പ്രശ്നം വരുന്നത് എന്ന് കൂടി ഒന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. അതിനനുസരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ടെലിഫോൺ ലൈനിൽ പ്രശ്നമാണെന്ന് കൂടുതൽ മനസ്സിലാവുന്നത്. കാരണം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, സ്റ്റുഡിയോയിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണ്ടല്ലേ. ഇത് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഇതിനൊരു കോമൺ ആയിട്ടൊരു പരിഹാരം കണ്ടെത്തേണ്ടത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും വിളിക്കാം 800-9220. ആരൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ആരോടൊക്കെയാണ് സംസാരിക്കാൻ പറ്റുന്നത് നോക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം, ആരാണ്?
5: ഞാനാണ്
2: റാസൽ ഖൈമയിൽ നിന്ന്. അവിടെ നന്നായി കേൾക്കുന്നുണ്ടോ നമ്മുടെ റേഡിയോ? ആളുകൾ സംസാരിക്കുന്നതാണ് മുറിഞ്ഞു പോകുന്നത്. അല്ലാത്ത പരിപാടികളും വാർത്തകളൊക്കെ നന്നായി കേൾക്കുന്നുണ്ടോ? അതാണ് വിഷയം വരുന്നല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ടെലിഫോണിന്റെ പ്രശ്നം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഉള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ കോള് കട്ടായിട്ടുണ്ട്. എന്തായാലും വിളിച്ചിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിലൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ടെക്നിക്കലായാലും വേറെ എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. വിളിക്കാം, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക്, 800-9220. എയിംസ് എന്നെങ്കിലും കേരളത്തിൽ യാഥാർത്ഥ്യമാകുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമസ്കാരം.
6: നമസ്കാരം.
2: ശ്രീജ്യോതി പറയൂ, എന്താണ് എന്നെങ്കിലും നമ്മുടെ കേരളത്തിൽ എയിംസ് സാധ്യമാകും? ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പറയുന്നു തൃശ്ശൂരിൽ വരാനുള്ള സാധ്യത, കേരളത്തിൽ അത് വരികയാണെങ്കിൽ തൃശ്ശൂരാണെന്ന്. മുരളീധരൻ പറഞ്ഞു നിങ്ങൾ എവിടേക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാക്കി കാണിച്ചു തരുമെന്ന്.
6: ഓക്കെ,
2: അതെ,
6: നിങ്ങൾക്ക് അതെ തൃശ്ശൂരിൽ എടുത്ത് ഞാൻ കൊണ്ടുതരാൻ ഒരു വാഗ്ദാനം ചെയ്തു. അത് കേരളത്തിന്

0: ണ്ട് ദുബായ് അൽ ഖിസൈസിൽ നിന്ന് ഷൗക്കത്ത് അലി അയച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കേൾക്കാം, നല്ല ക്ലിയർ ഉണ്ട്. ബട്ട് കോൾസ് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല, മിനിയുടെ വോയിസ് കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ആരാണ് സംസാരിച്ചിരിക്കുന്നത്? മിനി പത്മ അവിടെ ക്ലിയർ ആണ് എന്ന് പറയുന്നത്. അജ്മാനിൽ അദ്ദേഹം, നവാസ് അജ്മാൻ അവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ടെക്നിക്കൽ ടീമിൻ്റെ റേഡിയോ കേട്ടാൽ മനസ്സിലാക്കും എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത്. എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്യാനുള്ള ശ്രമം തന്നെയാണ്. നമുക്കും അത് തന്നെയല്ലേ ആഗ്രഹം, പെട്ടെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ട് ചർച്ചയിലേക്ക് പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. എൻ്റെ പേര് റോഷൻ ബാബു എന്നാണ്, പേര് തലതിരിച്ചെഴുതിയതാണ്. അത് ശരി, റോഷൻ ബാബു ഉബാബ് നഷോർ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ തലതിരിച്ചെഴുതിയിരിക്കുകയാണല്ലേ, പേര് മാത്രമേ തലതിരിഞ്ഞിട്ടുള്ളൂ. ആശയങ്ങളും പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് താങ്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സന്തോഷം കേട്ടോ റോഷൻ. ഗുഡ് മോർണിംഗ് റോഷൻ എന്ന് മുമ്പ് എപ്പോഴും അയച്ച മെസ്സേജ് ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഞാൻ അത് നോക്കിയിരുന്നില്ല റോഷൻ, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാതിരുന്നതിന് ക്ഷമിക്കും കേട്ടോ. എന്തായാലും നമ്മളെ പല സ്ഥലത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നിങ്ങളെയും എനിക്ക് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ പോകുന്നത്. വിഷയം എയിംസ് എന്നെങ്കിലും യാഥാർത്ഥ്യമാകുമോ? ആരാണിത്?
1: നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം നിതിനാണോ?
1: നിതിനാണ്.
0: ആ പറയൂ നിതിൻ.
1: നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞില്ലേ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചില്ലേ?
0: ആനിവേഴ്സറി ആഘോഷിച്ചു.
1: തുടക്കം തൊട്ടുള്ള പ്രശ്നമല്ലേ ഇത്, നിങ്ങൾക്ക് ഇതുവരെ ശരിയാക്കാം.
0: പക്ഷെ ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് സംസാരിച്ചില്ലേ, ഒരു പ്രശ്നമില്ലാതെ സംസാരിച്ചിരുന്നില്ലേ?
1: അതെ, പക്ഷെ എന്നാലും പൊതുവെ ഇപ്പൊ മൂന്ന് റേഡിയോ ആണല്ലോ മലയാളത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്.
0: അതെ അതെ, അതിന്റെ ഇടയിൽ ഇത് മാത്രം ഇങ്ങനെ വരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. നിതിൻ ഇപ്പൊ കേൾക്കാമോ? ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളിവിടുന്ന് ടെക്നിക്കൽ ടീം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്ന് കേൾക്കുന്നുണ്ടോ നോക്കൂ. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ലിസണേഴ്സും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമായിരുന്നു. നിതിൻ, നിതിനെ നിതിനെ കട്ടായി പോയോ? ഇതാണ് അവസ്ഥ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? നിതിൻ താങ്കൾ കട്ടായി, അതിനുശേഷം വന്നൊരു കോളും കട്ടായിട്ടാണുള്ളത്. ഞാൻ എന്തായാലും അത്യാവശ്യത്ത് ഒന്ന് ഓടിപ്പോയിട്ട് അവരൊന്ന് വിളിച്ചിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കേൾപ്പിക്കുക തന്നെ ചെയ്യാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ പ്രശ്നം ഇന്ന് പരിഹരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. എന്തായാലും അതിന് മുമ്പ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എയിംസ് എന്തെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്ന് ഹൈക്കോടതി തന്നെ കേന്ദ്രത്തോട് ചോദിച്ചു. ആരോഗ്യമേഖലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയതും നേട്ടങ്ങൾ ഉണ്ടാക്കിയതും ഞങ്ങൾ കേരളത്തിൻ്റെ ഒരു മോശമായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അതൊക്കെ കൊടുക്കാം, ആരോഗ്യരംഗത്ത് മോശം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കാം, എന്നിട്ട് കേരളത്തിന് കൊടുക്കാം. അതെന്തൊരു ന്യായമാണ്? കേന്ദ്ര സർക്കാർ നമ്മളോട് അങ്ങനെ പെരുമാറുന്നത് ശരിയാണോ എന്ന് മറ്റാരുമല്ല ചോദിച്ചിരിക്കുന്നത്, ഹൈക്കോടതിയാണ്. വിളിക്കാം 800-9220. ചെറിയൊരു ബ്രേക്ക്.
2: Let's talk with Mini Padma. You are listening to Home 92.2 FM. Home is a feeling.
3: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287940 or WhatsApp to 0503885370.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർമന്ദറിൽ പ്രതിഷേധം. മൂന്ന് ബസ്സുകളിലായി ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ ജന്തർമന്ദറിൽ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ഗ്യാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽഗാന്ധി. തനിക്കെതിരെ 45 FIR-കളുണ്ട്. 100 ലക്ഷ്യം. ഓരോ FIR-ഉം തനിക്ക് മെഡലുകളാണെന്നും രാഹുൽഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. CMR എക്സാലോജി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർക്ക് ലഭിച്ചു. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് ഇരുവരും നേട്ടത്തിന് അർഹരായത്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MP ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MP കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ഗ്യാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിലെ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ഗ്യാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് P. നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. മൂന്നര വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29-ാമത് മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31-ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമൻ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Studio clockil samayam 5 mani kazhinju 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.
7: യു ആർ ലിസണിംഗ് ടു

0: വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. ഇറ്റ്സ് ദ 7th of October 2026. ദിവസം കഴിഞ്ഞു പോയി, ഡേറ്റ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാവിലെയൊക്കെ ആണെങ്കിൽ ഓ ഇന്ന് 7th എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഡേറ്റ് ഉപകാരപ്പെട്ടേക്കാം, കുഴപ്പമില്ല. 7th അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. 10th മാസമാണ്. റെസൊല്യൂഷൻസ് ഒക്കെ എവിടെ വരെയായി എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് കേട്ടോ. കാരണം 2026 എന്ന വർഷം അതിവേഗത്തിലാണ് നമുക്ക് മുന്നിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. സംഭവബഹുലമായിട്ടുള്ളൊരു വർഷമായിരുന്നു. നമ്മൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു വർഷം തന്നെയായിരിക്കും 2026. ഡെഫിനറ്റ്ലി എല്ലാം ശരിയായി, എല്ലാവർക്കും എല്ലാ രീതിയിലും ഏറ്റവും മികച്ചൊരു വർഷം ആവട്ടെ. ക്ലൈമാക്സിലൊക്കെ എടുക്കുന്ന സമയത്താണല്ലോ, ക്ലൈമാക്സിലാണല്ലോ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതാ കാർണിവൽ നടക്കണം എന്നുള്ള ഒരു പ്രതീതി. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ മനോഹരമായിട്ട് അവസാനിക്കുന്ന ഒരു വർഷമാകട്ടെ എന്ന് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു ആഴ്ച കംപ്ലീറ്റ്ലി എല്ലായിടത്തും ഡ്രൈവ് ചെയ്ത് വരുന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്നത് രാവിലെയും രാത്രിയൊക്കെയുള്ള മൂടൽ മഞ്ഞിൻ്റെ ഒരു ആധിക്യം തന്നെയായിരിക്കും. ഇവിടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പുലർച്ചെ മുതൽ തന്നെ കനത്ത ഫോഗാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ദൂരക്കാഴ്ച വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡൻസും പ്രൈം ടൈംസിൽ പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. രാവിലെ ഏതാണ്ട് 9 മണിവരെയൊക്കെയാണ് എൻസിഎമ്മിൻ്റെ ഭാഗത്തുനിന്ന് അലേർട്ട് തന്നെ നിലനിൽക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ചും എൻസിഎം ഫോഗ് അലേർട്ട് കൊടുത്തിട്ടുള്ളത് രാവിലെ 9 മണിവരെ സമയത്താണ്. സോ നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം വരെ ഇതിങ്ങനെ തുടരും, ശനിയാഴ്ച വരെ തുടരും എന്നാണ് താൽക്കാലികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. സോ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വൈകുന്നേരത്തെ നല്ല റഷ് കാണുന്നുണ്ട് റോഡ്സിലൊക്കെ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. നിങ്ങൾ റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നോളാം. ഇന്നലെ ആരോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കുന്നുണ്ട്, ട്രാഫിക്കിനൊന്നും ഒരു കുറവുമില്ല, ചില്ലായിട്ടുള്ള പാട്ടുകൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ചില്ലായിട്ട് ഡ്രൈവ് ചെയ്ത് പൊക്കോളാം. ആ ഒരു കാര്യത്തിൽ നോ ടെൻഷൻ. കുറേ ചില്ലായിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. കുറേയധികം വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ കോണ്ടസ്റ്റ് ഉണ്ട്. ട്രെൻഡിങ് ട്രാക്കുമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയുടെ ടിക്കറ്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വലിയ സർപ്രൈസ് ഒന്നുമില്ല, ഏതായിരിക്കും എന്നുള്ളതല്ലേ. ഇന്ത്യൻ സിനിമ 2026 ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റഡായി കാത്തിരിക്കുന്ന ചിത്രം യെസ് തലീവർ രജനീകാന്തിൻ്റെ ജയിലർ 2, അതിനുള്ള ടിക്കറ്റ്സ് എന്തായാലും ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് തരാം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 0653287 94 or WhatsApp to 050-388-5370.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: റൈറ്റ്. അപ്പൊ എന്തായാലും ആസ് പ്രോമിസ്ഡ് നമ്മൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന ഒക്ടോബർ 15 ഇന്ത്യൻ സിനിമയിൽ ഒരു മഹാത്ഭുതം എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രം. ആൻഡ് ഓഫ് കോഴ്സ് വിതൗട്ട് എനി ഇൻട്രൊഡക്ഷൻ വി ക്യാൻ സേ ജയിലർ 2. ജയിലർ 1 തിയേറ്ററിൽ കാണാൻ വേണ്ടി എത്തിയവർക്ക് മുന്നിൽ ശരിക്കും ഒരു അത്ഭുത വിരുന്ന് തന്നെയാണ്. രജനീകാന്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ എന്ന് എഴുതി തെളിയവർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ മറുപടിയായിരുന്നു ജയിലറിലൂടെ ആ ഒരു ഓറ. അല്ലെങ്കിൽ ഓരോ തവണയും സൂപ്പർ സ്റ്റാർ ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു അഡ്രിനാലിൻ റഷ് കാണാൻ വന്നിരിക്കുന്ന ജെൻസി പയ്യന് വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം. ആൻഡ് ആ ഒരു വിജയത്തിന്റെ തൊട്ട് പുറകെ അതിന്റെ 2 കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോ ഇത്തവണയും രജനീകാന്ത് ഒറ്റയ്ക്കല്ല വരുന്നത്, മലയാളത്തിന്റെ ലാലേട്ടനുണ്ട്, കന്നഡയിൽ നിന്നും ശിവരാജ് കുമാറുണ്ട്, ഹിന്ദിയിൽ നിന്നും ജാക്കി ഷറഫും മിഥുൻ ചക്രവർത്തിയും ആൻഡ് ഹൃതിക് റോഷനും വരെയുണ്ട്, വിദ്യാബാലനും ഉണ്ട്, മലയാളത്തിൽ നിന്ന് വേറെയുണ്ട്, സുരാജ് ഉണ്ട്, കോട്ടയം നസീറുണ്ട്. അങ്ങനെ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. രമ്യ കൃഷ്ണൻ, എസ് ജെ സൂര്യ, പറയാനാണെങ്കിൽ തന്നെ 10-25 പേരുകൾ. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പല പേരുകളും ഈ ഒരു സിനിമയുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ജയിലർ 2 കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ചോദ്യം ഞാൻ ഇവിടെ അടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രജനീകാന്തിൻ്റെ കരിയറിൽ, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരുപക്ഷെ ബ്രഹ്മാണ്ഡം എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകൾക്കും ചേരുന്ന ഒന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആദ്യം ഈ ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള ഒരു ലേബൽ കിട്ടിയ ഒരു സിനിമയിൽ നിന്നുള്ള ഒരു പാട്ട് ഞാൻ കേൾപ്പിക്കാം. ഇത് ഏത് സിനിമയാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി കേട്ടോ. ആ മതി മതി, ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഏതാണ് എന്നുള്ളത്. യെസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പടം തന്നെ. വസീകരൻ എന്നൊരു ശാസ്ത്രജ്ഞനായി രജനീകാന്ത് എത്തിയ ആ ഒരു സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഇട്ട് നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ, സ്വന്തമാക്കിക്കോളൂ. ഏതാ ജയിലർ 2 കാണാൻ വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ ദ

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: All right, let's have a look onto the roads right now. Dubai Sharjah roads, usual traffic conditions start here. Usual traffic in the Kanya, heavily packed situation. Usually, if you have an arm and a station, all the movies are turning Kanya, Namal Kanan, our traffic situation under law. Murdif Mudal, Extendina, Sheikh Mohammed Zayed Road, traffic, Alangil, Kabaisi Bhadnam, exactly our police general headquarters in Dekadathu, Maram Pikin, our peak traffic situation at the Hath Toll Road, Randadatum, our Aragal, Ara Sametakin down the traffic hippo in the ഒരു നാല് മണിക്ക് ശേഷം തന്നെ ആരംഭിച്ച രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എയർപോർട്ട് സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ എയർപോർട്ട് സ്ട്രീറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡുമായിട്ടുള്ള ഇന്റർകണക്ഷന്റെ ഭാഗത്തായിട്ട് റിബാ സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സോ ദാറ്റ് റിബാ സ്ട്രീറ്റിലേക്കും ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ട്രാഫിക് വ്യാപിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. പോർട്ട് സൈദ് ഭാഗത്തെ എല്ലാ റോഡ്സും ബനിയാ സ്ട്രീറ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ, ബനിയാ സ്ട്രീറ്റ്, അൽമക്തൂം സ്ട്രീറ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ പാക്ഡ് ആണ് കേട്ടോ. ആൻഡ് കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, ഷെയ്ഖ് സായദ് റോഡിൽ പ്രത്യേകിച്ചും ഇന്നർ ദുബായിലേക്കുള്ള യാത്ര, ഇപ്പോൾ വർഷാഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇന്ന് മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതേസമയത്ത് പാരലി അൽഖേൽ റോഡിൽ ഹെവി പാക്ഡ് സിറ്റുവേഷൻ. ഐ തിങ്ക് ചിലയിടങ്ങളിൽ, എനിക്ക് തോന്നുന്നു അൽഖൂസ് ഇൻഡസ്ട്രിയുടെ സെക്കൻഡ് ഭാഗത്തായിട്ട് ഒരു രണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ആ ഒരു ദുബായ് ഹിൽ സെൻട്രൽ പാർക്കൊക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ടാണ് ഈ ഒരു ആക്സിഡൻറ്റ് അൽഖേൽ റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇപ്പോൾ ജബലാലി ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിൽ, ദേറാബർ ദുബായ് ഭാഗത്തേക്കൊക്കെ വരുന്നവർ, അല്ലെങ്കിൽ ഷാർജയിലേക്കൊക്കെ പോകുന്നവർ, ഇന്ന് അൽഖേൽ റോഡ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഷെയ്ഖ് സായദ് റോഡ് എടുക്കുന്നത് തന്നെയായിരിക്കും.
0: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ എബിസി കാർഗോയുടെ ദീപാവലി സ്പെഷ്യൽ ഓഫറിലൂടെ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 എൻജിസിസി ടിഎൻസി അപ്ലൈ.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
5: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽപ്പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ചാറമൂട്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: നമ്മൾ ദിവസവും കണ്ണാടിയിൽ നോക്കും, മുടി ശരിയാണോ, ഡ്രസ് ശരിയാണോ അല്ലേ. പക്ഷേ സ്വന്തം ബ്രസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് അവസാനമായിട്ട് എപ്പോഴാ ശ്രദ്ധിച്ചേ? നീ എന്താ ഉദ്ദേശിച്ചത്? ബ്രസ്റ്റില് പുതിയ ലംപ്, സ്വെല്ലിംഗ്, ഷെയ്പ്, അല്ലെങ്കിൽ സ്കിന്നിലുള്ള അൺയൂഷ്വൽ ചേഞ്ച്, അതുമല്ലെങ്കിൽ അബ്നോർമൽ ഡിസ്ചാർജ്, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ഡോക്ടറിനോട് സംസാരിക്കണം. ശരിയാ, നമ്മളും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കണം.
5: ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൂ, എന്തെങ്കിലും അസാധാരണ മാറ്റങ്ങൾ കണ്ടാൽ കൃത്യസമയത്ത് ഡോക്ടറുടെ ഉപദേശം തേടൂ. എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്, ദുബായ്. കോൾ 0508609611.
6: യുഎയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി. ഐഡിയ സൂപ്പറാ, പക്ഷെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴാ ഒരു പ്രശ്നം.
7: എന്ത് പ്രശ്നം?
6: അല്ല, ഓരോ സ്ഥലത്തും ഓരോ പാക്കേജ്, ചിലതാണ് ലൈസൻസ് മാത്രം, വേറൊന്നിലാണ് കുറച്ച് സർവീസസ്, പിന്നെയാണെങ്കിലോ ഓരോന്നിനും അധിക ചാർജുകളും.
5: ഓ, അപ്പോ ഫൈനൽ കോസ്റ്റ് എത്രയാണെന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലേ.
6: എക്സാക്ട്ലി, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലെന്നേ.
5: അപ്പോ നീ ശരിക്കും അന്വേഷിക്കുന്നത് ഒരു ബിസിനസ് സെറ്റപ്പ് പാക്കേജസ് അല്ല, ബിസിനസിന്റെ തുടക്കം മുതൽ വളർച്ച വരെ കൂടെ നിൽക്കുന്ന

0: ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. അതിനുള്ള ഒരേ ഒരു ഉത്തരമാണ് ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ. ബിസിനസ് തുടങ്ങുന്നത് മുതൽ വളരുന്നത് വരെ ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാമായി ഒരൊറ്റ കംപ്ലീറ്റ് ബിസിനസ് എക്കോസിസ്റ്റം. അഫോർഡബിൾ ലൈസൻസിംഗ്, മോഡേൺ ഓഫീസ് സ്പേസസ്, വെയർ ഹൗസസ്, ഇൻഡസ്ട്രിയൽ ലാൻഡ്, കോർപ്പറേറ്റ് ടാക്സ് ബെനിഫിറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് അഡ്വാൻറ്റേജസും.
1: ഉമുൽഖൈൻ ഫ്രീ ട്രേഡ് സോൺ, ഇറ്റ്സ് ഈസിയർ ദാൻ യു തിങ്ക്. വിസിറ്റ് UAQFTC.com.
0: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
2: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
3: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
2: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു Titans.
0: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: Chatam Google edok.
5: Ivan maraka Google lunda.
6: You are listening to Home 92.2 FM. Home is a feeling.
7: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

ആൻഡ് യെസ്, ഇന്നത്തെ ദിവസം അതിരാവിലെ തന്നെ കായിക ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഇതുപോലെയൊരു ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ ഒരു പക്ഷേ ചരിത്ര രേഖകളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടേക്കാം. ലയണൽ മെസ്സി തന്റെ അർജന്റീനൻ കരിയറിൽ മൊത്തമായി 208 മത്സരങ്ങളിൽ നിന്ന് 126 ഗോളുകൾ, 69 അസിസ്റ്റുകൾ, വേൾഡ് കപ്പ് കിരീടം, കോപ്പ അമേരിക്ക കിരീടം 2 തവണ, 1 തവണ വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ് ആക്കി, ഒളിമ്പിക്സ് സ്വർണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും സ്വന്തമാക്കി കൊടുത്തുകൊണ്ട്, ഫുട്ബോളിന്റെ എല്ലാ നേട്ടങ്ങളും സ്വന്തം രാജ്യത്തിന് നേടിയെടുത്തുകൊണ്ട് അദ്ദേഹം ജേഴ്സി അണിഞ്ഞ അല്ലെങ്കിൽ ജേഴ്സി അഴിച്ച ആ ഒരു ഇവന്റ് അവസാന മത്സരത്തിൽ പോലും 1 ഗോളും 2 അസിസ്റ്റും ഉൾപ്പെടെ തന്റെ പ്രകടനം ഗംഭീരമാക്കിക്കൊണ്ട് തന്റെ താൻ ഇപ്പോഴും കരിയറിന്റെ പീക്കിൽ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു വിടവാങ്ങലല്ലേ. ബ്യൂണസ് ഐറിസിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്ന ജനം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. ജനസാഗരം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ ആ ഒരു കളി മികവ് ഒരിക്കൽ കൂടി നേരിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് ആ നായകൻ പച്ചപ്പ് നിറഞ്ഞ പുൽമൈതാനത്തൊരു ആട്ടിൻകുട്ടിയെ ഓടിക്കളിക്കുന്നത് ഇനിയും കാണണമെന്ന് തോന്നിയാൽ ഒരിക്കലും ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രമാത്രം ആരാധക ഹൃദയങ്ങളിൽ സ്നേഹം നേടിയ, ആരാധക ഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിയാണ് ലയണൽ മെസ്സി. എന്തായാലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. പലപ്പോഴും ചിലർക്കെങ്കിലും തോന്നിയേക്കാം എന്തിനാണ് ഇത്ര ഓവറാക്കുന്നത്, മെസ്സിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ, മെസ്സിയുടെ ആ ഒരു ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു മെസ്സി വരില്ലേ, ഫുട്ബോളല്ലേ, കായിക ഇനമല്ലേ, ഇങ്ങനെ എത്രയോ പേർ വന്നു പോയിട്ടുണ്ട്. പെലെ വന്നുപോയി, മറഡോണ വന്നുപോയി, സിദാൻ വന്നുപോയി, അതുപോലെ മെസ്സിയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രതിഭ വന്നേക്കാന്ന്. പക്ഷേ ഇദ്ദേഹം വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, മറ്റു കളിക്കാരെക്കാൾ എന്തൊക്കെയോ പ്രത്യേകത നമ്മുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ചും ഫുട്ബോളിന്റെ പര്യായമായി ലയണൽ മെസ്സിയെ കണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. പലരുടെയും പ്രാണനായിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. അത്രക്കാർക്കൊക്കെ തന്നെയാണ് മെസ്സിയുടെ ആ ഒരു വിടവാങ്ങൽ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കണ്ണീരണിഞ്ഞ് ബ്യൂണസ് ഐറിസിലെ സ്റ്റേഡിയത്തിലും ലോകമെമ്പാടും ടെലിവിഷൻ സ്ക്രീൻസിന് മുന്നിലുമായി അണിനിരന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും താങ്ക്സ് അറിയിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ. കണ്ട മത്സരങ്ങളെക്കാറേറെ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചതിന്റെ പേരിൽ 2005 അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ മത്സരത്തിന് ബൂട്ടണിഞ്ഞ ഇതിഹാസം 2026 ഒക്ടോബർ മാസം 6ാം തീയതി അങ്ങനെ ബൂട്ടഴിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു പക്ഷേ മെസ്സി ഈ ഒരു ഫുട്ബോൾ വൃത്താന്തങ്ങളിൽ തന്നെ നിറഞ്ഞു നിന്നേക്കാം, പക്ഷേ ഫുട്ബോളിന്റെ മൈതാനത്ത് അർജന്റീനൻ ജേഴ്സിയിൽ അദ്ദേഹത്തെ നമുക്കിനി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഫുട്ബോൾ ആരാധകരുടെ ഒക്കെ ഏറ്റവും വലിയ സങ്കടം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: രാഹുലും പ്രിയങ്കയും കസ്റ്റഡിയിൽ. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും പോലീസ് കസ്റ്റഡിയിൽ. സമരച്ചൂടിൽ ഡൽഹി. പ്രതിപക്ഷ എം പിമാർ ജന്തർ മന്ദറിൽ. വഴിയടച്ച് പോലീസ്. ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ശാസ്ത്രലോകത്തെ കുഴക്കിയ രഹസ്യം കണ്ടെത്തി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ബലം പ്രയോഗിച്ചാണ് ഇരുവരെയും വാഹനത്തിൽ കയറ്റിയത്. പ്രവർത്തകർ തടഞ്ഞെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധി എംപിയെയും പോലീസ് നീക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും എന്തുവന്നാലും പിന്നോട്ടില്ലെന്നും പ്രിയങ്ക. ഭരണഘടന നെഞ്ചിലേറ്റി റോഡിൽ കിടന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധിച്ചത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ ബലപ്രയോഗം. പ്രതിഷേധിച്ച എ റഹീം എംപിക്ക് നേരെ മർദ്ദനശ്രമം ഉണ്ടായി. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയെയും കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർ മന്ദറിൽ പ്രതിഷേധം. മൂന്ന് ബസ്സുകളിലായി ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ജന്തർ മന്ദറിൽ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ജ്ഞാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽ ഗാന്ധി. തനിക്കെതിരെ 45 FIR കളുണ്ട്. 100 എണ്ണമാവുകയാണ് ലക്ഷ്യം. ഓരോ FIR ഉം തനിക്ക് മെഡലുകളാണെന്നും രാഹുൽ ഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം സംബന്ധിച്ച കേസിലെ ഭിന്നവിധിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. വിധി തിരിച്ചുവിളിക്കണമെന്ന അപേക്ഷ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. അപേക്ഷ സുപ്രീംകോടതിയിൽ ഉന്നയിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരായ ഹർജി വിശാല ബെഞ്ചിന് വിട്ട വിധി തിരിച്ചുവിളിക്കണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം. ഭിന്നവിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ മകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം. സിഎംആർ എക്സാലോജി കേസിൽ മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയ് എന്നിവർക്ക് ലഭിച്ചു. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് ഇരുവരും നേട്ടത്തിന് അർഹരായത്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MPമാരെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MPമാരെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീഷിനെതിരെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. കെ എസ് ടി പി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ സി പി എം നേതാവ് പി നന്ദകുമാറിന്റെ വിമർശനം തള്ളി സി പി ഐ. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25 വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29th മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം. ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 അർജന്റീന ജയിച്ചു. 48th നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61st നിക്കോഫാസും വലകുലുക്കി. 2 മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71st മെസ്സി പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. യു എ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം. ആദ്യ പകുതിയിൽ നേടിയ 2 മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോർമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
7: Weather update.
6: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: വൺസ് അഗൈൻ തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ദുബായിൽ ആക്ച്വലി ഡ്രൈവ് ചെയ്യുന്നവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയ കൺസേണുകളിൽ ഒന്ന് തന്നെയാണ് സാലിക്കിന്റെ റേറ്റ്സ്. പുതുക്കിയ റേറ്റുകൾ, പുതുക്കിയ നിരക്കുകൾ, പുതിയ ടോൾ സമയങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അപ്ഡേഷൻസ് വരുന്ന സമയത്ത് പലർക്കും അതിന്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒന്നും പേടിക്കേണ്ട, എല്ലാം മാറ്റിത്തരാം, എല്ലാ കൺഫ്യൂഷൻസും ശരിയാക്കി തരാം. ദുബായിൽ ഏതൊക്കെ സമയത്താണ്, ദുബായിലേക്ക് ഡ്രൈവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ സമയത്താണ് സാലിക് ഫ്രീ എന്നറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ മന്ത്ലി ബജറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിൽ നമ്മൾ വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്ന ചിലവുകളെല്ലാം വെട്ടിക്കുറയ്ക്കുമല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ ശരിക്കും നമ്മൾ ഡെയിലി ബേസിസിലൊക്കെ ഡ്രൈവ് ചെയ്ത് ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അല്ലേ. സാലിക്കിൻ്റെ പുതിയ ടോൾ സമയങ്ങളും കാര്യങ്ങളും പറയാം. അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് 6 ദിർഹംസ് ആണ് ഈ സമയത്തെ ടോൾ റേറ്റ്. ആൻഡ് ലോ പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെയുള്ള ആ ഒരു പകൽ സമയമാണ്, 4 ദിർഹംസ് മാത്രമേ ഈ സമയത്ത് സാലിക് റേറ്റ് ഉള്ളൂ. രാത്രി 8 മണി മുതൽ പുലർച്ചെ 1 മണി വരെയും ഇതേപോലെ തന്നെ ലോ പീക്ക് ടൈമാണ്, 4 ദിർഹംസ് മാത്രമേ ആ സമയത്തും സാലിക് ഈടാക്കുള്ളൂ. രാത്രി 1 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഫ്രീ ടൈം എന്നുള്ളത് കേട്ടോ. അപ്പോൾ സാലിക്കിൻ്റെ ഫ്രീ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് എന്നും പറഞ്ഞ് ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ, അജ്മാൻ ഷാർജ എന്നൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം 6 മണിക്ക് മുന്നേ ഓഫീസിലെത്തേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല രാത്രി 1 മണി വരെ ഓഫീസിലിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ലോ പീക്ക് ടൈമൊക്കെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 ദിർഹംസിൻ്റെയൊക്കെ ലാഭം ഓരോ തവണയും ഓരോ ട്രിപ്പിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഞായറാഴ്ചത്തെ സാലിക്കിനെ കുറിച്ച് പലർക്കും പല കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉണ്ട്. അതായത് ഞായറാഴ്ച പകലെ മുഴുവൻ 4 ദിർഹംസേ ഉള്ളൂ സാലിക് റേറ്റ്സ്, ആൻഡ് രാത്രി 1 മണി മുതൽ രാവിലെ 6 മണി വരെ ഫ്രീയുമാണ്. പബ്ലിക് ഹോളിഡേയ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് വരുന്ന സമയത്ത്, ഏതെങ്കിലുമൊക്കെ മേജർ ഇവൻറ്റ്സ് വരുന്ന സമയത്തൊക്കെ തന്നെ ഈ നിരക്കുകളിൽ മാറ്റം ഉണ്ടായേക്കാട്ടോ. ഇനി സാലിക്കിനെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു റൂൾ പറഞ്ഞുതരാം. അതായത് ഒരേ ഡയറക്ഷനിൽ 1 മണിക്കൂറിനുള്ളിൽ 2 ഗേറ്റുകൾ കടന്നാൽ 1 തവണ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യപ്പെടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ മംസാർ നോർത്ത് പ്ലസ് സൗത്ത്, ആ 2 ഗേറ്റുകൾ നമ്മൾ ഒരേ സമയത്ത് കിടക്കുകയാണെങ്കിൽ 1 തവണത്തെ ചാർജ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അൽസഫ നോർത്ത് ആൻഡ് സൗത്ത് കടന്നു കഴിഞ്ഞാൽ ഒരേ ഒരു ഒറ്റ സാലിക് റേറ്റ് മാത്രമേ നമുക്ക് ചാർജ് ചെയ്യപ്പെടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ. സാലിക് ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ദിവസങ്ങളിൽ നിങ്ങൾ 1 മണിക്കും പുലർച്ചെ 1 മണിക്കും ആൻഡ് രാവിലെ 6 മണിക്കും ഇടയിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. ദുബായിലെ നിലവിൽ 10 സാലിക് ഗേറ്റുകളാണുള്ളത്. യാത്രയ്ക്ക് മുമ്പ് സാലിക് ടൈമിംഗ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് ചില സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ പണം ലാഭിക്കാനുള്ള ഒരു സഹായകരമായിട്ടുള്ള മാർഗമായേക്കാം. എന്തായാലും അതിനകത്ത് ഇനി കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എക്സാക്ട് ആയിട്ട് ഇതാണ് നിരക്കുകൾ, ഇതൊക്കെയാണ് അതിൻ്റെ സമയങ്ങൾ, ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, പള്ളിച്ചട്ടമ്പിയിലെ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
1: ട്രെൻഡിങ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: 1982 മുതൽ യുഎഇയിൽ നിങ്ങളുടെ വാഹന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ ഏറ്റവും പുതിയ ശാഖ ഷാർജ അൽ ദൈദിലെ ന്യൂ സ്കാർഫ് ഇൻഡസ്ട്രിയൽ അവന്യൂവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം 8 October വ്യാഴാഴ്ച വൈകുന്നേരം 4 PM. ഇനി അൽ ദൈദിലെ എല്ലാ ഗ്യാരേജുകൾക്കും അൽ ദൈദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാവർക്കും ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സിന്റെ പുതിയ ഷോറൂമിൽ നിന്നും ജെനുവിൻ വാഹന സ്പെയർ പാർട്ടുകൾ ഈസിയായി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 06532879 4 or WhatsApp to 050-388-5370.

0: ഇന്നത്തെ ഒരു ജീവിത ശൈലി കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും റൊട്ടീൻ ലൈഫിന്റെ ഭാഗമായിട്ട് കടന്നുകൂടിയിട്ടുള്ള പല ദുശീലങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ നമ്മളിൽ ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. പക്ഷേ ഫാറ്റി ലിവറിന് ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ മുഖം നോക്കി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവൻ ജോൽസിനൊന്നും ആയിരിക്കില്ല. കാരണം കൃത്യമായിട്ട് പല ഇൻഡിക്കേഷൻസും നമ്മുടെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. മുഖം നോക്കിയിട്ട് ഫാറ്റി ലിവർ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം ശരീരത്തിൽ കൊഴുപ്പടിയുന്ന സമയത്ത് ഉണ്ടാവുന്ന പല ലക്ഷണങ്ങളും നമ്മുടെ മുഖത്തും ചർമ്മത്തിലും ഒക്കെ വലിയ രീതിയിൽ പ്രകടമാവുകയും ആ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് അത് കണ്ടെത്താൻ വേണ്ടി പറ്റും. നമ്മുടെ ആന്തരികവയവമായിട്ടുള്ള ലിവറിന്റെ കണ്ടീഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വിമൻ.
0: അപ്പോ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് മുഖം പറയും. നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാവുന്ന വീക്കുണ്ടല്ലോ, കവിളിലും കണ്ണിന് താഴെയും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു തരത്തിലുള്ള വീക്കം കാണപ്പെടുകയാണെങ്കിൽ അത് കരളിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ പേസിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് പറയുന്നത്. കരളിന്റെ ആരോഗ്യം, ലിവറിന്റെ ആരോഗ്യം മോശമാകുന്ന സമയത്ത് നമ്മുടെ പ്രോട്ടീൻ ഉൽപ്പാദനം കുറയുകയും ശരീരത്തിൽ പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ നീര് വെക്കുകയും ചെയ്യും കേട്ടോ. കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകളുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചിലരൊക്കെ ഭയങ്കരമായിട്ട് സ്ക്രബൊക്കെ ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട് നോക്കും, പക്ഷെ അങ്ങനെയല്ല. കഴുത്തിന്റെ മടക്കുകളിൽ കാണുന്ന കറുത്ത പാടുകൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ്. പ്രീ ഡയബറ്റിക് ആവുന്നതിന്റെ വലിയൊരു ലക്ഷണം കൂടി അത് തന്നെയാണ്. ശരീരത്തിലെ സെൽസിന് ഇൻസുലിൻ ഹോർമോണിനോട് ശരിയായിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത, റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മുഖത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുന്ന ചുവന്ന പാടുകളുണ്ടല്ലോ, മുഖത്തുണ്ടാവുന്ന ചില ചുവന്ന പാടുകൾ, അതോടൊപ്പം തന്നെ രക്തധമനികളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ഒക്കെ തന്നെ ഫാറ്റി ലിവറിന്റെ സൂചനകളാണെന്നാണ് ഹെൽത്ത് എക്സ്പേർട്ടുകൾ പറയുന്നത്. കരളിന്റെ കൊഴുപ്പടിയുന്നവരിൽ ഈയൊരു സിങ്കിന്റെ അളവ് കുറയുകയും ആൻഡ് നമുക്ക് വായിക്ക് ചുറ്റും വല്ലാത്തൊരു തടിപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. ആൻഡ് ഫാറ്റി ലിവർ ഗുരുതരമാകുന്ന സമയത്താണ് ബ്ലഡിന്റെ ബലിറൂബിൻ അളവ് അത് കൂടുകയും ആൻഡ് കണ്ണിനും ചർമ്മത്തിനും ഒക്കെ ഒരു തരം മഞ്ഞ നിറം വരുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മദ്യപാനം പോലുള്ള ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ആൻഡ് അമിതവണ്ണം, പ്രമേഹം, തെറ്റായിട്ടുള്ള ജീവിതശൈലി, ഇതൊക്കെ തന്നെ ഫാറ്റി ലിവറിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കുക. ആൻഡ് നമ്മുടെ ശരീരത്തിന്റെ കണ്ടീഷൻ, പ്രത്യേകിച്ചും ആന്തരിക അവയവങ്ങൾ, നമുക്ക് കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്കങ്ങനെ അറിയാൻ പറ്റാത്ത നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ കണ്ടീഷൻസ് എന്താണ്, എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, മടിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പലരും അതിന് വിമുഖത കാണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഹെൽത്ത് ചെക്കപ്പുകൾക്കൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ UAE ഒരു മെഡിക്കൽ റേറ്റ്സ് ഒക്കെ അനുസരിച്ച് നല്ല എക്സ്പെൻസ് ആയിരിക്കും. പലപ്പോഴും ഇൻഷുറൻസിൽ അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാതെ നാട്ടിലേക്ക് പോയി ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി തിരിച്ചു വരുന്നതിനേക്കാൾ, അതായത് ടിക്കറ്റ് റേറ്റ്സ് എല്ലാം കൂടെ കൂട്ടി വരുന്നതിനേക്കാൾ വളരെ വളരെ വളരെ അഫോർഡബിൾ ആയിട്ട്, അതിനേക്കാളൊക്കെ എത്രയോ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ദുബായിൽ ഗറൂദിൽ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി പലതരത്തിലുള്ള പാക്കേജുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് പാക്കേജ് ഉണ്ട്, അഡ്വാൻസ്ഡ് പാക്കേജ് ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് അവർ ഇപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഒക്ടോബർ പിങ്ക് മന്ത് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിടയിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെതായിട്ടുള്ള ചെക്കപ്പുകളും മാമോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഗംഭീര ഓഫേഴ്സും ഒരുപാട് ഏറ്റവും റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൈസ്, നമുക്ക് ആശ്ചര്യം തോന്നുന്ന വിധമുള്ള പ്രൈസ് റിഡക്ഷൻസ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ജസ്റ്റ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. കാരണം നമ്മുടെ ആരോഗ്യം അത് 100% ഓക്കെ ആണെന്നുള്ള അഷുറൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പരം നമുക്ക് കോൺഫിഡൻസ് പകരുന്ന വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെ വിളിക്കുക, ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുക, 050-860-9611 എന്നതാണ് MVR നമ്പർ. ഈ ഒരു കോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു നിമിഷം, രണ്ട് ബില്ലുകൾക്കപ്പുറം ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യകത അനുസരിച്ചുള്ള ചെക്കപ്പുകളിലൂടെ വാരി വലിച്ച് എല്ലാ ചെക്കപ്പുകളും ചെയ്യിക്കുക എന്നുള്ളതൊന്നുമല്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട പാറ്റേണിൽ നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങളുടെ ആ ഒരു സംശയത്തെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഇതിൻ്റെ മറുതിരക്കൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കും. ഒരു എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. ആൻഡ് പറഞ്ഞല്ലോ, ഏറ്റവും പ്രീമിയം സൗകര്യത്തിലുള്ള എക്യുപ്മെൻസ് ആവട്ടെ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആവട്ടെ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ സേവ് ചെയ്യാൻ മറക്കണ്ട, 050-860-9611.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി.

0: ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Heart was brought to you by Umulcoin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്ഥാൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06-553-3424. Ensure your peace. Ensure your future.
3: You are listening.

ഇന്നത്തെ ദിവസം ഒക്ടോബർ 7ാം തീയതിയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് 2016 ഒക്ടോബർ 7ാം തീയതി മലയാളത്തിൽ ഒരു സിനിമ റിലീസായി. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു ചിത്രം. മലയാളത്തിലെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച കലാസൃഷ്ടികൾ വരുന്നുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും മറ്റ് ഇൻഡസ്ട്രീസുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക്, കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സിനിമയുടെ അഭാവം മലയാള സിനിമ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ് 2016 സമയം. മലയാളത്തിൽ ന്യൂ ജനറേഷൻ വേവ് ആടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച, ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കച്ചവട മൂല്യം എടുത്തുയർത്തി നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അതിനുമായി കടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സിനിമകൾ, പ്രത്യേകിച്ചും തമിഴ് തെലുങ്ക് പോലെയുള്ള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൾബലം വളരെ കൂടുതലാണ്. നമ്മൾ മലയാളികൾ ആകെക്കൂടെ 3.5 കോടി ജനങ്ങൾ മാത്രമല്ല ഉള്ളൂ. അപ്പോൾ എത്ര കണ്ട് തിയേറ്ററുകളിൽ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും മറ്റ് ഭാഷകളിലേക്ക് കൂടി സ്വീകരിക്കപ്പെടുന്ന രീതിയിലേക്ക്, പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു സിനിമ ഉയർത്തിയെങ്കിൽ മാത്രമേ അത്രയും വലിയ കളക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് വൈശാഖിന്റെ സംവിധാനത്തിൽ ടോമിച്ചൻ മുളകപ്പാടം നിർമ്മിച്ചുകൊണ്ട് ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സാക്ഷാൽ ലാലേട്ടന്റെ പുലിമുരുകൻ. യെസ്, പുലിമുരുകന്റെ 100 കോടി നേട്ടത്തോടുകൂടി മലയാള സിനിമയിൽ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച പുലിമുരുകന് 10 വർഷം തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. 2016 ഒക്ടോബർ 7ാം തീയതിയാണ് ഇത്തരത്തിൽ പുലിമുരുകൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളത്തിന്റെ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന ലേബൽ സ്വന്തമാക്കിയ. ഒരുപക്ഷെ ഇപ്പോഴും ഓർക്കുന്നവരുണ്ടായിരിക്കും, പുലിമുരുകന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആദ്യം ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ഹൈപ്പിന് മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ട്രെയിലറായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴേക്കും പലർക്കും ആ സിനിമയിൽ ഉണ്ടായിരുന്ന വിശ്വാസം പതിയെ കുറയാൻ വേണ്ടി തുടങ്ങി. ആൻഡ് കമ്പാരിറ്റീവ്ലി ആ ഒരു സമയത്ത് ഇത്തരത്തിൽ വലിയ ഹൈപ്പിൽ വന്ന പല സിനിമകളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരുപക്ഷെ സിനിമ മിനിമം ഒരു 10 കോടിയെങ്കിലും നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായി മാറും എന്നുള്ളതായിരുന്നു. എന്നാൽ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് കേട്ടറിവിനേക്കാൾ വലുതാണ് പുലിമുരുകൻ എന്ന സത്യം ശരിക്കും മലയാളികൾ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. 35 കോടി രൂപയായിരുന്നു അന്ന് പുലിമുരുകന്റെ നിർമ്മാണ ചെലവ്. അതുവരെയും മലയാളത്തിലുണ്ടായ ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. എല്ലാവിധ ഇൻഡസ്ട്രി റെക്കോർഡുകളും തകർത്തുകൊണ്ട് തീ പാറിച്ച് പീറ്റർ ഹെയ്നിന്റെ ആക്ഷൻ രംഗങ്ങളാവട്ടെ, ലാലേട്ടന്റെ ആ ഒരു പകർന്നാട്ടമാവട്ടെ, പുലിമുരുകനായിട്ട് പുലിയോടും ഫൈറ്റ് ചെയ്യും, ഡാഡി ഗിരിജയോടും ഫൈറ്റ് ചെയ്യും എന്ന് തെളിയിച്ച ആ ഒരു പകർന്നാട്ടമാവട്ടെ, ആൻഡ് ഓഫ് കോഴ്സ് ഫൈറ്റിന് വേണ്ടിയിട്ട് ഒറിജിനൽ പുലിയെ, പുലിയല്ലല്ലോ കടുവേ, നമുക്കത് അവർക്കത് വരയൻ കടുവയാണ്, ആ കാട്ടിലത് വരയൻ പുലിയെന്നാണ് കടുവയെ വിളിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കടുവയാണല്ലേ. ഷൂട്ടിന് വേണ്ടി തായ്ലാൻഡിലെ ടൈഗർ ടെമ്പിളിൽ നിന്ന് 4 കടുവകളെ കൊണ്ടുവന്ന് വരെ ഷൂട്ട് ചെയ്ത ഒരു പക്ഷേ ആ ഒരു സമയത്ത് മലയാള സിനിമ ഇങ്ങനെ അന്താളിച്ച് നോക്കുന്ന വിധം 4 കോടി രൂപയോളം VFX വേണ്ടി ചെലവഴിച്ച ഒരു സിനിമ. മലയാളത്തെ 100 കോടി എന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ച ലാലേട്ടന്റെ പുലിമുരുകൻ. അതിനുശേഷം നമ്മൾ 200 കോടി കടന്നു. മഞ്ഞുമേൽ ബോയ്സ് ആണ് തോന്നുന്നു 200 കോടി എന്ന ലാൻഡ്മാർക്ക് അച്ചീവ് ചെയ്യുന്നത്. അതിനുശേഷം ലോക വന്നു, 300 കോടി അച്ചീവ് ചെയ്തു. പിന്നെ ഇപ്പോൾ അതേ ഇൻഡസ്ട്രിയൽ ഹിറ്റായി എല്ലാ റെക്കോർഡുകളും പിഴുതെറിഞ്ഞുകൊണ്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ് സർവകാല റെക്കോർഡിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ മലയാള സിനിമയുടെ ആ ഒരു സാമ്പത്തിക എക്കണോമിക്സിന്റെ പരമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയത്ത് അതിനൊക്കെ അടിത്തറയിട്ട ചിത്രമാണ് നമ്മുടെ പുലിമുരുകൻ. പുലിമുരുകന്റെ 10ാം വാർഷികമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ. 2026 ബെത്ലഹേം കുടുംബ യൂണിറ്റ് റെക്കോർഡ് കളക്ഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. ഇതോട് ചേർത്ത് പറയാം, ബെത്ലഹേം കുടുംബ യൂണിറ്റ് മറ്റൊരു റെക്കോർഡ് കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. 2026 ഏറ്റവും അധികം ഓവർസീസ് കളക്ഷൻ നേടിയ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡാണ് ഗിരീഷേടി സംവിധാനം ചെയ്ത നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇപ്പം സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. വിദേശ വിപണിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു റെക്കോർഡ്. മിഡിൽ ഈസ്റ്റും നോർത്ത് അമേരിക്ക, UK, അയർലൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിദേശ മാർക്കറ്റുകളിലെല്ലാം കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 140 കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അതും ഒരു റെക്കോർഡായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം പറയാൻ വേണ്ടിയിട്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: രാഹുലും പ്രിയങ്കയും കസ്റ്റഡിയിൽ. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും പോലീസ് കസ്റ്റഡിയിൽ. സമരച്ചൂടിൽ ഡൽഹി. പ്രതിപക്ഷ എം പിമാർ ജന്തർ മന്ദറിൽ. വഴിയടച്ച് പോലീസ്. ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ശാസ്ത്രലോകത്തെ കുഴക്കിയ രഹസ്യം കണ്ടെത്തി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ബലം പ്രയോഗിച്ചാണ് ഇരുവരെയും വാഹനത്തിൽ കയറ്റിയത്. പ്രവർത്തകർ തടഞ്ഞെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധി എംപിയെയും പോലീസ് നീക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും എന്തുവന്നാലും പിന്നോട്ടില്ലെന്നും പ്രിയങ്ക. ഭരണഘടന നെഞ്ചിലേറ്റി റോഡിൽ കിടന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ ബലപ്രയോഗം. പ്രതിഷേധിച്ച എ റഹീം എംപിക്ക് നേരെ മർദ്ദനശ്രമം ഉണ്ടായി. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയെയും കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർ മന്ദറിൽ പ്രതിഷേധം. മൂന്ന് ബസ്സുകളിലായി ഇന്ത്യാ സഖ്യത്തിലെ എംപിമാർ ജന്തർ മന്ദറിൽ. ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ജ്ഞാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽ ഗാന്ധി. തനിക്കെതിരെ 45 FIR കളുണ്ട്. 100 എണ്ണമാവുകയാണ് ലക്ഷ്യം. ഓരോ FIR തനിക്ക് മെഡലുകളാണെന്നും രാഹുൽ ഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം സംബന്ധിച്ച കേസിലെ ഭിന്നവിധിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. വിധി തിരിച്ചുവിളിക്കണമെന്ന അപേക്ഷ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. അപേക്ഷ സുപ്രീംകോടതിയിൽ ഉന്നയിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരായ ഹർജി വിശാല ബെഞ്ചിന് വിട്ട വിധി തിരിച്ചുവിളിക്കണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം. ഭിന്നവിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ മകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം. CMR എക്സാലോജി കേസിൽ മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർക്ക് ലഭിച്ചു. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് ഇരുവരും നേട്ടത്തിന് അർഹരായത്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MP ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MP കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. KSTP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ SC ST വികസന കോർപ്പറേഷൻ MD ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ CPM നേതാവ് P നന്ദകുമാറിന്റെ വിമർശനം തള്ളി CPI. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25th വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 October 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29th മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമൻ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48th മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61st മിനിറ്റിൽ നിക്കോഫാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71st മിനിറ്റിൽ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി. UAE എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹ പൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, Studio Clockil. സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 59%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് യു ബൈ ആൾറാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25 പ്ലസ് ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. യു എക്ക് വീണ്ടും ഒരു അംഗീകാരം വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഗവൺമെന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സേവനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗവൺമെന്റ് ഓഫീസുകൾ അന്വേഷിച്ച് പോകണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ അക്ഷയ സെന്ററുകൾ അന്വേഷിച്ച് പോകണ്ട. ഇവിടെ എല്ലാം തന്നെ ഡിജിറ്റലാണ്. നമുക്കെല്ലാം തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പിൽ, നമ്മുടെ വിരൽ തുമ്പിൽ, ഇപ്പോൾ യു എ പാസ് ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർക്കാർ സേവനങ്ങളിൽ ജനങ്ങളുടെ സംതൃപ്തിയുടെ കാര്യത്തിൽ ഗ്ലോബലി യു എ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഡിജിറ്റൽ സർക്കാർ സേവനങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ യൂസിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ഇൻഡെക്സിലാണ് ഇപ്പോൾ യു എ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഈ ഒരു പഠനത്തിൽ ഏതാണ്ട് യു എയിലെ 89% ആൾക്കാരും ഡിജിറ്റൽ സർക്കാർ സേവനങ്ങളിൽ ഉയർന്ന സംതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ ഒന്നാം സ്ഥാനത്തേക്ക് യു എ എത്തിയിട്ടുള്ളത് കേട്ടോ. സർക്കാർ സേവനങ്ങൾ കൂടുതലും വേഗത്തിലും എളുപ്പത്തിലും ഒക്കെ ഡിജിറ്റലായിട്ട് ലഭ്യമാക്കുന്നതിൽ യു എയുടെ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും ഇതിൽ എ ഐ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഓരോ ദിവസവും അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇത് പറയുന്ന സമയത്ത് ഇന്ന് നടന്നൊരു സംഭവം ഓർമ്മിപ്പിക്കാം. അതായത് ഗോൾഡ് സൂക്കിലെ ട്രാഫിക് പരിശോധനയിൽ ഏതാണ്ട് 408 സ്കൂട്ടറുകളും സൈക്കിളുകളും ഒക്കെ, പ്രത്യേകിച്ചും ഈ സ്കൂട്ടേഴ്സും സൈക്കിളും ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദുബായ് പോലീസ്. കർശനമായിട്ടും നിയമങ്ങൾ, കർശനമായിട്ടുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഈ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ സൈക്കിളുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ. ഇന്ന് നൈഫിലെ ഗോൾഡ് സൂക്കിൻ്റെ പരിസരത്താണ് ട്രാഫിക് പരിശോധനാ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 408 സ്കൂട്ടറുകളും സൈക്കിളുകളും ഒക്കെ ദുബായ് പോലീസ് പിടിച്ചെടുത്തത്. ആ ഒരു ഒറ്റ ഏരിയയിൽ നിന്നാണ്, അത്യാവശ്യം നല്ല ഏരിയയിൽ, നല്ല തിരക്കുള്ള ഏരിയ ആണറിയാലോ ഗോൾഡ് സൂക്ക് നൈഫിൻ്റെ ആ ഒരു ഏരിയയൊക്കെ അറിയാലോ. പക്ഷേ അവിടുന്ന് മാത്രമാണ് 408 സ്കൂട്ടറുകളൊക്കെ പിടിച്ചെടുത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ വാഹനം ഓടിച്ചതിൻ്റെ പേരിലാണ് നടപടി കേട്ടോ. കാറോ ബസ്സോ ഒന്നുമല്ല, ശ്രദ്ധിച്ച് കേട്ടണം. കാരണം ഈ സ്കൂട്ടേഴ്സ് ആൻഡ് സൈക്കിളുകൾ തന്നെയാണ്, പക്ഷെ അതുപോലും സുരക്ഷിതമല്ലാത്ത രീതിയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ട് നടപടിയെടുക്കുമെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സംഭവത്തെ കണക്കാക്കാവുന്നതാണ്. ആൻഡ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെയും ആൻഡ് അതോടൊപ്പം പെഡസ്ട്രിയൻസിൻ്റെയും മറ്റ് വാഹനങ്ങളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ. അതുകൊണ്ട് തന്നെ ദുബായുടെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവർ, ഇലക്ട്രിക് സൈക്കിളുകൾ ഉപയോഗിക്കുന്നവർ, സാധാരണ സൈക്കിളുകൾ ഉപയോഗിക്കുന്നവർ, ഇവരെല്ലാം തന്നെ പറയപ്പെട്ട കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള ഗിയേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാതകളിലൂടെ മാത്രം വാഹനം ഓടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ സംഭവം പോവും, പിടിച്ചോണ്ട് പോവും, പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ നമ്മൾ പരിതപിച്ചിട്ടോ പിന്നെ നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ടോ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിവേ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ. ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ചടപടയിൽ ഓടി തിരിച്ചു വരാം. ഏതാണ് പാട്ട്? ആ യെസ്, ദുൽഖർ സൽമാൻ വീണ്ടും ഈ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് നമ്മളെ എല്ലാവരെയും എത്തിച്ച് ആം ഗെയിമിലെ ഒരു കിടിലൻ പാട്ട് ഇസ് വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. അപ്പോൾ ചടപടയിൽ നിന്ന് ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം.
1: Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ഇന്ന് ആക്ച്വലി മലയാളത്തിലെ ഒരു സംവിധായകന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒക്ടോബർ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 50 പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു സംവിധായകൻ മലയാള സിനിമയുടെ തന്നെ ഒരു വിഷ്വൽ ക്വാളിറ്റിയെ മാറ്റിമറിച്ച മാറ്റി എഴുതിയ ഒരു സംവിധായകനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിലോ മറ്റോ പറയുന്നുണ്ട്, മമ്മൂക്കയാണോ രഞ്ജിത് സാറാണോ എന്നറിയില്ല, ബ്ലാക്കിന്റെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ രഞ്ജിത് സാർ പറഞ്ഞതാണ് ഇന്റർവ്യൂവിൽ. അദ്ദേഹത്തോട് രഞ്ജിത് സാറിൻ്റെ അടുത്ത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, ബോംബെ എന്നൊരു ടീം വന്നിട്ടുണ്ട് കഥ പറയാൻ വേണ്ടിയിട്ട്, അവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അവന്മാരൊരു വെലസും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ ബോംബെയിൽ നിന്നും വന്ന ടീമാണ് ആക്ച്വലി അമൽ നീരദിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ആൻഡ് അവരന്ന് വന്ന് മമ്മൂക്കയുടെ കഥ പറഞ്ഞ് ചെയ്ത സിനിമയാണ് എക്കാലത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഒരു പക്ഷേ റിലീസായ സമയത്ത് കാലം തെറ്റി ഇറങ്ങിയ ക്ലാസിക് എന്നൊക്കെ വെളിപ്പേര് വീണ ബിഗ് ബി. ബിഗ് ബി അന്ന് തിയേറ്ററിക്കലി വലിയൊരു വിജയമൊന്നും ആയിട്ടില്ല, പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയത് പിറകെ വന്നൊരു ജനറേഷൻ തന്നെയായിരുന്നു. സോ That's why Big B is celebrated as a cult classic. അദ്ദേഹം കംപ്ലീറ്റ്ലി കണ്ടു ശീലിച്ച സകലമാന വിഷ്വൽ ഡിസൈൻസും മാറ്റിമറക്കുകയായിരുന്നു മലയാള സിനിമയിൽ. ബിഗ് ബിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ആ ഒരു വിഷ്വൽ ക്വാളിറ്റി. ബിഗ് ബിക്ക് ആവട്ടെ, അല്ലെങ്കിൽ അതിനുശേഷം വന്ന ലാലേട്ടൻ്റെ സാഗർ ഇലിയാസ് ജാക്കി ആവട്ടെ, പിന്നീട് വന്ന ബാച്ചിലർ പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ ഇയോബിൻ്റെ പുസ്തകമാവട്ടെ, ഈ സിനിമയിലെല്ലാം തന്നെ നമ്മൾ അതുവരെയും മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത വിധമുള്ള വിഷ്വൽ സെൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സംവിധായകനായിട്ട് 19 ആകെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് 10 ഭീഷ്മപർവവും അൻവറും ആൻഡ് എല്ലാം ഉൾപ്പെടെ. ഇപ്പോൾ റീസെൻ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ബഗേൻവിൽ ഉൾപ്പെടെയുള്ള 10 മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി വരാനുള്ളത് ബാച്ചിലർ പാർട്ടിയുടെ ഡുവെക്സ് ആണ്. ഓഫ് കോഴ്സ് മലയാളത്തിലെ കുറേയധികം യുവതാരങ്ങൾ അണിനിരക്കുന്ന ഒരു ബാച്ചിലർ പാർട്ടി ഡുവെക്സ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ 50 ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് അദ്ദേഹം തരുന്ന ഒരു സമ്മാനം കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഇന്ന് പുലിമുരുകൻ്റെ 10 വാർഷികമാണെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുലിമുരുകൻ്റെ നിർമ്മാതാവായിരുന്ന ടോമിച്ചൻ മുളകപ്പാടം എന്നൊരു വലിയ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു പാട്ട്, ഓഫ് കോഴ്സ് 90s വന്ന പൂർത്തിയാകാതെ പോയ അന്ന എന്ന സിനിമയിലെ, അരവിന്ദ് സ്വാമി നായകനായെത്തിയ സിനിമയിലെ യവനകഥയിൽ നിന്ന് വന്ന ഇടയകന്യക എന്ന പാട്ട് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അന്ന തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിർമ്മാണ അവകാശം ഇപ്പോൾ ടോമിച്ചൻ മുളകപ്പാടം ഏറ്റെടുത്തിരിക്കുകയാണ് പുതിയ സംവിധായകനെ വെച്ച്. അന്ന് ജോഷിയായിരുന്നു അന്ന സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ സിനിമ. അതുകൊണ്ട് തന്നെ പുതിയ സംവിധായകനെയും പുതിയ താരങ്ങളെയൊക്കെ വെച്ച് ടോമിച്ചൻ മുളകപ്പാടം ആ സിനിമ അന്ന എന്ന ആ ഒരു പഴയ സിനിമ നിർമ്മിച്ച് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അത് ശരിക്കൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് ഒരു പക്ഷേ മാറിയേക്കാം ഈ സിനിമ. പക്ഷെ അന്നത്തെ ആ ഒരു കഥാപരിസരത്ത്, അന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ട് എഴുതപ്പെട്ട കഥ, അത് ഇന്നത്തെ കാലത്തേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നുള്ളത് ശരിക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം മൊബൈൽ ഫോൺ ഇല്ലാത്ത, ടെക്നോളജി ഇത്ര മാത്രം ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത, സോ അത് ശരിക്കൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു അത്ഭുതമായിട്ട് ഒരു പക്ഷേ മാറിയേക്കാം ഈ സിനിമ. പക്ഷെ അന്നത്തെ ആ ഒരു കഥാപരിസരത്ത്, അന്നത്തെ ഒരു കാലഘട്ടത്തിന് അനുസൃതമായിട്ട് എഴുതപ്പെട്ട കഥ, അത് ഇന്നത്തെ കാലത്തേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നുള്ളത് ശരിക്കും

0: ട്രാഫിക് അപ്ഡേറ്റ്. ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ദീപാവലിക്ക് ദീപങ്ങളുടെ തിളക്കത്തിനൊപ്പം നിങ്ങളുടെ സ്നേഹവും നാട്ടിലെത്തിക്കൂ ABC കാർഗോയുടെ ദിവാളി സ്പെഷ്യൽ ഓഫറിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC അപ്ലൈ.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുഞ്ഞാറമൂട്, SJ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമാധാനം, വിശ്വസ്തമായ ഒരു കരുതൽ നമ്മുടെ ഭാവിയിലേക്കുണ്ട് എന്നതല്ലേ? നിങ്ങളുടെ എല്ലാ ജനറൽ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും വിശ്വസിക്കാവുന്ന പങ്കാളി അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC. 40-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ധന്യ ഗ്രൂപ്പിൽ നിന്നും മോട്ടർ ആൻഡ് ഫ്ലീറ്റ് ഇൻഷുറൻസ്, ഫയർ പ്രോപ്പർട്ടി ആൻഡ് ലയബിലിറ്റി ഇൻഷുറൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഏവിയേഷൻ ഇൻഷുറൻസ് തുടങ്ങി എല്ലാത്തരം ജനറൽ ഇൻഷുറൻസ് സേവനങ്ങളും ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അൽബുസ്താൻ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ്, അൽമജാസ് 2, ഷാർജ. കോൾ 06553-3424. Ensure your peace. Ensure your future.
5: La la la la la.
1: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഫാന്റസി കോമഡി ചിത്രം ടൈറ്റൻസ്.
6: ആന്റണി യക്കൂസ എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
1: ജയസൂര്യ, വിനായകൻ എന്നിവരോടൊപ്പം ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, ബേബി ജീൻ, സുരേഷ് കൃഷ്ണ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 22 GCC റിലീസിനെത്തുന്നു Titans.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: Chatam Google edokku.
8: Ivan maraka Google lunda.
2: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: ഇന്ത്യൻ കോഫി ഹൗസ്, ഇന്ത്യക്കാരെ കോഫി കുടിക്കാൻ പഠിപ്പിച്ച ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കോഫി ഹൗസ് ആക്ച്വലി നമ്മുടെ കൾച്ചറിന്റെ കൂടി ഭാഗമാണ്. കാരണം എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരു ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ തെക്കൻ ജില്ലക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഏറ്റവും അധികം ഓർത്തിരിക്കുന്നത് തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഗോവണി കയറി പോകേണ്ട ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ബിരിയാണിയും പൈനാപ്പിൾ ജ്യൂസും മാം വെരി മച്ച് അഡിക്റ്റഡ് ടു ദാറ്റ്. ഞാൻ എപ്പോഴൊക്കെ ബസ്സിൽ നേരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ടോ തമ്പാനൂർ ചെന്ന് ഇറങ്ങുന്നുണ്ടോ അപ്പോഴെല്ലാം ഞാൻ അവിടെ കയറി ആ ഒരു ബിരിയാണി കഴിക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് പലതരത്തിലുള്ള ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. യുവമാർക്ക് എല്ലാത്തിലും ബീട്രൂട്ട് വെട്ടിയറിഞ്ഞിടണോ എന്ന് ചോദിച്ചിട്ടുള്ള ട്രോളുകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവം തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ബിസിനസ് മോഡലുണ്ട് കേട്ടോ, നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എംപ്ലോയീസ് തന്നെ ഉടമകളായി മാറിയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആ ഒരു മോഡൽ ലോകമെമ്പാടുമുള്ള പല യൂണിവേഴ്സിറ്റീസ് അതിനെക്കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുള്ളതാണ്. ശരിക്കും ആ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 1936 ഇതിന്റെ തുടക്കം. ഇന്ത്യയിൽ കോഫി ശീലം വളർത്താൻ വേണ്ടി കോഫി ബോർഡ് കോഫി ഹൗസുകൾ ആരംഭിക്കുകയായിരുന്നു. ബോംബെയിൽ തുടങ്ങിയ ഒരു സംരംഭം പിന്നീട് മറ്റു നഗരങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചേർന്നു. പക്ഷേ 1950s ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പല കോഫി ഹൗസുകളും അടച്ചു പൂട്ടാൻ വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു കേട്ടോ. അതോടെ ഒരുപാട് ജീവനക്കാരുടെ ജോലി പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലേക്കെത്തി. ആ ഒരു സമയത്താണ് മലയാളിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന AKJയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഒന്നിച്ച് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി തുടങ്ങിയത്, കോർപ്പറേറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചു. ഈ ഒരു മാതൃകയിൽ കേരളത്തിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് 1958 തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കേട്ടോ. ഇതിന്റെ ഒരു വലിയ ബിസിനസ് മോഡൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു വ്യക്തിയല്ല, തൊഴിലാളികളുടെ ഒരു സഹകരണ സംഘങ്ങളാണ് കോഫി ഹൗസുകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ തന്നെയാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പിലും വളർച്ചയിലും ഒക്കെ പങ്കാളികൾ. ഈ ഒരു രീതി വലിയ രീതിയിൽ വിജയിക്കുകയും സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയും പരിചിതമായിട്ടുള്ള ഭക്ഷണവും ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് മാറുകയും ചെയ്തു. ഏറ്റവും ലളിതമായിട്ടുള്ള അന്തരീക്ഷവും സ്ഥിരതയുള്ള സേവനങ്ങളും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നിലനിന്ന് പോകുന്നു, ഇന്നും തുടരുന്നു. ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഏതാണ്ട് 400+ ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവനക്കാർ പങ്കാളികളാകുന്ന ഈ ഒരു കോപ്പറേറ്റീവ് മാതൃക അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അടിത്തറയും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയി അവിടെ ഒരു ചായ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചായ കൊണ്ടുവന്ന് നമ്മുടെ ടേബിളിൽ വെക്കുന്ന വെയിറ്റർ ആയിട്ടുള്ള ആ ഒരു ബ്രോ, ആ മച്ചാൻ തന്നെയാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. അത് ശരിക്കും ഒരു വലിയ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു ബിസിനസ് മോഡലല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് മസാല ദോശയും കട്ട്ലറ്റും പൈനാപ്പിൾ ജ്യൂസും ബിരിയാണിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുന്ന സമയത്ത് ഈ ഒരു സംഗതി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: രാഹുലും പ്രിയങ്കയും കസ്റ്റഡിയിൽ. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും പോലീസ് കസ്റ്റഡിയിൽ. സമരച്ചൂടിൽ ഡൽഹി. പ്രതിപക്ഷ എം പിമാർ ജന്തർ മന്ദറിൽ. വഴിയടച്ച് പോലീസ്. ആരോഗ്യരംഗത്ത് മുന്നിലായത് കേരളത്തിന്റെ അയോഗ്യതയോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. ശാസ്ത്രലോകത്തെ കുഴക്കിയ രഹസ്യം കണ്ടെത്തി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ബലം പ്രയോഗിച്ചാണ് ഇരുവരെയും വാഹനത്തിൽ കയറ്റിയത്. പ്രവർത്തകർ തടഞ്ഞെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധി എംപിയെയും പോലീസ് നീക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും എന്തുവന്നാലും പിന്നോട്ടില്ലെന്നും പ്രിയങ്ക. ഭരണഘടന നെഞ്ചിലേറ്റി റോഡിൽ കിടന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധിച്ചത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും പോലീസിന്റെ ബലപ്രയോഗം. പ്രതിഷേധിച്ച എ റഹീം എംപിക്ക് നേരെ മർദ്ദനശ്രമം ഉണ്ടായി. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയെയും കസ്റ്റഡിയിലെടുത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ജന്തർ മന്ദറിൽ പ്രതിഷേധം. മൂന്ന് ബസ്സുകളിലായി ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ജന്തർ മന്ദറിൽ. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരും പ്രതിഷേധിച്ച് തെരുവിലുണ്ട്. ജ്ഞാനേഷ് കുമാർ രാജ്യത്തിന്റെ നിയമാനുസൃത തെരഞ്ഞെടുപ്പ് കമ്മീഷണറല്ലെന്ന് രാഹുൽ ഗാന്ധി. തനിക്കെതിരെ 45 FIR കളുണ്ട്. 100 ആവുകയാണ് ലക്ഷ്യം. ഓരോ FIR തനിക്ക് മെഡലുകളാണെന്നും രാഹുൽ ഗാന്ധി. ലക്ഷ്യം നേടും വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്ന AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്താലും അതിന്റെ എല്ലാം പിന്നിൽ നരേന്ദ്രമോദി. മോദി തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കേസെടുത്താലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയോ ഭയപ്പെടുകയോ ഇല്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം സംബന്ധിച്ച കേസിലെ ഭിന്നവിധിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. വിധി തിരിച്ചുവിളിക്കണമെന്ന അപേക്ഷ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. അപേക്ഷ സുപ്രീംകോടതിയിൽ ഉന്നയിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. കമ്മീഷനെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരായ ഹർജി വിശാല ബെഞ്ചിന് വിട്ട വിധി തിരിച്ചുവിളിക്കണമെന്നാണ് അപേക്ഷയിലെ ആവശ്യം. ഭിന്നവിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ മകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആവശ്യം. സിഎംആറിൽ എക്സാലോജി കേസിൽ മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് ഹസൻ വാരിസിന്റെ മൊഴിയെടുത്തു. SIT മൊഴി രേഖപ്പെടുത്തിയത്. റിയാസുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്ന് ഹസൻ വാരിസ്. റിയാസ് സുഹൃത്ത് മാത്രം. ED മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി. മകളെ കേസിൽ കൊടുക്കുമെന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും ഹസൻ വാരിസ് മൊഴി നൽകി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻഗണനയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കാനാണ് താൽപര്യമെന്നും കേരളം ആരോഗ്യരംഗത്ത് മികച്ചതെന്നും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെയാണ് പരിഗണിക്കുന്നതെന്നും കേന്ദ്രം നിലപാടറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിന് അയോഗ്യതയാണോ എന്ന് കോടതിയുടെ ചോദ്യം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് കേരളമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ പുരസ്കാരം ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയ് എന്നിവർക്ക് ലഭിച്ചു. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് ഇരുവരും നേട്ടത്തിന് അർഹരായത്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിൽ അനുമതി നിഷേധിച്ചതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെ കാണാൻ മുൻകൂട്ടി അനുമതി തേടിയില്ല. MP ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഈ ആവശ്യം പ്രോട്ടോകോൾ വിരുദ്ധം. പാർലമെന്റ് അനക്സിൽ 240 MP കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പ്രോട്ടോകോൾ വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുതിർന്ന ഉദ്യോഗസ്ഥനെ അയക്കാമെന്ന അസാധാരണ നടപടിക്കും കമ്മീഷൻ തയ്യാറായി. എങ്കിലും ഇത് രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യമായില്ല. കമ്മീഷന്റെ ആസ്ഥാനത്താണ് സാധാരണ കൂടിക്കാഴ്ചകൾ നടത്തുന്നതെന്നും ഇതിന് തടസ്സമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ പരാതിയിൽ തുടർ നീക്കത്തിന്റെ സൂചന തൽക്കാലമില്ല. അടൂർ പ്രകാശിനെതിരെ മുഖ്യമന്ത്രി മറുനീക്കങ്ങൾ നടത്തിയേക്കില്ല എന്നാണ് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ പരാതിയിൽ വിവരങ്ങൾ തേടിയാൽ മാത്രം മുഖ്യമന്ത്രി മറുപടി നൽകും. കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന കാലത്ത് ജ്ഞാനേഷ് കുമാർ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കി ആഭ്യന്തരവകുപ്പ്. കെ എസ് ടി പി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2006 നടന്ന വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പുനരന്വേഷണം തുടങ്ങിയത്. മലേഷ്യൻ കമ്പനിയുടെ പ്രോജക്ട് എഞ്ചിനീയറുടെ ആത്മഹത്യ കേന്ദ്രീകരിച്ചാണ് പുതിയ വിജിലൻസ് അന്വേഷണം. കേരളത്തിൽ എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ എം ഡി ആയിരിക്കെ നടത്തിയ ഇടപാടിലും ജ്ഞാനേഷ് കുമാറിനെതിരെ ആരോപണം. പേപ്പർ കമ്പനിക്ക് കരാർ നൽകി നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്ന ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസിലെത്തിയെങ്കിലും അന്ന് തുടർ നീക്കമുണ്ടായില്ല. മലപ്പുറത്തിനെതിരെ സി പി എം നേതാവ് പി നന്ദകുമാറിന്റെ വിമർശനം തള്ളി സി പി ഐ. മലപ്പുറം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടെന്ന് സി പി ഐ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം. സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജിന്റേതാണ് ലേഖനം. ഒരു പ്രദേശത്തിന്റെ മതനിരപേക്ഷത അളക്കേണ്ടത് ഒരു മതവിഭാഗത്തിന്റെ എണ്ണത്തിലൂടെയല്ലെന്ന് ലേഖനത്തിൽ പറയും. കേരളത്തിൽ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. തൃശൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലായി ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലുമായാണ് റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അധികാരത്തിലെത്തിയതിന്റെ 25-ാം വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2001 ഒക്ടോബർ 7 മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. 3.5 വർഷത്തിനുശേഷം ഇതാദ്യമായി റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% കൂട്ടി 5.50%. റിപ്പോ നിരക്ക് കൂട്ടിയതോടെ വീട് വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ പ്രഖ്യാപനത്തിലാണ് നിരക്ക് കൂട്ടിയതായി അറിയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ അധ്യക്ഷനായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. വ്യോമസേനയുടെ 29-ാമത് മേധാവിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സൌദിക്ക് നേരെ വീണ്ടും ഹൂതി ആക്രമണം. റിയാദ് ലക്ഷ്യമാക്കിയെത്തിയ മിസൈൽ തകർത്തു. യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി ആക്രമണം. 2 ബലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വിമാനം ലാൻഡ് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾ മുൻപായിരുന്നു ആക്രമണം ഉണ്ടായത്. ആളപായം ഉണ്ടായില്ല. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അതിനിടെ സൌദി വ്യോമാക്രമണം നടത്തി. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ലൈബീരിയൻ പതാകയുള്ള എണ്ണക്കപ്പലിൽ നിന്ന് 23 ഇന്ത്യൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ഇന്നലെ റഷ്യൻ കരിങ്കടൽ തീരത്ത് വെച്ച് ടാങ്കറിന് തീപിടിച്ചിരുന്നു. കപ്പലിലെ മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും റഷ്യൻ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ നിന്ന് ഇതിഹാസ താരം ലിയോണൽ മെസ്സി വിരമിച്ചു. നേടാനുള്ളതെല്ലാം നേടി ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്ന് പടിയിറങ്ങി. ബെനിനെതിരായുള്ള വിടവാങ്ങൽ മത്സരത്തിലും ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. 48-ാം മിനിറ്റിൽ നിക്കോളാസ് ഒട്ടമെന്റിയാണ് ആദ്യ ഗോൾ അടിച്ചത്. 61-ാം മിനിറ്റിൽ നിക്കോഫാസും വലകുലുക്കി. 2 ഗോളിനും മെസ്സിയാണ് വഴിയൊരുക്കിയത്. 71-ാം മിനിറ്റിൽ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി. യുഎ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് സൌദി അറേബ്യ ഗൾഫ് കപ്പ് കിരീടം. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകളാണ് മത്സരത്തിൽ സൌദിക്ക് നിർണായകമായത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരിലൊരാളായ ഹർമൻപ്രീത് കൌർ എല്ലാ ഫോമാറ്റുകളിലെയും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം. വരാനിരിക്കുന്ന സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ സ്മൃതി മുഴുവൻ സമയ ക്യാപ്റ്റനായി അരങ്ങേറും. ഈ മാസം 16 മുതൽ 28 വരെ റായ്പൂരിൽ നടക്കുന്ന പരമ്പരയിൽ 3 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യ കളിക്കും. സഹപൈലറ്റിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് യുഎയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കുടുംബാംഗങ്ങൾ, ഡോക്ടർമാർ, അധികൃതർ എന്നിവരുമായി എംബസി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നതായി എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ദുബായിൽ ബാച്ചിലേഴ്സും കുടുംബങ്ങളും ഒന്നിച്ച് താമസിക്കാൻ പാടില്ല. ദുബായിൽ ഷെയറിംഗ് താമസ സൗകര്യങ്ങൾക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ നിയമപ്രകാരമാണ് ഈ ഒരു ഷെയർഡ് റെസിഡൻഷ്യൽ യൂണിറ്റ് പൂർണ്ണമായിട്ടും കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനോ മാത്രമായിട്ട് മാറ്റിവെക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അറിയാത്തവർ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, കാരണം ഏറ്റവും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് കേട്ടോ. ദുബായിലെ ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ഒക്കെ ഇനി ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഷെയറിംഗ് താമസ സൗകര്യങ്ങൾക്കാണ് ഈ പുതിയ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പുതിയ നിയമപ്രകാരം ഇപ്പോൾ ഫാമിലീസും ബാച്ചിലേഴ്സും ഒരേ റെസിഡൻഷ്യൽ യൂണിറ്റിൽ ഒന്നിച്ച് താമസിക്കുന്നതാണ് കംപ്ലീറ്റ്ലി നിരോധിച്ചിട്ടുള്ളത്. ഒരു ഷെയർഡ് റെസിഡൻഷ്യൽ യൂണിറ്റ് പൂർണ്ണമായിട്ടും ഫാമിലിക്കോ അല്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ബാച്ചിലേഴ്സിനോ മാത്രമായിട്ടായിരിക്കണം മാറ്റിവെക്കേണ്ടത് എന്നുള്ളതാണ്. സാങ്കേതിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ബെഡ്റൂമിൽ ഒരാൾക്ക് കുറഞ്ഞത് 5 സ്ക്വയർ മീറ്റർ വിസ്തീർണമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ നിബന്ധന. ഓരോ 4 താമസക്കാർക്കും ഒരു പൂർണ്ണ ബാത്റൂം സൗകര്യം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തണം. ഇപ്പോൾ ഓഫീസ് അക്കോമഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബങ്ങൾക്കുള്ള ഷെയർഡ് താമസ സൗകര്യങ്ങളിൽ ഓരോ കുടുംബത്തിനും സ്വന്തമായിട്ടുള്ള ബാത്റൂം ആൻഡ് പ്രത്യേകമായിട്ടുള്ള ബെഡ്റൂമും നൽകേണ്ടതുണ്ട് എന്നുകൂടി ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഷെയ്ഖ് സായദ് റോഡ്, ബന്യാസ് റോഡ്, ജുമൈറ റോഡ്, അൽവാസൽ റോഡ് തുടങ്ങി പ്രധാന റോഡുകളിലെ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ബാച്ചിലർ ഷെയറിംഗ് താമസങ്ങൾ വിലക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രധാന മേഖലകളിലൊക്കെ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും അനുമതി. കമ്പൽസറി ആയിട്ടും ചെക്കിങ്ങുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി മുനിസിപ്പാലിറ്റി അറിയിക്കുന്നുണ്ട്. സോ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: You are listening to Home 92.2 FM. Home is a feeling.

0: ഷെൻറ്റ പൊന്നെ, മലയാള സിനിമ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുന്ന ഓരോ സബ്ജക്റ്റുകളിലും ഏറ്റവും വ്യത്യസ്തതയാർന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഈ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ മലയാളത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പരിതപിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിന് അപവാദമായിട്ട് പലതരത്തിലുള്ള ഇപ്പോൾ ഏലിയൻ ബേസ് ചെയ്തുള്ള സിനിമകൾ വരുന്നു, ആൻഡ് ഇപ്പോൾ ടൈറ്റൻസ് ധൂമകേതു അത്തരത്തിൽ ടൈം ലൂപ്പ് ചർച്ച ചെയ്തൊരു സിനിമയായിരുന്നു, ആൻഡ് പ്ലൂട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു ഏലിയൻ ബേസ് കഥ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ജയസൂര്യ വിനായകൻ ഇന്ദ്രൻ സണ്ണിവേൻ കോംബോ ഒക്കെ വരുന്ന ഒരു പടം ടൈറ്റൻസ്, അതും അത്തരത്തിലുള്ള ഭയങ്കര റയറായിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു പടമാണ്. ഇന്നിപ്പോൾ ഇതേ ഒരു ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്, റമി സംവിധാനം ചെയ്യുന്ന ശ്രീനാഥ് ഭാസി നായകനായി എത്തുന്ന ഒരു സിനിമ. ഞാൻ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഇതിൻ്റെ എന്തൊക്കെയോ ഒരു വ്യത്യസ്തകൾ നിറഞ്ഞ ടീസർ ആവട്ടെ അല്ലെങ്കിൽ ടൈറ്റിൽ പോസ്റ്റർ ആവട്ടെ, എല്ലാത്തിലും ഒരു വ്യത്യസ്തതയുള്ളൊരു പടമായിരുന്നു. ആൻഡ് ഈ റമി സദ എഴുതിയൊരു പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഈ പടം സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സിനിമ ഒരു കിഡിലൻ ടൈം ട്രാവൽ പടമാണ് കേട്ടോ. ടൈം ട്രാവൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ അവഞ്ചേഴ്സ് പടത്തിലൊക്കെ കേട്ട സംഗതികളുണ്ടല്ലോ, ടൈം ട്രാവൽ സംഭവിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് 12 വർഷം പിറകിലേക്ക് പോവുക, പാരലൽ റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ മലയാള സിനിമയിൽ നടക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ട്രെയിലർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആ ട്രെയിലറിൻ്റെ കുറച്ച് ബൈറ്റ്സ് അങ്ങോട്ട് കേൾപ്പിക്കാം കേട്ടോ.
1: വല്ല ബോറടിക്കുന്ന കഥയാണെങ്കിൽ ഞാനിവിടെ കിടന്ന് ഉറക്കും. ഉള്ള കാര്യം ഞാൻ
2: പറഞ്ഞേക്കാം.
3: നീ നിന്റെ ഫോട്ടോ എടുത്ത് വെട്ടി താജ്മഹലിന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന പോലെ എളുപ്പമൊന്നും അല്ല സിനിമയുടെ കഥ ഉണ്ടാക്കുന്നത്.
4: ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഫ്രീ ടൈം ഉണ്ടാവും,
5: അപ്പൊ നമുക്ക് സിനിമ ഉണ്ടാക്കാം.
6: ജോലി കഴിഞ്ഞ് ഫ്രീ ടൈമിൽ ഉണ്ടാക്കുന്ന എന്താ പഴംപുരിയാണ്, സിനിമയാണ്
7: പണിക്ക് പോടാ.
6: രണ്ടാഴ്ച അതിക്കുള്ളി ഞാൻ പടം ഉണ്ടാക്കുന്നു. നീ ഒരു 10 രൂപ
3: നിനക്ക് വീട്ടുകാരുടെ മുന്നിൽ നാളായ പോരെ.
8: ഫീൽ ഗുഡ്.
3: ഇടയ്ക്ക് ഇതൊന്നും പേടിക്കില്ല, നമ്മളൊരു സീൻ കാണുന്നു അടിച്ചു മാറ്റും, വേറൊരു സീൻ കാണുന്നു അടിച്ചു മാറ്റും.
6: ആയിക്കോളപ്പാ, താങ്ക് യു.
0: എനിക്ക് സോഫാർ മനസ്സിലായ ഒരു കാര്യം, ഒരു സിനിമാ മോഹിയായ സിനിമ എടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സംവിധായകൻ, ഇപ്പൊ പുള്ളിക്കാരന്റെ ലൈഫിൽ ഒരു വാച്ചിലൂടെ സംഭവിക്കുന്ന അത്ഭുതമാണ് കേട്ടോ.
6: കോമഡി അണി നടക്കുന്നുടാ, ഒന്നും മനസ്സിലാവണ്ട. നീ ടൈം ട്രാവൽ സിനിമ ഒന്നും കണ്ടിട്ടില്ലേ?
9: വാച്ച് അടിച്ചു മാറ്റിയവൻ 12 കൊല്ലം പിറകിലേക്ക് പോയി, ഒരു ചേഞ്ച് വരും, അപ്പൊ പുതിയൊരു റിയാലിറ്റി ഉണ്ടായിരുന്നു.
0: കൊള്ളാം. കിഡിലൻ ട്രെയിലർ ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടിരുന്ന ട്രെയിലർ ഇതാവട്ടെ, അല്ലെങ്കിൽ ചെമ്പ വിനോദിൻ്റെ പടം ഉണ്ടായിരുന്നല്ലോ ഡിസ്കോ, ഡിസ്കോൻ്റെ ട്രെയിലർ ആവട്ടെ, ജയിലർ 2 ട്രെയിലർ ആവട്ടെ, ട്രെയിലറുകളെല്ലാം ഗംഭീരം. ഇതുപോലെ പടങ്ങളുടെ ഗംഭീരമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ചറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, നല്ലൊരു ശ്രദ്ധ കഴിച്ച സാറ്റിസ്ഫാക്ഷൻ. എനിക്കൊക്കെ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്, ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. എന്തായാലും കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നു ട്രെയിലർ ഭയങ്കര പ്രോമിസിംഗ് ആണ്, പടവും അതുപോലെ തന്നെ പ്രോമിസിംഗ് ആയിരിക്കട്ടെ.
10: നിന്റെ സിനിമ ഇതോടുകൂടി തീർന്നു, ഇനി മലയാള സിനിമയിൽ നീ ഇല്ല, മനസ്സിലായടാ.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.

0: 922 Madras Mail. Tamil Hit of the Hour was brought to you by Umul Coin Free Trade Zone, a designated UAE free zone offering licensing, offices, warehouses, and industrial land with corporate tax benefits. Visit uaqftz.com.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Home 92.2 FM. Home is a feeling.
3: കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വീണ്ടും എത്തുന്നു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച് നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം ജയിലർ 2. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങി താരരാജാക്കന്മാരെല്ലാം ഒത്തുചേരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. പ്രകമ്പനം കൊള്ളിക്കുന്ന സംഗീതവുമായി റോക്ക് സ്റ്റാർ അനിരുദ്ധും, താര സാന്നിധ്യമായി സുരാജ് മുജാറമൂഡ്, എസ് ജെ സൂര്യ, വിദ്യാബാലൻ തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഒക്ടോബർ 15 ലോകമെമ്പാടും റിലീസിനെത്തുന്നു ജയിലർ 2. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ ചിരിയുണർത്തുന്ന മുഹൂർത്തങ്ങളുമായി പ്രിൻസ് ജോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഫാന്റസി എന്റർടൈനറുമായി ജയസൂര്യയും വിനായകനും എത്തുന്നു. തകർപ്പൻ

0: നോക്ക്.
1: ഇവ മരക്ക ഗൂഗിളിലും ഉണ്ടാ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഈ ജീവിതത്തിലെ എന്ത് വലിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നെഞ്ച് തകർന്നു പോകുന്ന തരത്തിലുള്ള സങ്കടങ്ങൾ വന്നാൽ പോലും ഇതെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ച മുഖത്തോടെ നടക്കുന്ന, ആളുകളോട് സംസാരിക്കുന്ന, തമാശകൾ പറയുന്ന ചില മനുഷ്യരെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? നമ്മൾ കാണാറില്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ? ചിലപ്പോൾ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും, നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും. ചങ്കുപൊട്ടുന്ന സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ കൃത്യമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള ആ ഒരു കപ്പാസിറ്റിയുള്ള, പുറമേ ആ സങ്കടങ്ങളുടെ ഒന്നും തന്നെ ലാഞ്ചനയില്ലാതെ മനോഹരമായിട്ടുള്ള ചിരി മുഖത്ത് വരുത്തി അഭിനയിക്കാൻ പഠിച്ചവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. സ്വന്തം പ്രശ്നങ്ങൾ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ പോലും ഷെയർ ചെയ്യാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ വെറുമൊരു പ്രൈവസി കാത്തു സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പിറകിൽ സൈക്കോളജിക്കലായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ചില ഇമോഷൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. മാനസിക ശാസ്ത്ര പ്രകാരം നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു വികാരപരമായിട്ടുള്ള പ്രതിരോധ സിസ്റ്റം, ഒരു ഇമോഷണൽ ഡിഫൻസ് മെക്കാനിസം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. ചെറുപ്പത്തിൽ സ്വന്തം വിഷമങ്ങൾ പങ്കുവച്ചപ്പോൾ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ തങ്ങളെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ചിന്തയോ ദുഃഖമോ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ഇവരിൽ ബഹുഭൂരിപക്ഷം വരും എന്നാണ് പറയുന്നത്. അത് അവർ മുതിരുന്ന സമയത്ത്, അവർ വളരുന്ന സമയത്ത് ഈ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്താഗതികൾ മാറാനുള്ള കാരണമായി മാറിയിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവർക്ക് ഞാനൊരിക്കലും ഒരു ഭാരമാകരുത്, എൻ്റെ ഇമോഷൻസ്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയും, സ്വന്തം ബലഹീനതകളെ, നമ്മുടെ വീക്ക്നെസ്സുകളെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്താൽ അവർ അത് നാളെ നമുക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ഭയവുമാണ് ഇവരെ പലപ്പോഴും നിശബ്ദരാക്കുന്നത് എന്നാണ് സൈക്കോളജി പറയുന്നത്. പുറമേക്ക് ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അവർ സ്വയം വികാരങ്ങളോട് നടത്തുന്ന ഒരു മാസ് പോരാട്ടമാണ് സൈലൻസ്. ആ ഒരു സൈലൻസിൽ നടത്തുന്ന ആ ഒരു പോരാട്ടത്തെയാണ് നമ്മൾ ശരിക്കും അംഗീകരിക്കേണ്ടത്. നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കാം. അത്രക്കാര് ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ആളുകളുടെ ഗണത്തിലാണ് സൈക്കോളജി കൂട്ടുന്നത് കേട്ടോ. അവരുടെ മനഃശക്തി ഭയങ്കര ഭാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഫൈറ്റുകളെല്ലാം ഒഫ്കോഴ്സ് അങ്ങനെയാണല്ലോ. നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല യുദ്ധങ്ങളും നമ്മൾ വിചാരിക്കും നമ്മളോടൊപ്പം ഒരുപാട് പേരുണ്ടാകുമെന്ന്, നമുക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബക്കാർ, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ. പക്ഷേ അറ്റ് ദ മൊമെന്റ് ഓഫ് ബാറ്റിൽ, യുദ്ധമുഖത്ത്, യുദ്ധക്കളത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്, ഈ യുദ്ധം ഞാൻ ഒറ്റയ്ക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ആ ഒരു തിരിച്ചറിവിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം അടിപൊളിയാണ്. ആ ധൈര്യം ഉപയോഗിച്ചുകൊണ്ട് പല വിജയങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. ഇനിയും അത്തരത്തിൽ യുദ്ധം ചെയ്യാനും അത്തരത്തിൽ എന്താ പറയുന്നത് ഫൈറ്റ് ചെയ്ത് മുന്നേറാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഷോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ്, നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: കടമഴിയിൽ കമലദളം, നട നടന്നാൽ പുലരി മഴ. കടമഴിയിൽ കമലദളം, കവിളിനയിൽ സിന്ദൂരൻ. നട നടന്നാൽ പുലരി മഴ, പൂഞ്ചൊടി.